പ്രഭാതഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇനി പ്രഭാത ചിന്ത തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി.

മനഃശാന്തിക്കായി നാം വിവിധ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. പ്രാർത്ഥനയും ധ്യാനവും ശുഭകരമായ ചിന്തയും ആശ്വാസം പ്രദാനം ചെയ്യുന്നു. ഇവ കൂടാതെ അനേകം ഉപാധികളുണ്ട് മനഃശാന്തിക്കായി. നമ്മുടെ ഓരോ പ്രവൃത്തിയും പ്രാർത്ഥനയാക്കാം, ധ്യാനമാക്കാം. സേവനം ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനവും വഴികാട്ടിയുമാകാം. മറ്റുള്ളവരുമായുള്ള വിനിമയത്തിലൂടെ, അത് കുടുംബാംഗങ്ങളുമായിട്ടുള്ളത്, ഏകനായിരിക്കുന്ന ഒരാളുമായുള്ളത്, പ്രകൃതിയുമായുള്ളത്, വളർത്തു മൃഗങ്ങളോടുള്ള വിനിമയം, കനവോടുകൂടിയുള്ള സഹാനുഭൂതിയോടുള്ള വിനിമയം, അനുസ്യൂതം തുടരുമ്പോൾ അതൊരു പ്രാർത്ഥനയാകുന്നു. ഇങ്ങനെ കനിവോടെ ഏതൊരു കർമ്മത്തെയും സമീപിച്ചാൽ ഒരുപാട് സങ്കടങ്ങൾക്ക്, അസ്വസ്ഥതകൾക്ക് പരിഹാരമാകുമായിരുന്നു. പരസ്പരം കൈത്താങ്ങാകാൻ കഴിയുമായിരുന്നു. സ്നേഹം

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ ആലപിക്കുന്നു രാജീവ്. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വെൽ ബൂട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. ഇതിൽ ഇന്ദ്രദർപ്പഹരണം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ഉണ്ണികൃഷ്ണൻ കീച്ചേരി. 6:45 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകളും സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എറ്റ് സ്കൂൾ. 8:00 മധുര ഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 9:05 സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാടകനേരം. നാടകം നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ 7-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്. സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ. 12:40 അറിയിപ്പുകൾ. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 1:00 ഓണം ഗാനോത്സവം. 2:00 ഒരുവട്ടം കൂടി. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 നാടൻ പാട്ടുകൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ കേൾക്കാം. ആലപിക്കുന്നു രാജീവ്.

മഞ്ഞിലുറയാത്ത മല, കാറ്റിലുലയാത്ത മാമരം കണ്ടാൽ അവിടൻ പരാജയം പണി ചെയ്ത സ്മാരകം നിവരട്ട.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കവിതയിലെ ഏതാനും ഭാഗങ്ങൾ. ആലപിച്ചത് രാജീവ്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ്.

0: സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
3: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
4: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471400, 7225900018.
5: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
6: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തൂ. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
5: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ. ഓണം ഖാദി മേള 2026
6: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
7: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
8: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
9: ഇന്ന് ഓഗസ്റ്റ് 24. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ഓഗസ്റ്റ് 24 വർഷത്തിലെ 236 ദിനമാണ്. ഓഗസ്റ്റ് 24 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1215 പോപ്പ് ഇന്നസെന്റ് 3 മാഗ്നാകാർട്ട കരാർ അസാധുവായതായി പ്രഖ്യാപിച്ചു. 1456 ഗുട്ടൻബർഗ് ബൈബിൾ അച്ചടി പൂർത്തിയാക്കി. 1608 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ പ്രതിനിധി സൂററ്റിൽ വ്യാപാര ആവശ്യാർത്ഥമെത്തി. 1690 ജോബ് ചാർനോക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധിയായി കൊൽക്കത്തയിലെത്തി. കൊൽക്കത്ത സ്ഥാപക ദിനമായി ആചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ദിനം കൊൽക്കത്ത സ്ഥാപക ദിനമായി ആചരിക്കുന്നു. 1891 തോമസ് ആൽവാ എഡിസൺ മോഷൻ പിക്ചർ ക്യാമറ കണ്ടുപിടിച്ചു. 1949 നാറ്റോ സ്ഥാപിതമായി. 1968 ഫ്രാൻസ് 5 ആണവ രാഷ്ട്രമായി. 1991 യുക്രൈൻ USSRൽ നിന്ന് സ്വതന്ത്രമായി. 2006 പ്ലൂട്ടോയെ കുള്ളൻ ഗ്രഹമാക്കി ഗ്രഹപദവി ഒഴിവാക്കി. 2017 സ്വകാര്യത മൗലികാവകാശമായി ചീഫ് ജസ്റ്റിസ് JS കേഹറിന്റെ ഭരണഘടനാ ബെഞ്ച് പ്രഖ്യാപിച്ചു. 2017 അന്താരാഷ്ട്ര മിലിറ്ററി മ്യൂസിക് ഫെസ്റ്റിവൽ റഷ്യയിൽ തുടങ്ങി. ബ്രിട്ടീഷ് ഭരണം ബഹിഷ്കരിക്കാൻ മഹാത്മാഗാന്ധി ആഹ്വാനം ചെയ്തപ്പോൾ തന്റെ ജോലി ഉപേക്ഷിച്ച് ജീവിതം മാതൃരാജ്യത്തിനായി ഒഴിഞ്ഞുവെക്കാൻ തീരുമാനിച്ച കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പന്റെ ജന്മദിനവും. സാഹിത്യ നിരൂപകനും ചരിത്ര ഗവേഷകനും അധ്യാപകനുമായിരുന്ന പ്രൊഫസർ പി മീരാക്കുട്ടി, കൊച്ചി രാജകുടുംബാംഗവും മലയാള ചലച്ചിത്ര സീരിയൽ അഭിനേതാവും കഥകളി കലാകാരനും എഴുത്തുകാരനുമായിരുന്ന RV കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ തുടങ്ങിയവരുടെ ചരമദിനവും ഓഗസ്റ്റ് 24.
8: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: സ്നേഹിക്കും. എന്നാൽ നിങ്ങളുടെ നാക്ക് പോസിറ്റീവ് ആണെങ്കിൽ ലോകം നിങ്ങളെ സ്നേഹിക്കും. മദർ തെരേസ.
1: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
2: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
3: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായി ഇരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
2: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
3: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് to celebrate happiness.
4: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
5: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ. മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
4: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
6: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
6: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
7: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
8: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
9: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് August 24, ചിങ്ങം 8, തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന അജണ്ട സജീവമാക്കി BJPയും NDAയും. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് NDA മുന്നോട്ടു പോകുന്നത്. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇരു തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താൻ സന്നദ്ധമായേക്കും. PP ചൗധരിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി സമിതി ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിമാരുമായും മറ്റും ചർച്ച നടത്തി വരികയാണ്. തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് അസാധാരണ സർവീസ് നടത്തിയതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട്. August 19-21 ഇടയിലായിരുന്നു ഈ ഗൂഢനീക്കം. ടർക്കിഷ് വ്യോമസേനയുടെ C-130 ഹെർക്കുലീസ് ചരക്കു വിമാനങ്ങളാണ് 60 മണിക്കൂറുകൾക്കിടയിൽ തുടർച്ചയായി സർവീസ് നടത്തിയത്. പാകിസ്ഥാന് തുർക്കി വലിയ തോതിൽ ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കൈമാറിയതായാണ് സംശയം. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിൽ ഇന്ത്യ തകർത്ത പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം 15 മാസമെടുത്ത് പുനർനിർമ്മിച്ചു. ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരം പുനർനിർമ്മാണത്തിനായി പാക് ഭരണകൂടം ജെയ്ഷെക്ക് 25 കോടി പാകിസ്ഥാനി രൂപ വിവിധ ഘട്ടങ്ങളിലായി നൽകി. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് 27 വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 25 വരെ കേരളത്തിലും ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മണിക്കൂറിൽ 30-40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുണ്ട്. മൂവാറ്റുപുഴ ജില്ല രൂപവൽക്കരിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾക്കായി അതിർത്തി പുനർനിർണയ കമ്മീഷനെ നിയമിക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജില്ലാ രൂപവൽക്കരണം സർക്കാർ ഗൗരവമായി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള റോക്കറ്റ് നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ISRO തീരുമാനം. 3 റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യയാണ് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക. ഇതിനുള്ള നടപടി തുടങ്ങിയതായി ISRO വാണിജ്യ വിഭാഗമായ ഇൻസ്പേസ് ചെയർമാൻ ഡോക്ടർ പവൻകുമാർ ഗോയങ്കെ വ്യക്തമാക്കി. ISRO വിക്ഷേപണ വാഹനങ്ങളുടെ നിർമ്മാണവും വിക്ഷേപണ കേന്ദ്രങ്ങളുടെ നടത്തിപ്പുമടക്കം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് മുൻ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ ISRO പകരമാകാൻ സ്വകാര്യ കമ്പനികൾക്ക് കഴിയില്ലെന്നും അനാവശ്യമായ ഉദ്യോഗസ്ഥ ഭരണം ISRO നശിപ്പിക്കുമെന്നും 2 വിക്ഷേപണ പരാജയങ്ങൾ മുതലെടുത്ത് സംവിധാനത്തെ ആകെ ഇടിച്ചു താഴ്ത്തരുതെന്നും ഡോക്ടർ ജി മാധവൻ നായർ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ കപ്പലുകളിൽ നിന്ന് വിവിധ സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കാനുള്ള വ്യവസ്ഥയ്ക്ക് ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകാരം നൽകി. ഇറാനുമായുള്ള സായുധ സംഘർഷം സാമ്പത്തിക യുദ്ധത്തിലേക്ക് കടന്നിരിക്കെ ഹോർമുസ് കടലിടുക്കിനെ പുതിയ US ഭൂപ്രദേശം എന്ന് വിശേഷിപ്പിക്കുന്ന ചിത്രം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പങ്കുവച്ചു. August 18 ട്രംപ് സമാന ചിത്രം പങ്കുവച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് സൂചനയും നൽകി. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കൈമാറിയത് മറ്റാരുടെയോ പണം. 206 കോടിയിലധികം രൂപയാണ് ദുരൂഹ സാഹചര്യത്തിൽ സ്പോൺസർമാരുടെ അക്കൗണ്ടിലെത്തിയത്. സ്പോൺസർ കൈമാറിയത് ഈ പണമാണെന്നാണ് GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വ്യവസായ നിർവചനം തിരുത്തിയെഴുതിയ സുപ്രീംകോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോട് ശക്തമായി വിയോജിച്ച് ജസ്റ്റിസ് BV നാഗരത്ന. വ്യവസായത്തിന്റെ വിശാലമായ നിർവചനം പൊളിച്ചെഴുതിയാൽ അത് തൊഴിലാളികളെ വലിയ ചൂഷണത്തിലേക്ക് തള്ളിവിടുമെന്ന് 157 പേജുള്ള ഭിന്നവിധിയിൽ ജസ്റ്റിസ് നാഗരത്ന മുന്നറിയിപ്പ് നൽകി. മയക്കുമരുന്ന് കടത്തു ശൃംഖലകളെ തകർക്കാൻ ലക്ഷ്യമിട്ട് രാജ്യമൊട്ടാകെ 1 വർഷം നീളുന്ന കർശന പരിശോധനകളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്താൻ കേന്ദ്രം. ഇത് സെപ്റ്റംബറിൽ തുടങ്ങും. ഒളിവിൽ കഴിയുന്ന ലഹരിക്കടത്ത് പ്രതികളെ പിടികൂടുക, മെഡിക്കൽ ഷോപ്പുകളിലൂടെയുള്ള ഔഷധ ലഹരി മരുന്നുകളുടെ വഴിതിരിച്ചുവിടൽ തടയുക, ജയിലുകളിൽ സംയുക്ത പരിശോധന നടത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞ് 10 ദിവസം പിന്നിട്ടിട്ടും സമ്മേളനം ഔദ്യോഗികമായി സമാപിപ്പിക്കുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ചില്ല. ഇതോടെ പുതിയ സമ്മേളനം വിളിച്ചു ചേർക്കാതെ ഒരു വിവാദ ബിൽ പാസാക്കാൻ സർക്കാർ ശ്രമം തുടരുന്നു എന്ന അഭ്യൂഹം ശക്തമായി. വനിതാ സംവരണ ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി മണ്ഡല പുനഃസംഘടനയ്ക്കുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ലക്ഷ്യമിട്ടാണ് സമ്മേളനം ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കരുതുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനാൽ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. August 24 CJP പ്രവർത്തക സമിതി യോഗം ചേർന്ന് സർക്കാർ നൽകിയ ഉറപ്പുകൾ നിറവേറ്റുന്നതിനാവശ്യമായി സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർമന്ദിറിൽ നടന്ന പ്രക്ഷോഭം അവസാനിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ July 25 വിദ്യാർത്ഥികൾക്ക് ചില ഉറപ്പുകൾ നൽകിയത്. പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കുക, ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നൽകുക എന്നീ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചിരുന്നു. രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം ഇതനുസരിച്ചില്ലെന്ന് CJP പറയുന്നു. നിയമപ്രകാരമല്ലാത്ത രൂപമാറ്റമൊന്നും വാഹനങ്ങളിൽ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി. മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗവും പോലീസും ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 10 അടൂരിൽ അടുത്തിടെ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ വാഹനത്തിൽ നിയമപ്രകാരമല്ലാത്ത ഒട്ടേറെ രൂപമാറ്റങ്ങൾ ഉണ്ടായിരുന്നിട്ടും 5,000 രൂപ മാത്രം പിഴയിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. 1981 നടന്ന കൊലക്കേസിലെ അപ്പീൽ 44 വർഷമായിട്ടും ജാർഖണ്ഡ് ഹൈക്കോടതി തീർപ്പാക്കാത്തതിൽ ഞെട്ടലറിയിച്ച് സുപ്രീംകോടതി. ഞെട്ടിപ്പിക്കുന്ന കെട്ടിക്കിടക്കലാണിതെന്ന് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടി. വിവിധ സർവകലാശാലകളിലെ നിയമനങ്ങൾ ഒരുപോലെയാക്കുന്നതിനായി ഏകീകരിച്ച സർവകലാശാല ബിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടി തുടങ്ങി. മുൻ സർക്കാർ പാസാക്കിയ ഏകീകൃത സർവകലാശാല ബിൽ നിലവിൽ രാഷ്ട്രപതിയുടെ മുൻപാകെയാണ്.

0: അത് മടക്കി വാങ്ങാനും പുതിയ ബിൽ തയ്യാറാക്കാനുമുള്ള ശുപാർശ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറി. പുനർവിവാഹത്തിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് ഹിന്ദു വിവാഹ നിയമത്തിൽ പരിഷ്കാരം വരുത്തണമെന്ന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിവാഹം ചെയ്യാനുള്ള അവകാശം മനുഷ്യാവകാശമാണെന്നും നിയമ നടപടികൾ നീണ്ടുപോകുന്നത് അതിന് തടസ്സമാകാൻ പാടില്ലെന്നും ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനും ജസ്റ്റിസ് എം ഡി സുമതിയുമടങ്ങുന്ന ബെഞ്ച് അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമായി സർക്കാർ തുടക്കമിട്ട ഓപ്പറേഷൻ തൂഫാനിൽ അറസ്റ്റ് 10,000 കടന്നെങ്കിലും കേസ് വിചാരണയ്ക്കുള്ള NDPS കോടതികൾ ഇനിയുമായില്ല. മയക്കുമരുന്ന് കേസുകൾ കൂടിയതോടെ 2025 സെപ്റ്റംബർ 25 ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും പ്രത്യേക കോടതികൾ തുടങ്ങാൻ ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് തിരുവനന്തപുരത്തും എറണാകുളത്തും NDPS കോടതികൾ സ്ഥാപിക്കാൻ അന്നത്തെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിന്ന ഫെബ്രുവരി 13 ഉത്തരവിറക്കിയെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. വിദ്യാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ച് ജില്ലയിലെ വിവിധ സ്കൂളുകൾ തട്ടിപ്പ് നടത്തിയതായി വിജിലൻസ് സംഘം കണ്ടെത്തി. ഇത്തരം സ്കൂളുകൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരവും ഭാരതീയ ന്യായസംഹിത പ്രകാരവും വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനുള്ള അനുമതിക്കായി കണ്ണൂർ വിജിലൻസ് DYSP സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. മിക്ക സ്കൂളുകളും തസ്തിക നിലനിർത്താൻ വേണ്ടിയാണ് കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചത്. ഹാജർ പട്ടിക, അഡ്മിഷൻ രജിസ്റ്റർ, ഉച്ചഭക്ഷണ രജിസ്റ്റർ അടക്കമുള്ള രേഖകളിൽ വ്യാജമായ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ യൂണിഫോം, പാഠപുസ്തകങ്ങൾ, ഉച്ചഭക്ഷണം എന്നിങ്ങനെ സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയതായി അന്വേഷണത്തിൽ വ്യക്തമായി. ജീവനക്കാരുടെ ചട്ടവിരുദ്ധ സ്ഥലമാറ്റങ്ങളെ രൂക്ഷമായി വിമർശിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. പൊതുസ്ഥലമാറ്റത്തിൽ 2 ആഴ്ചക്കകം വിശദമായ ഉത്തരവിറക്കാനും KAT സർക്കാരിന് നിർദ്ദേശം നൽകി. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ കാര്യത്തിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണം. ട്രഷറി വകുപ്പിലെ ജില്ലാ ട്രഷറി ഓഫീസർ വരെയുള്ളവർ സമർപ്പിച്ച ഹർജിയിലാണ് ട്രൈബ്യൂണൽ എറണാകുളം ബെഞ്ചിന്റെ ഉത്തരവ്. തുടർച്ചയായി 2 ക്രിക്കറ്റ് ടെസ്റ്റിലും സെഞ്ചുറി തിളക്കവുമായി ദേവ്ദത്ത് പടിക്കൽ. ശ്രീലങ്കയ്ക്കെതിരായ 2 ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിലാണ് നേട്ടം. 1st ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എടുത്തിട്ടുണ്ട്. വനിതാ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ സെമിഫൈനൽ കാണാതെ പുറത്ത്. 2nd റൗണ്ടിലെ പൂൾ ഈ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയോട് ഗോൾരഹിത സമനില വഴങ്ങിയതോടെയാണ് ഇന്ത്യയുടെ സെമി മോഹം അസ്തമിച്ചത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
1: CM വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump.
2: Big exclusive studio Kannur of Simbolo and Collar. Other brands, Grand Force, Hootic, Vox Lanit.
1: Phone 9496-420-880.
2: 8111-933-600.
1: CM Vistara.
2: CM Vistara, Nilluni.
3: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: കൊട്ടും
4: പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.

0: ഇന്ദ്രദർപ്പഹരണം എന്ന ഭാഗം ഇതുവരെ പാരായണം ചെയ്തത് ഉണ്ണികൃഷ്ണൻ കീച്ചേരി. ഭഗവത് ജീവിത ചരിത്രത്തിലൂടെ ഒരു യാത്ര.
1: പാളിയമർദ്ദനം കഴിഞ്ഞതോടെ തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനും ഉദ്ധാരകനുമാണ് കണ്ണനെന്ന് യദുകുലവാസികൾ വിശ്വസിച്ചു തുടങ്ങി. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. കാളിയൻ ഒഴിഞ്ഞുപോയതോടെ കാളിന്ദിയുടെ കര സസ്യസമൃദ്ധമാകുവാൻ തുടങ്ങി. കംസന്റെ കൊട്ടാരത്തിൽ ദുർനിമിത്തങ്ങൾ ഉണ്ടാവാത്ത ദിനങ്ങളില്ല. കാളിയൻ എന്ന സർപ്പത്തിന്റെ ദർപ്പം കണ്ണൻ അടക്കിയ കഥ ചാരന്മാർ മുഖേന അറിഞ്ഞു. ഏതു മാർഗമുപയോഗിച്ചും കണ്ണനെ വധിക്കണമെന്ന് കംസൻ തീരുമാനിച്ചു. ഈ സമയത്താണ് പ്രലംബൻ കടന്നു വന്നത്. കംസന്റെ മുഖം കണ്ട് കാര്യങ്ങൾ ഊഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ തന്നെ വൃന്ദാവനത്തിലേക്ക് ഞാൻ യാത്ര തിരിക്കുകയാണ്. ആ കാലിച്ചെറുക്കന്റെ കഥക്ക് അടിവരയിടുകയാണ് ഞാൻ. അങ്ങ് സ്വസ്ഥനായി വസിച്ചാലും. പ്രലംബൻ വൃന്ദാവനത്തിലേക്ക് നടന്നു. ഒരു ബാലന്റെ വേഷത്തിൽ ഗോപാലന്മാരുടെ കൂടെ ചേർന്നു. എല്ലാവരും അവൻ ഇഷ്ടപ്പെട്ടു. പ്രളംബൻ ബലരാമനെ ചുമന്നു നടന്നു. അൽച്ചുവിട്ടിലെത്തിയ പ്രളംബൻ ബലരാമനെ താഴെ ഇറക്കിയില്ല. അവൻ ഭണ്ഡീരവനത്തിലേക്ക് കുതിച്ചോടുവാൻ തുടങ്ങി. ബലരാമന് കാര്യം ബോധ്യമായി. രാക്ഷസന്റെ മായയറിഞ്ഞ് ബലരാമൻ മുഷ്ടിച്ചുരുട്ടി അവന്റെ മസ്തകത്തിൽ പ്രഹരിച്ചു. പ്രളംബൻ മുന്നോട്ടു പോവാനാവാതെ അവിടെ നിന്നു. ബലരാമൻ രണ്ടാമതും പ്രഹരിച്ചു. പ്രളംബൻ മരിച്ചു വീണു. തേജസ്സാർന്ന ഒരു രൂപം അവിടെ തെളിഞ്ഞു വരികയും ചെയ്തു. ബലരാമനെ കാണാതായപ്പോൾ കുട്ടികളുടെ സന്തോഷം പോയി. അവർ കേശവനോട് കാര്യങ്ങൾ പറഞ്ഞു. ജ്യേഷ്ഠനെ ആർക്കും ഒന്നും ചെയ്യുവാനാവില്ല. നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല. ചാരന്മാർ വഴി പ്രളംബൻ മരിച്ച വിവരം കംസൻ അറിഞ്ഞു. രോഹിണിയുടെ മകനായ ബലരാമനാണ് പ്രളംബനെ കൊന്നതെന്നും അറിഞ്ഞു. വൃന്ദാവനത്തിൽ മഴക്കാലമാണ്. ഒരു ദിവസം കണ്ണൻ തനിയെ യമുനയുടെ മണൽപ്പുറത്ത് പോയി. നീലമഴയത്ത് അകലെ നിന്ന് ആരോ വരുന്നതുപോലെ കണ്ണന് തോന്നി. അത് രാധയായിരുന്നു. കണ്ണൻ വേണുവെടുത്തു. രാധ കണ്ണന്റെ മാറോട് ചേർന്നു നിന്നു. കണ്ണൻ മുരളിയിലൂടെ ദിവ്യമായ ഗാനമുതിർത്തു. ഗോപികമാർ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ കാളിന്ദിയിലെത്തി. കഴുത്തിനൊപ്പം വെള്ളത്തിൽ കുളിച്ച് നദിക്കരയിൽ കയറി മണ്ണുകൊണ്ട് ദേവീരൂപമുണ്ടാക്കി ആരാധിച്ചു. വിഗ്രഹത്തിനു ചുറ്റും ഈറൻ വസ്ത്രങ്ങളോടെ ചുവടുവെച്ചു. പ്രാർത്ഥിച്ചു. ഗോപികമാരുടെ എല്ലാ വാക്കുകളും ഒരാളിലേക്കായിരുന്നു കണ്ണനിൽ. അവരെല്ലാം മനസ്സിൽ പ്രതിഷ്ഠിച്ചത് ഒരാളുടെ രൂപം മാത്രമായിരുന്നു കണ്ണന്റേത്. ഗോപികമാർ തികഞ്ഞ ഭക്തിയോടെ ദേവീപൂജയുമായി വ്രതമാചരിച്ചു. ഒരു ദിവസം ഏതാനും ഗോപികമാർ കാളിന്ദിയിൽ കുളിക്കുവാനിറങ്ങി. വസ്ത്രങ്ങളെല്ലാം തീരത്തു വച്ചിട്ടാണ് സുന്ദരികൾ നീരാടുവാനിറങ്ങിയത്. ഈ സമയത്ത് കണ്ണൻ നദീതടത്തിലെത്തി. ജലപ്പരപ്പിൽ നീന്തിത്തുടിക്കുന്ന ഗോപികമാർ കാണാതെ കണ്ണൻ അവരുടെ വസ്ത്രങ്ങൾ വാരിയെടുത്തു. അടുത്തുള്ള നീലക്കടമ്പിന് മുകളിൽ കയറിയിരുന്നു. അല്പസമയം കഴിഞ്ഞു. കുമാരിമാർ കരയിൽ കിടന്ന് വസ്ത്രം നഷ്ടപ്പെട്ടതറിഞ്ഞില്ല. അവർ കരയിൽ ശ്രദ്ധിക്കാതെ പരസ്പരം ജലം തെറിപ്പിച്ചും നീന്തിയും കളിച്ചുകൊണ്ടിരുന്നു. കടമ്പിന്റെ കൊമ്പിൽ വസ്ത്രങ്ങൾ തൂക്കിയിട്ട് കണ്ണൻ മുരളിയെടുത്തു. സാവധാനം വേണു വായിക്കുവാൻ തുടങ്ങി. കുമാരിമാർ നിശ്ചലരായി. കരയിലേക്ക് കയറിവന്ന ഗോപികമാർ തങ്ങളുടെ വസ്ത്രങ്ങൾ കണ്ടില്ല. എവിടെയാണ് വസ്ത്രങ്ങൾ? കാറ്റടിച്ചെല്ലാം നദിയിലേക്ക് തന്നെ പോയോ? അവർ നഗ്നത മറന്ന് നദിയിലേക്ക് ശ്രദ്ധിച്ചു. നദിയിലും വസ്ത്രം കാണുന്നില്ല. കണ്ണന്റെ ഗാനം അടുത്തു വരുന്നതുപോലെ അവർക്ക് തോന്നി. അപ്പോൾ ഒരു ഗോപിക വിളിച്ചു പറഞ്ഞു, അതാ നമ്മുടെ വസ്ത്രങ്ങൾ, നീലക്കടമ്പിന്റെ കൊമ്പിൽ ഉടക്കി വച്ചിരിക്കുന്നു. അവിടെ ഇരുന്ന് കണ്ണൻ മുരളി വായിക്കുന്നു. കഴുത്തിനൊപ്പം ജലത്തിൽ നിന്നുകൊണ്ട് ഗോപികമാർ പറഞ്ഞു, കണ്ണ എന്തൊരു കളിയാണിത്, വേഗം ചേല തരൂ. കണ്ണൻ പറഞ്ഞു, ഗോപികാരമണികളെ, കാളിന്ദി നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയാണ്. അമലയും ശുദ്ധയുമാണവർ. ആ നദിയിലിറങ്ങി നഗ്നരായി സ്നാനം ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങളുടെ ഈ പ്രവൃത്തിയിൽ കാളിന്ദിക്ക് അമർഷമുണ്ട്. ഗോപികമാർ പറഞ്ഞു, അറിവില്ലാത്തവരിലേ കണ്ണ, ഞങ്ങൾ ഇനി തെറ്റു ചെയ്യുകയില്ല. ദയവായി വസ്ത്രങ്ങൾ തരൂ. ശരി, നിങ്ങളുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുന്നു. ഓരോരുത്തരായി വന്ന് വസ്ത്രങ്ങൾ വാങ്ങിക്കൊള്ളുക. ആദ്യം ഗോപികമാർ തയ്യാറായില്ലെങ്കിലും കണ്ണൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ നാണം മനസ്സിൽ നിന്നു മാറ്റി. ശിരസ് നമിച്ച് അവർ കടമ്പിന്റെ ചുവട്ടിലെത്തി. കണ്ണൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇങ്ങനെ കണ്ടതുകൊണ്ട് നാണിക്കേണ്ട കാര്യമില്ല. ബാഹ്യമായതിനൊന്നും ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. മനസ്സാണ് മുഖ്യം. നിങ്ങളുടെ ജന്മങ്ങൾക്കപ്പുറം കാണുന്നവനാണ് ഞാൻ. പക്ഷേ നിങ്ങൾ ഒന്നോർക്കണം, വ്രതമനുഷ്ഠിക്കുന്നവരാണ് നിങ്ങൾ. വ്രതശീലകൾക്ക് ചില നിയമങ്ങളുണ്ട്. പരിപാവനമായ നദികളിൽ നഗ്നത പടർത്തുവാൻ അവർക്ക് പാടില്ല. കേശവന്റെ തിരുവായ്മൊഴികൾ ഗോപികമാർ എതിരില്ലാതെ സ്വീകരിച്ചു. അവർ കൈപ്പത്തികൾ ചേർത്ത് ശിരസിൽ കൈവച്ച് കൂപ്പി. സൂര്യദേവന്മാരെ പോലെ അവർ ശോഭിച്ചു. ഒരു ദിവസം പ്രഭാതത്തിൽ നാരദ മഹർഷി ഗർഗാചാര്യന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി. ആചാര്യൻ നാരദരെ സ്വീകരിച്ചു. നാരദർ പറഞ്ഞു, പ്രപഞ്ചേശ്വരനായ നാഥന്റെ തിരുവിലാസങ്ങൾ നിത്യവും കണ്ടു വസിക്കുന്നവനല്ലേ ഭവാൻ. അതാണ് ഏറ്റവും വലിയ സുകൃതം. മായാമയന്റെ ലീലകൾ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. ഗോപികമാരുമായുള്ള ഭഗവാന്റെ ബന്ധവും അങ്ങനെ തന്നെ. ഗോപികമാരുടെ കഥകൾ വ്യക്തമായി അറിഞ്ഞാൽ കണ്ണന്റെ കളികൾ വെറും ലീലകളല്ലെന്ന് നമുക്ക് മനസ്സിലാകും. മഹാന്മാരുടെ പല കർമ്മങ്ങളും അല്പബുദ്ധികൾക്ക് വികടത്തരമായിട്ടാണല്ലോ തോന്നുക. ആചാര്യർ പറഞ്ഞു, മഹർഷി, എനിക്ക് ഗോപികമാരുടെ കഥകൾ അറിഞ്ഞാൽ കൊള്ളണമെന്നുണ്ട്. നാരദർ ഗോപികമാരുടെ കഥകൾ പറയാൻ തുടങ്ങി. ആദ്യം ശ്രുതിരൂപ ഗോപികളുടെ കഥയാണ് നാരദർ പറഞ്ഞത്. പിന്നീട് ഋഷിരൂപ ഗോപികമാരുടെ കഥ. അതിനെ തുടർന്ന് കൗശല ഗോപികകളുടെ കഥയും നാരദർ പറഞ്ഞു. പിന്നെ യജ്ഞസീതാ ഗോപികമാരുടെ കഥയാണ് മഹർഷി പറഞ്ഞത്. ദേവാംഗന ഗോപികമാരുടെ കഥയും ജാലന്ധര ഗോപികകളുടെ കഥയും നാരദർ പറഞ്ഞു. ഗർഗാചാര്യന്റെ മനസ്സ് തെളിഞ്ഞു വന്നു.
0: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC and IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി

0: ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും. പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763, 9747531814.
2: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.
3: ഇത് റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പുറത്തിറക്കും. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന കെ എസ് ആർ ടി സിയുടെ പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലെ മുസനൂർ ഗ്രാമം സന്ദർശിക്കും. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിലെ പ്രമുഖരെ അഭിസംബോധന ചെയ്യും. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ 4 ദിവസത്തെ ജപ്പാൻ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇരു രാജ്യങ്ങളും തമ്മിലെ വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് സന്ദർശനം. ജപ്പാൻ സാമ്പത്തിക മന്ത്രി ആകസാവ റിയോസെ, വ്യവസായ പ്രമുഖർ, ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ പ്രതിനിധികൾ എന്നിവരുമായി മന്ത്രി കൂടിക്കാഴ്ച നടത്തും. 200 അംഗ ബിസിനസ് പ്രതിനിധി സംഘവും മന്ത്രിയെ അനുഗമിക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ റഷ്യയിലെ ദ്വിദിന ഔദ്യോഗിക സന്ദർശനം ഇന്ന് അവസാനിക്കും. സന്ദർശനവേളയിൽ അദ്ദേഹം ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെന്റൽ കമ്മീഷന്റെ 27-ാമത് സെഷനിൽ പങ്കെടുക്കുകയും റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 9-ാമത് ദേശീയ സുരക്ഷാ നയ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. ആഭ്യന്തരമന്ത്രി അമിത്ഷാ സമ്മേളനത്തിൽ പങ്കെടുക്കും. നേരിട്ടും ഓൺലൈനായും ഹൈബ്രിഡ് രീതിയിലാണ് 2 ദിവസത്തെ സമ്മേളനം. രാജ്യത്തെ സുരക്ഷാ സേനകളിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നും 850-ലധികം ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സമകാലിക സംഭവങ്ങളും ദേശീയ സുരക്ഷാ വെല്ലുവിളികളും ചർച്ച ചെയ്യും. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കനകക്കുന്നിൽ വൈകിട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഡെസ്ക് റിപ്പോർട്ട്.
5: ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി ജില്ലകളിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ പരിപാടികളിൽ അതിഥികളായെത്തും. സംസ്ഥാനതല പരിപാടിയിൽ ചലച്ചിത്രതാരം കുഞ്ചാക്കോബോബൻ വിശിഷ്ടാതിഥിയാകും. ചലച്ചിത്രതാരം ശോഭനയുടെ നൃത്താവിഷ്കാരത്തോടെ കലാപരിപാടികൾക്ക് തുടക്കമാകും. സംസ്ഥാനത്താകെ 8,000-ത്തോളം കലാകാരന്മാരാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത്. ഓണം വാരാഘോഷത്തിന് തിരിതെളിച്ച് കനകക്കുന്നിൽ മന്ത്രി പി സി വിഷ്ണുനാഥ് ഇന്നലെ ഓണപ്പതാക ഉയർത്തി. 21-ന് കോവളത്ത് നിന്ന് ആരംഭിച്ച ഓണപ്പതാകയാത്ര ജില്ലയിലെ 14 നിയമസഭാ മണ്ഡലങ്ങളിലും പര്യടനം നടത്തിയാണ് കനകക്കുന്നിൽ എത്തിച്ചേർന്നത്. സമാപന ഘോഷയാത്ര ഈ മാസം 30-ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും.
4: വിനോദസഞ്ചാര വകുപ്പും കോഴിക്കോട് ജില്ലാ ഭരണകൂടവും ഡി ടി പി സിയും ചേർന്ന് ഇന്നു മുതൽ 30 വരെ സംഘടിപ്പിക്കുന്ന ജില്ലാതല ഓണാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. വിവിധ കലാരൂപങ്ങൾ, വാദ്യമേളങ്ങൾ, കായിക പ്രകടനങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെയായിരുന്നു ജാഥ. കോഴിക്കോട് ബീച്ചിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാരംഭിച്ച് ബീച്ചിലെ മെയിൻ സ്റ്റേജ് വരെ നടത്തിയ വിളംബര ജാഥ കെ ജയന്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. ഓണം വിപണന മേളകൾ പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും മേളകളിലെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കാൻ ശ്രദ്ധിക്കണമെന്നും മന്ത്രി കെ എം ഷാജി പറഞ്ഞു. കുടുംബശ്രീ ഓണം വിപണന മേളയുടെ കോഴിക്കോട് ജില്ലാതല ഉദ്ഘാടനം ചെങ്ങോട്ടുകാവിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ഓണക്കാലത്ത് അനധികൃത പ്രവർത്തനങ്ങൾ തടയുന്നതിനും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനും കണ്ണൂർ ജില്ലയിലെ വിവിധ വകുപ്പുകൾ പരിശോധന കർശനമാക്കി. അനധികൃതമായി ചെങ്കല് കടത്തിയ 7 വാഹനങ്ങൾ ഇന്നലെ പിടികൂടി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
6: മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ ഇരിക്കൂർ പേരാവൂർ മേഖലയിൽ അനധികൃതമായി ചെങ്കല്ല് കടത്തുകയായിരുന്ന 7 വാഹനങ്ങളിൽ നിന്ന് റോയൽറ്റി ഇനത്തിൽ 170,400 രൂപ ഈടാക്കി. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിൽ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് തലശ്ശേരിയിലെ 11 ഹോട്ടലുകൾക്ക് 61,000 രൂപ പിഴ ചുമത്തി. പലചരക്ക്, പച്ചക്കറി കടകൾ, ഹോട്ടലുകൾ എന്നിവിടങ്ങളിൽ കൃത്രിമം കണ്ടെത്തിയ 21 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. അളവുതൂക്ക സംബന്ധമായ നിയമലംഘനങ്ങൾക്ക് 7 കേസുകൾ ചെയ്തു. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിച്ച ഒരു തട്ടുകടയും ഒരു ഇറച്ചി വിൽപ്പന സ്റ്റാളും അടച്ചുപൂട്ടി. പരിശോധന വരും ദിവസങ്ങളിലും തുടരും.
4: മികച്ച സാങ്കേതിക നിലവാരം പുലർത്തുന്ന പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന KSRTC പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി CP ജോൺ അറിയിച്ചു. ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായാണ് പദ്ധതി. ഇതിനൊപ്പം സംസ്ഥാനത്തെ സാങ്കേതിക വിദ്യാർത്ഥികൾക്കായി വർക്ക്ഷോപ്പുകളിൽ തൊഴിലധിഷ്ഠിത പരിശീലന പരിപാടിയും പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ ITI, പോളിടെക്നിക്, എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് വലിയ അവസരങ്ങളാണ് പ്രൊജക്ട് സൂര്യയിലൂടെ KSRTC ഒരുക്കുന്നത്. ബസ്സുകളുടെ നവീകരണത്തോടൊപ്പം ഡിപ്പോകളും ബസ് ടെർമിനലുകളും ആധുനീകരിക്കുന്ന നടപടികളും സജീവമായി പുരോഗമിക്കുകയാണ് ണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ 60 കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് നാളെ ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക 2 ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 1 ഇന്നിംഗ്സ് 5 വിക്കറ്റിന് 300 റൺസ് എന്ന നിലയിലായിരുന്നു. ദേവദത്ത് പടിക്കൽ 2 ടെസ്റ്റ് സെഞ്ചുറിയും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ അർദ്ധ സെഞ്ചുറിയും നേടി. ആദ്യ ടെസ്റ്റ് 165 റൺസിന് ജയിച്ച് നിലവിൽ ഇന്ത്യ 2 മത്സര പരമ്പരയിൽ മുന്നിലാണ്. ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വൈകിട്ട് നെതർലാൻഡ്സിലാണ് മത്സരം. നെതർലാൻഡ്സിലെ ആംസ്റ്റർവീനിൽ FIH ഹോക്കി ലോകകപ്പ് ഫൈനൽ റൌണ്ട് മത്സരത്തിൽ ഇന്ത്യൻ വനിതാ ടീം ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു. ഗോൾരഹിത സമനില വഴങ്ങിയതിനെ തുടർന്ന് ടൂർണമെന്റിൽ കൂടുതൽ ഗോളുകൾ നേടിയ ഓസ്ട്രേലിയ സെമിഫൈനലിൽ പ്രവേശിക്കുകയായിരുന്നു. പൂൾ ഇയിൽ 3rd സ്ഥാനത്തെത്തിയ ഇന്ത്യ വ്യാഴാഴ്ച പ്ലേ ഓഫിൽ മത്സരിക്കും. ഇന്നത്തെ പൂൾ എഫ് മത്സരത്തിലെ 3rd സ്ഥാനക്കാരായിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ. ഹംഗറിയിലെ നാഗിക നിസയിൽ ഈ വർഷത്തെ കലിസ ഓപ്പൺ ചെസ് മത്സരത്തിൽ ഇന്ത്യയുടെ 19-കാരനായ ഗ്രാൻഡ് മാസ്റ്റർ പ്രാണേഷ് എം ചാമ്പ്യനായി. ടൂർണമെന്റിന്റെ 9th അവസാനത്തെയും റൌണ്ടിൽ ജർമ്മനിയുടെ വാഡിം പെട്രോസ്കിയെ പരാജയപ്പെടുത്തിയാണ് പ്രാണേഷ് ചാമ്പ്യനായത്. ഏറ്റവും പുതിയ ഫിഡെ റാങ്കിംഗിൽ 2673 റേറ്റിംഗോടെ പ്രാണേഷ് 44th സ്ഥാനത്താണ്. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയങ്ങളിലെ 3 ദിവസത്തെ ദേശീയ സമ്മേളനത്തിന് നാളെ കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ 3 ദിവസത്തെ സമ്മേളനം ചർച്ച ചെയ്യും. ഹോർമോസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇതു സംബന്ധിച്ച പ്രമേയം ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകരിച്ചു. സുപ്രീംകോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വഖഫ് ബോർഡ് സംബന്ധിച്ച കേസ് ദുർബലപ്പെടുത്താൻ സംസ്ഥാന ഗവൺമെന്റ് ശ്രമിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. മലപ്പുറത്ത് CPIM സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 റേഷൻ കടകൾ അവധിയായിരിക്കും. AAY കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിന് സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഈ മാസം 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രി കണ്ഠരര് ബ്രഹ്മദത്തിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ED പ്രസാദ് നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നടയടയ്ക്കും. പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്ന് മംഗലൂരു മേഖല മൈസൂർ ഡിവിഷനിലേക്ക് മാറ്റുന്ന റെയിൽവേ ബോർഡ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നും ഒഴിവാക്കിയ മുഴുവൻ പ്രദേശവും പാലക്കാട് ഡിവിഷനിൽ പുനഃസ്ഥാപിക്കണമെന്നും എൻ കെ പ്രേമചന്ദ്രൻ എം പി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ മൾട്ടി ആക്സിൽ ഭാരവാഹനങ്ങൾക്ക് പകൽ സമയത്തെ നിയന്ത്രണം തുടരും. ചുരം റോഡിൽ പാർക്കിംഗും അനുവദിക്കില്ല. ചുരത്തിലെ ഗതാഗത കുരുക്കും നിർമ്മാണ പ്രവൃത്തികളും കണക്കിലെടുത്താണ് നിയന്ത്രണം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ സങ്കരയിനം ചോളം ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് പുറത്തിറക്കും. വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷം മുഖ്യമന്ത്രി വി ഡി സതീശൻ വൈകിട്ട് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പഴയ ബസ്സുകൾ കുറഞ്ഞ ചെലവിൽ നവീകരിച്ച് നിരത്തിലിറക്കുന്ന കെ എസ് ആർ ടി സിയുടെ പ്രൊജക്ട് സൂര്യയ്ക്ക് തുടക്കമായെന്ന് മന്ത്രി സി പി ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കൊളംബോയിൽ ഇന്ത്യ ശ്രീലങ്ക രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് പുനരാരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
7: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഹ പുനീത ത്രിപാഠി. अथ वार्ताः. प्रधानमन्त्री नरेन्द्रमोदी निजक्षेत्रम् अन्तरिक्षानुसन्धानक्षेत्रे प्रवर्तितुं प्रेरितवान्, येन नवोन्मेषस्य वैश्विकवातावरणस्य निर्माणं भवेत् तथा च विश्वस्य सर्वे जनाः अनुभवेयुः यत् यदि ते अन्तरिक्षक्षेत्रे स्ववृत्तिं निर्मातुम् इच्छन्ति तर्हि भारतम् आगन्तव्यम्.
8: हमें ऐसा एक और खड़ा कर देना चाहिए कि इस फील्ड में दुनिया भर के लोगों को जिंदगी बनानी है, हिंदुस्तान जाओ, भारत की कोई स्टार्टअप से जुड़ जाओ, भारत की कोई स्पेस एजेंसी से जुड़ जाओ. मैं पक्का मानता हूं जी, पूरा टैलेंट पूल जो है एक मैग्नेट की तरह हम खींच सकते हैं और वो हमारी एक बहुत बड़ी ताकत बन सकता है.
7: श्री मोदी एतत् अंतरिक्ष क्षेत्रस्य विंशति नवोद्यमानां मुख्य कार्यकारी अधिकारिभिः संस्थापकैः च सह संवादावधौ उक्तवान्. राष्ट्रियान्तरिक्षदिवसावसरे ह्यः प्रकाशितस्य संवादस्य प्रतिलेखानुसारं प्रधानमन्त्री अन्तरिक्षक्षेत्रे उद्यमान् प्रारम्भं कर्तुं भारतस्य व्ययसम्बद्ध प्रतिस्पर्धात्मक क्षमताम् अपि प्रकाशितवान्. संवादावधौ श्रीमोदी अन्तरिक्षक्षेत्रस्य नवोद्यमान् स्वप्रयत्नेषु निरन्तरतां रक्षितुम् अथ विश्वस्य सर्वेभ्यः भागेभ्यः च प्रतिभाः आकर्षितुम् समर्थं सुदृढम् अन्तरिक्षक्षेत्रीयं परितन्त्रं निर्मातुं च प्रेरितवान्. विदेशमन्त्री डॉ एस जयशंकरः रूसदेशस्य द्विदिवसीयायै आधिकारिकयात्रायै मॉस्कोनगरं प्राप्तवान्. यात्रावधौ विदेश मंत्री व्यापार आर्थिक वैज्ञानिक प्रौद्योगिक सांस्कृतिक सहयोग चेत्यादिषु विषयेषु भारत रूस अंतः प्रशासकीय आयोगस्य 27वें अधिवेशनस्य सह अध्यक्षतां करिष्यति. असौ रूसस्य विदेश मंत्रिणा सर्गेई लावरोव इत्यनेन सह अपि मेलनं करिष्यति तथा क्षेत्रीयेषु वैश्विकेषु च विषयेषु विचाराणाम् आदानं प्रदानं करिष्यति. वाणिज्योद्योगमन्त्री पीयूष गोयलः अद्यारभ्य अस्य मासस्य 27वें जापानस्य चतुर्दिवसीय यात्रायां भविष्यति. असौ टोक्यो नागोया ओसाका चेत्येतेषां स्थलानां यात्रां करिष्यति. अथ च जापानं प्रति भारतस्य अद्यावधि बृहत्तमस्य व्यापार प्रतिनिधिमण्डलस्य नेतृत्वं करिष्यति. अस्मिन् प्रतिनिधिमण्डले 200+ व्यापार प्रतिनिधयः सम्मिलिताः सन्ति. वाणिज्योद्योग मन्त्रालयेन उक्तं यत् एषा यात्रा उभयोः देशयोः विशेष रणनीतिक वैश्विक सहमतिं प्रति विद्यमानं महत्वाकांक्षायाः व्यापकतां दर्शयति. इयं यात्रा तस्मिन् समये भवति यदा भारतं जापानं च व्यापार निवेश सम्बन्धान् महत्वपूर्णतया सुदृढीकर्तुं प्रयतमानौ स्तः. वृक्ष क्रीडा मन्त्रिणाम् उपवेशनं ह्यः आन्ध्रप्रदेशस्य विशाखापत्तनम् नगरे क्रीडा सम्बद्ध संयुक्त घोषणापत्रं सर्वसम्मत्या स्वीकरणेन सम्पन्ना. घोषणापत्रे सदस्यदेशैः संवादेन पारस्परिक सम्मानेन അഥ സർവസമാവേശ ഭാവേന ക്രീഡാക്ഷേത്രേ സഹയോഗം സുദൃഢം കർത്തും സ്വപ്രതിബദ്ധത പുനരുക്ത. എതത് ഉപവേശനം അസ്മിൻ വർഷേ ഭാരതസ്യ ബ്രിക്സ് അധ്യക്ഷതായാഹ അന്തർഗതം ആയോജിതം. ഉപരാഷ്ട്രപതിഃ സി പി രാധാകൃഷ്ണൻ വര്യഃ അദ്യ ആന്ധ്രപ്രദേശസ്യ എലുരു ജനപദസ്യ മുസുനുരു ഗ്രാമം ഗമിഷ്യതി. സ്വീയ യാത്രാവധൌ ഉപരാഷ്ട്രപതിഃ മുസുനുരു ഗ്രാമേ ഭാരതസ്യ പ്രഥമസ്യ അനുവാംശികരൂപേണ അസംശോധിതസ്യ ഉച്ചവിസ്താരക്ഷമതായുക്തസ്യ പോപ്കോൺ മേജ് ഇത്യസ്യ സങ്കരബീജസ്യ ശുഭാരംഭം കരിഷ്യതി. അസൌ കൃഷകേഭ്യഃ സമ്മാനനം പ്രദാശ്യതി തഥാ കൃഷിക്ഷേത്ര സംബന്ധാൻ ഹിതധാരകാൻ അന്യാഞ്ച സഹഭാഗിനഃ സംബോധയിഷ്യതി. ഇതി വാർത്താഃ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ജനസമക്ഷത്തിൽ ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. സർ സെയ്ദ് കോളേജ് സുവോളജി വിഭാഗത്തിൽ ശാസ്ത്രീയ പക്ഷിനിരീക്ഷണം ആഡ് ഓൺ കോഴ്സിന് അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്കും പക്ഷിനിരീക്ഷണത്തിൽ താൽപ്പര്യമുള്ളവർക്കും അപേക്ഷിക്കാം. 6 ശനിയാഴ്ചകളിലായി 30 മണിക്കൂറാണ് ക്ലാസ്. പക്ഷികളുടെ ശരീരഘടന, സ്വഭാവം, ആവാസ വ്യവസ്ഥ, വർഗീകരണം, തിരിച്ചറിയൽ, പക്ഷികളുടെ ശബ്ദങ്ങൾ, പക്ഷി നിരീക്ഷണ രീതികൾ എന്നിവയിലാണ് പരിശീലനം. ബൈനോക്കുലർ, ഫീൽഡ് ഗൈഡുകൾ, മൊബൈൽ ആപ്പുകൾ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള പരിശീലനവും ആവാസ വ്യവസ്ഥകളിലെ ഫീൽഡ് പഠനവും ഉണ്ടാകും. 20 പേർക്കാണ് പ്രവേശനം. വിശദവിവരങ്ങൾക്ക് ഫോൺ 8593852048, മറ്റൊരു നമ്പർ 9495346981. പയ്യന്നൂർ ക്യാമ്പസിലെ ഫിസിക്സ്, കെമിസ്ട്രി പഠന വകുപ്പുകൾ നടത്തുന്ന 5 വർഷ ഇന്റഗ്രേറ്റഡ് ബിരുദ പ്രോഗ്രാമിൽ ഒഴിവുള്ള സീറ്റുകളിലേക്കായി തത്സമയ പ്രവേശനം നടത്തുന്നു. യോഗ്യത +2 സയൻസ്. അഭിമുഖം ഇന്ന് പകൽ 11 മണിക്ക്. ഫോൺ 0497280641. മറ്റൊരു നമ്പർ 9497720572. കണ്ണൂർ സർവകലാശാലയുടെ മാങ്ങാട്ടുപറമ്പ് ക്യാമ്പസിൽ ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിൽ MA ഇക്കണോമിക്സ് കോഴ്സിൽ ഒഴിവുള്ള സീറ്റിലേക്കുള്ള തത്സമയ പ്രവേശനം ഇന്ന് രാവിലെ 10:30 നടക്കും. സ്റ്റേറ്റ് റിസോർസ് സെന്ററിന്റെ SRC കമ്മ്യൂണിറ്റി കോളേജ് സർട്ടിഫിക്കറ്റ് ഇൻ റിസർച്ച് മെത്തഡോളജി ആൻഡ് ഡാറ്റ അനാലിസിസ് പ്രോഗ്രാമിന് ഈ മാസം 31 വരെ അപേക്ഷിക്കാം. യോഗ്യത ബിരുദം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0471232501. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി തൊഴിലറിയിപ്പുകൾ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിക്ക് കീഴിൽ റേഡിയോഗ്രാഫർ തസ്തികയിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ നിർബന്ധം. സെപ്റ്റംബർ 2 11 മണിക്ക് സൂപ്രണ്ട് ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0479728821006. നാറാത്ത് ഗ്രാമപഞ്ചായത്ത് പ്രൊജക്ട് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് പട്ടികജാതിയിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അഭിമുഖം സെപ്റ്റംബർ 1 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0479728796. അഴീക്കൽ റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫുട്ബോൾ, അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിൽ പരിശീലകരെ നിയമിക്കുന്നു. സംസ്ഥാന തലത്തിൽ സീനിയർ വിഭാഗത്തിൽ കഴിവ് തെളിയിച്ചവരോ സ്പോർട്സ് കൗൺസിലിന്റെ അംഗീകാരമുള്ള കോച്ചോ ആയിരിക്കണം. കൂടിക്കാഴ്ച സെപ്റ്റംബർ 1 10:30. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ 0479727744. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. പഴയങ്ങാടി

0: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
2: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
3: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
4: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
5: കോക്കനട്ട് മേഡ് മാജിക്.
4: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
5: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
4: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
5: കോക്കനട്ട്.
4: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
5: ഫോൺ 9188951780.
6: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
7: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
6: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
7: യെസ്,
6: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
7: അപ്പോ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
6: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999477-6836,
7: 9447-371-836,
6: 8078-502-836.
8: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
9: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. JCI പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വോയിസ് ഓഫ് മട്ടന്നൂർ എന്ന പരിപാടിയിൽ മട്ടന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംസാരിക്കുന്നു മട്ടന്നൂർ നിയോജക മണ്ഡലം MLA ശ്രീ VK സനോജ്.
10: മട്ടന്നൂരിന്റെ വികസനം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, JCIയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പരിപാടിക്ക് തുടക്കം കുറിച്ചത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് മട്ടന്നൂരിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഓൺലൈനായും ഓഫ്ലൈനായൊക്കെ ഉള്ള വേദികൾ ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മട്ടന്നൂരിന്റെ വികസന കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ എല്ലാം അവസരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മാനിഫെസ്റ്റോ തയ്യാറെടുക്കുന്ന സന്ദർഭത്തിലെല്ലാം വിപുലമായ നിലയിൽ ജനങ്ങളിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും വിവിധ സംഘടനകൾ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ചേർത്തുകൊണ്ട് പലപ്പോഴും മാനിഫെസ്റ്റോ ഒക്കെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് അവസാനിപ്പിച്ച് പോകാൻ കഴിയുന്ന ഒന്നല്ല. പുതിയ പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാവും, പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, അതിനെല്ലാം സംശീകരിച്ചുകൊണ്ട് വികസന ചർച്ചകൾ എല്ലാ ഘട്ടത്തിലും നടത്തുന്നത് നല്ലത് തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഈ ഉദ്യമത്തെ നോക്കിക്കാണുന്നത്. മട്ടന്നൂരിന്റെ വികസനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ വികസിച്ച് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് വരാൻ സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയത് നമ്മുടെ പ്രദേശത്ത് ഒരു വലിയ വിമാനത്താവളം യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. വിമാനത്താവളത്തിന്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അത്രമാത്രം ആലോചിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ

കാര്യത്തിലേക്കും അദ്ദേഹം കടന്നിട്ടില്ല. അപ്പൊ വിമാനത്താവളം യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ടൂറിസം മേഖലയിലും വ്യാവസായിക സംരംഭകത്വ മേഖലയിലും അതുണ്ടാക്കുന്ന തൊഴിൽ രംഗം അവിടെയെല്ലാം നമുക്ക് സജീവമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിമാനത്താവളം ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു പോയിന്റ് ഓഫ് കോൾ പദവിയുടെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനാവശ്യമായിട്ട് വലിയ പരിശ്രമം നേരത്തെ ഗവൺമെന്റ് ശക്തമായി തുടർന്നിരുന്നു, പക്ഷേ നമുക്ക് കിട്ടിയില്ല. അപ്പൊ അത് ഇനി നമുക്ക് തുടരേണ്ടതുണ്ട്. പോയിന്റ് ഓഫ് കോൾ പദവി കൂടി കിട്ടുമ്പോഴാണ് നമുക്ക് അതിന്റെ സാധ്യതകൾ യഥാവിധം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുക. മട്ടന്നൂരിൽ ഇപ്പം നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിന്റെ എല്ലാം ഗുണഭോക്താക്കൾ തന്നെയാണ് നമ്മൾ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഒരു പാതി വഴിയിലാണിട്ടുള്ളത്. അപ്പൊ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് തന്നെയാണ്. വിമാനത്താവളത്തിന്റെ അനുബന്ധ റോഡുകൾ, അതിന്റെ സൗന്ദര്യവൽക്കരണം, അതിനനുബന്ധമായി നമ്മൾ തുടങ്ങി വെച്ച ചില പദ്ധതികൾ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ, അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മുമ്പുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് വരുന്നത് വിമാനത്താവളത്തിന് അനുബന്ധമായി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു അവലോകന യോഗമൊക്കെ ചേരുകയുണ്ടായി. നമ്മളൊരു ജനുവരി മാസം കൊണ്ട് അത് തുറന്നു കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജനുവരി മാസം വീണ്ടും കഴിഞ്ഞ മാസത്തെ അവലോകന യോഗത്തിൽ ജനുവരി മാസം ചെറിയൊരു തടസ്സമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പൊ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമ്മുടെ മട്ടന്നൂരിലും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഒരു വലിയ സഹായമായിട്ടത് മാറും. നിങ്ങൾ ആരെങ്കിലും ആ പ്രദേശത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ഒരു 2-3 തവണയായിട്ടാണ് ഇപ്പോൾ അവിടെ പോയത്. ഞാൻ MLA അതിന് ശേഷമാണ് ആ പ്രദേശം കൂടുതൽ സന്ദർശിക്കുക ചെയ്തത്. അതൊരു വലിയ ഹോസ്പിറ്റലാണ്. കാരണം അത്രയും പണം ചെലവഴിച്ച് ഏറ്റവും പുതിയ ടെക്നോളജിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ആശുപത്രി ഈ സ്ഥാപിതമാവുന്നത്. അതിന്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി തടസ്സങ്ങൾ നീക്കാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് അടിയന്തരമായിട്ട് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അടുത്ത ദിവസം ആരോഗ്യമന്ത്രി കണ്ട് ആ കാര്യങ്ങളൊക്കെ ഇടപെടൽ നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് അന്താരാഷ്ട്ര ആയുർവേദ പഠന ഗവേഷണ കേന്ദ്രം നമ്മുടെ പടിയൂരിൽ സ്ഥാപിതമായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനമൊക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയും പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവൃത്തിയിലൊക്കെ ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇടക്കാലത്ത് ഉണ്ടായിരുന്നു. അതെല്ലാം അതിജീവിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കായിക മേഖലയുടെ കാര്യങ്ങൾ നമുക്കൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ MLA എന്ന നിലയിൽ ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മൾ കായിക മേഖല, വിദ്യാഭ്യാസ മേഖലയെല്ലാം ചില പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി ഇടപെടണം എന്നുള്ളത്. അത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്ലബ്ബുകളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് സെപ്റ്റംബർ അവസാനത്തോടുകൂടി അതിന്റെ പ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ അറിയിക്കും. അപ്പൊ അതിലെല്ലാം നിങ്ങളുടെ എല്ലാം വിലയേറിയ സഹായങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ആ ഭാഗം സംബന്ധിച്ച് പറയാനുള്ളത്. ആയുർവേദ പഠന ഗവേഷണ കേന്ദ്രം യാഥാർത്ഥ്യമാവുന്നു. തുടക്കത്തിൽ പറഞ്ഞ സ്പോർട്സ് സെന്റർ, അതൊരു ഇന്റർനാഷണൽ സ്പോർട്സ് സെന്റർ ആണ്. ഞാൻ അതിന്റെയും അതിന്റെ രൂപരേഖയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് നമുക്ക് ഒരു പരിപാടി അവിടെ തുടങ്ങുന്നുണ്ടെന്നല്ലാതെ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത് യാഥാർത്ഥ്യമായാൽ മട്ടന്നൂരില് ഒരുപാട് മത്സരങ്ങൾക്ക് വേദിയാവും. നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ വന്ന് പരിശീലനം നടത്താനുള്ള സൗകര്യങ്ങളുണ്ടാവും. അത് യാഥാർത്ഥ്യമായാൽ വലിയ അഭിമാനകരമായിട്ടുള്ള പദ്ധതിയായിട്ടത് മാറുമെന്ന് തർക്കമില്ല. തൊട്ടടുത്ത് ഒരുവച്ചാലിൽ നമ്മളൊരു വലിയ സാംസ്കാരിക സമുച്ചയം വരുന്നുണ്ട്. അത് ഗോപിനാഥ് മുതുകാട് ഉൾപ്പെടെയുള്ള ആളുകൾ നിർദ്ദേശവും അവരുടെ ഒരു സഹായമൊക്കെ ആ കാര്യത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. സാധാരണ ഒരു കെട്ടിടമല്ല, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പാർക്കും അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. 1500-ൽ കൂടുതൽ ആളുകൾക്ക് അവിടെ ഓഡിറ്റോറിയത്തിന്റെ ഭാഗമായിട്ട് വന്ന് ഫംഗ്ഷനിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട്. അതും നമ്മുടെ മട്ടന്നൂരിന്റെ വികസനത്തിന് വലിയ കുതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറുമെന്നായിട്ട് തർക്കമില്ല. അതിനെക്കുറിച്ച് ആദ്യം മനസ്സിലാക്കിയപ്പോൾ അവിടെ ഒരു സാംസ്കാരിക സ്ഥാപനം എന്നാലും ഒരു കെട്ടിടം വരുന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കിയത്. പക്ഷെ അതിന്റെ വിശദമായ ഒരു മാസ്റ്റർ പ്ലാൻ ഒക്കെ കാണുകയുണ്ടായി. കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഒരു സംവിധാനം ഞാൻ കണ്ടിട്ടില്ല, സർക്കാർ ഉടമസ്ഥതയിൽ. അത് അത്രയും വലിയൊരു സംവിധാനമാണ് ഉരുവച്ചാലിൽ യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോകുന്നത്. അതിന്റെയും പണി എന്നുള്ള നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പട്ടന്നൂരിലെ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവാൻ വേണ്ടി പോകുന്ന ഒരു പ്രദേശം പുരളിമല തില്ലങ്കേരി പഞ്ചായത്ത്, മാലൂർ പഞ്ചായത്തൊക്കെ കണക്ട് ചെയ്യുന്ന ആ മേഖലയാണ്. അവിടെ ഇപ്പൊ അന്താരാഷ്ട്ര യോഗ പഠന കേന്ദ്രത്തിലുള്ള സ്ഥലം എടുക്കുകയും അതിന്റെ ചെറിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇനിയും യാഥാർത്ഥ്യമാണെങ്കിൽ ഇതിന്റെ പിന്നാലെ നമ്മൾ ഒരുപാട് ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതിന്റെ പ്രപ്പോസൽ ഒക്കെ തയ്യാറായി, സ്ഥലമേറ്റെടുത്തു. ഇനി കൂടുതൽ തുക ബജറ്റിൽ നീക്കി വെച്ചാൽ മാത്രമേ ആ കാര്യങ്ങൾ നടക്കൂ. അതേ ബജറ്റിൽ അതിന്റെ അതുമായി ബന്ധപ്പെട്ട വലിയ തുക നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അടുത്ത ബജറ്റിലെങ്കിലും അതിന്റെ തുകയെല്ലാം നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വിമാനത്താവളവും അതുപോലെ തന്നെ യോഗാ പഠന കേന്ദ്രം, ആയുർവേദ പഠന ഗവേഷണ കേന്ദ്രം, നമ്മുടെ സ്പോർട്സ് സെന്റർ, കിൻഫ്ര ഏറ്റെടുത്തിട്ടുള്ള ഭൂമി, അതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മട്ടന്നൂരിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറും. കാരണം ഇവിടെ എല്ലാം തൊഴിൽ ഉണ്ടാവും. ഇപ്പൊ യോഗാ കേന്ദ്രം അവിടെ വന്ന് ഇന്റർനാഷണൽ യോഗാ കേന്ദ്രമാണ്. വിദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെ അവിടെ വന്ന് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം വേണ്ടി വരും. സ്വാഭാവിക

0: അതിന്റെ പരിസരത്തുള്ള ധാരാളം ആളുകൾക്ക് അവിടെ വീടിനോട് ചേർന്ന് റിസോർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. വീടിന്റെ മുകളിൽ പുതിയ റൂമുകളൊക്കെ പണിത് അവിടെ സൗകര്യമൊരുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ അത്യാവശ്യം ഒരു പുരോഗതി ഉണ്ടാകുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ പോകും എന്നതിൽ തർക്കമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് ഈ മട്ടന്നൂരിന്റെ വികസനത്തിൽ വലിയ സംഭാവന നൽകുന്ന ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് അഭിമാനത്തോടുകൂടി അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് മട്ടന്നൂർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, മട്ടന്നൂരിന്റെ ഒരു സൗന്ദര്യവൽക്കരണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മട്ടന്നൂർ ടൗണിൽ നമ്മൾ അങ്ങനെ വലിയൊരു സൗന്ദര്യവൽക്കരണത്തേക്ക് പോയിരിക്കും. മറ്റെല്ലാ നഗരങ്ങളിലും പൂന്തോട്ടം അങ്ങനെയെല്ലാം നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൈവരികൾ ഭംഗിയായി സ്ഥാപിക്കാൻ മട്ടന്നൂർ ഇപ്പൊ നല്ല തുടക്കം ഉണ്ടായിട്ടുണ്ട്. ഇടപെടലുകളുടെ ഭാഗമായിട്ട് അപ്പുറത്ത് റോഡിൽ ആ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മട്ടന്നൂരിന്റെ സൗന്ദര്യവൽക്കരണത്തിന് നമുക്ക് കുറച്ചുകൂടി ഊന്നൽ കൊടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൈത്തറി ഗ്രാമമാണ് നമുക്ക് നമ്മുടെ മണ്ഡലത്ത് പ്രത്യേകതയുള്ള ഒരു കാര്യമായിട്ട് വരാം. അത് കാഞ്ഞിരോടാണ്. കാഞ്ഞിരോട് നമുക്കറിയാം കൈത്തറിയുടെ ഒരു പ്രദേശം തന്നെയാണ്. അപ്പൊ അതിനും ചില പ്രപ്പോസൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതും യാഥാർത്ഥ്യമാകും നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളുടെ കൂടെ വെക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് ധാരാളം പുഴയും അങ്ങനെയൊക്കെയുള്ള കുറെ ഏരിയ നമുക്കുണ്ട്. അപ്പൊ അവിടെയെല്ലാം ഇപ്പം വെള്ളപ്പൊക്കത്തിന്റെയും കാര്യങ്ങളൊക്കെ പ്രശ്നം ഇപ്പം നമുക്കറിയാം. ആ പ്രദേശങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ സൗന്ദര്യവൽക്കരണം നടത്തി അതെല്ലാം ഒരു സ്പോട്ടുകളാക്കി മാറ്റാൻ വേണ്ടി കഴിയും, ടൂറിസ്റ്റ് സ്പോട്ടുകളാക്കി മാറ്റാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്.
1: JCI പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോയിസ് ഓഫ് മട്ടന്നൂർ എന്ന പരിപാടിയിൽ മട്ടന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മട്ടന്നൂർ നിയോജകമണ്ഡലം MLA ശ്രീ VK സനോജ് സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ. ജനകീയം സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
3: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
1: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
6: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ.
1: വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതന ആശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ എലൂരു ജില്ലയിലുള്ള മുസനൂർ ഗ്രാമം സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ കരുത്തുറ്റ ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കണമെന്നും ആഗോളതലത്തിലെ പ്രതിഭകളെ ആകർഷിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദേശീയ ബഹിരാകാശ ദിനത്തിൽ ബഹിരാകാശ മേഖലയിലെ സ്റ്റാർട്ടപ്പ് സിഇഒമാരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം.
2: ബഹുത് ലോകോ കോ ഹമേ ജോഡ്നാ ഹേ ഔർ ജൈസാ വിദേശ് സേ ലോഗ് ഗയേ ഹുവേ വാപിസ് ആ രഹേ ഹേ മൈ സമജ്താ ഹൂം കി ഹമേ ഐസാ ഏക് ഔറാ ഖഡാ കർ ദേനാ ചാഹിയേ കി ഈസ് ഫീൽഡ് മേ ദുനിയാ ഭർ കേ ലോഗോ കോ ഏക് ജിന്ദഗി ബനാനി ഹേ തോ ഹിന്ദുസ്ഥാൻ ജാഓ ഭാരത് കി സ്റ്റാർട്ടപ്പ് സേ ജുഡ് ജാഓ ഭാരത് കി കോ സ്പേസ് ഏജൻസീ സേ ജുഡ് ജാഓ മൈ പക്കാ മാൻതാ ഹൂം ജി പൂരാ ടാലന്റ് പൂൾ ജോ ഹേ ഏക് മാഗ്നെറ്റ് കി തരഹ ആപ്കേ കാരണ ഹം ഖീച് സകതേ ഔർ വോ ഹമാരി ഏക് ബഹുത് ബഡി താക്കത് ബൻ സകതേ.
1: ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. 2 സമ്മേളനത്തിൽ രാജ്യത്തുടനീളമുള്ള വിവിധ സുരക്ഷാ സേനകളിൽ നിന്നും പോലീസ് സേനകളിൽ നിന്നുമുള്ള 850 ഉദ്യോഗസ്ഥർ പങ്കെടുക്കും. വിവിധ സുരക്ഷാ വെല്ലുവിളികൾ സംബന്ധിച്ച് സമ്മേളനം ചർച്ച ചെയ്യും. ഗോത്രഭാഷ, മ്യൂസിയം എന്നീ വിഷയങ്ങളിലെ 3 ദേശീയ സമ്മേളനത്തിന് ഇന്ന് കർണാടകയിലെ മൈസൂരുവിൽ തുടക്കമാകും. കേന്ദ്ര ഗോത്രകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന പരിപാടി കേന്ദ്ര സഹമന്ത്രി ദുർഗാദാസ് ഉയിക്കി ഉദ്ഘാടനം ചെയ്യും. ഗോത്രഭാഷകളുടെ രേഖപ്പെടുത്തൽ, സംരക്ഷണം, പുനരുജ്ജീവനം എന്നിവ സമ്മേളനം ചർച്ച ചെയ്യും. 2 സന്ദർശനത്തിനായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ റഷ്യയിലെത്തി. മോസ്കോയിൽ 27th IRIGC ടെക് യോഗത്തിൽ അദ്ദേഹം സഹ അധ്യക്ഷനാകും. സന്ദർശനവേളയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിനുമായും വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ത്യൻ ദിവ്യാംഗ പുരുഷ ക്രിക്കറ്റ് ടീമുമായി ഇന്നലെ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ ഇംഗ്ലണ്ട് മെൻസ് മിക്സഡ് ഡിസബിലിറ്റി T20 ഐ സീരീസിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ ടീമിനെയാണ് അദ്ദേഹം കണ്ടത്. താരങ്ങളുടെ പരിശ്രമങ്ങളും നിശ്ചയദാർഢ്യവും ഇന്ത്യയിലെ യുവജനങ്ങൾക്ക് പ്രചോദനമാണെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ 4 ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ജപ്പാനിലെത്തും. ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബിസിനസ് പ്രതിനിധി സംഘവുമായാണ്

0: വാണിജ്യ വ്യവസായ മന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം. വിശദാംശങ്ങൾ.
1: ഇന്ത്യ ജപ്പാൻ വ്യവസായ വാണിജ്യ ബന്ധത്തിൽ സുപ്രധാന ചുവടുവയ്പ്പാകും കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ സന്ദർശനം. ഉൽപാദനം, സെമി കണ്ടക്ടർ, ശുദ്ധഊർജ്ജം, ഓട്ടോമോട്ടീവ്, ആരോഗ്യ സംരക്ഷണം തുടങ്ങി വിവിധ മേഖലകളിൽ നിന്ന് 200-ലധികം വ്യവസായികളാണ് മന്ത്രിക്കൊപ്പമുള്ളത്. ടോക്കിയോയിൽ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകളുടെ മേധാവികളുമായും 1500-ലധികം കമ്പനികളെ പ്രതിനിധീകരിക്കുന്ന ജപ്പാൻ ബിസിനസ് ഫെഡറേഷൻ ഭാരവാഹികളുമായും ശ്രീ പീയൂഷ് ഗോയൽ ചർച്ച നടത്തും. ജപ്പാൻ സാമ്പത്തിക വാണിജ്യ മന്ത്രി അകാസാവോ റയോസയുമായും ജാപ്പനീസ് സർക്കാരിലെയും പാർലമെന്റിലെയും മുതിർന്ന അംഗങ്ങളുമായും ഉഭയകക്ഷി കൂടിക്കാഴ്ചകളിലും പങ്കെടുക്കും. ഓട്ടോമോട്ടീവ്, സ്റ്റീൽ മേഖലകളിലെ നിക്ഷേപകരുമായും ഇലക്ട്രോണിക്സ് കൺസ്യൂമർ മേഖലയിലെ പ്രമുഖരുമായും കൂടിക്കാഴ്ച നടത്തുന്ന മന്ത്രി പീയൂഷ് ഗോയൽ നിക്ഷേപക റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ 2026 ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. തമിഴ്നാട്ടിലെ കാരൈക്കുടി സ്വദേശിയായ പ്രണേഷ് ടൈ ബ്രേക്കറിലൂടെയാണ് ജർമ്മൻ താരത്തെ പരാജയപ്പെടുത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്ന് മികച്ച സ്കോർ ലക്ഷ്യമിട്ട ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിക്കും. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. തുടർച്ചയായ രണ്ടാം ടെസ്റ്റിലും സെഞ്ചുറി നേടി ദേവദത്ത് പടിക്കൽ മികച്ച ഫോം തുടർന്നു. ധ്രുവ് ജുറേലും സാരാംശ് ജെയിനുമാണ് ഇപ്പോൾ ക്രീസിലുള്ളത്. ആദ്യ ടെസ്റ്റ് 165 റൺസിന് വിജയിച്ച ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് മുന്നേറാൻ ഈ മത്സരത്തിലെ ജയം അനിവാര്യമാണ്. നെതർലാൻഡ്സിൽ നടക്കുന്ന FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ വനിതാ ടീം പുറത്തായി. ഓസ്ട്രേലിയയുമായുള്ള കളി ഗോൾരഹിത സമനിലയിൽ കലാശിച്ചതോടെ കൂടുതൽ ഗോളുകൾ നേടിയതിന്റെ അടിസ്ഥാനത്തിൽ ഓസ്ട്രേലിയ സെമിഫൈനലിൽ പ്രവേശിച്ചു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ള രാജ്യങ്ങളിലെ കപ്പലുകൾ ഇനി മുതൽ സേവന ഫീസ് നൽകേണ്ടി വരുമെന്ന് ഇറാൻ അറിയിച്ചു. സമുദ്രം, പരിസ്ഥിതി, ലോജിസ്റ്റിക്സ് എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ സേവനങ്ങൾക്കുള്ള ചെലവുകൾ ഈ ഫീസിൽ ഉൾപ്പെടുമെന്ന് ഇറാന്റെ നാഷണൽ സെക്യൂരിറ്റി കമ്മീഷൻ വക്താവ് ഇബ്രാഹിം റസായി വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ നടപടിക്ക് അംഗീകാരം ലഭിച്ചതിനെ തുടർന്നാണ് ഈ തീരുമാനം. ഹോർമുസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതവുമായി ബന്ധപ്പെട്ട് ഒമാനും അമേരിക്കയും തമ്മിൽ ഉന്നതതല ചർച്ച നടന്നു. ഒമാനിലെ US സ്ഥാനപതി അന എസ്ക്രോഗിമ, ഒമാൻ വിദേശമന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഖലീഫ ബിൻ അലി അൽ ഹാർത്തിയുമായി മസ്കറ്റിൽ കൂടിക്കാഴ്ച നടത്തി. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനെക്കുറിച്ചും സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനെക്കുറിച്ചും ഒമാൻ ഇറാനുമായി നയതന്ത്ര ചർച്ച നടത്തുന്ന പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച. ഗാസ അതിർത്തിയിലെ സുരക്ഷാ സാഹചര്യം വിലയിരുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവും പ്രതിരോധമന്ത്രി ഇസ്രായേൽ കാറ്റ്സും അടിയന്തര യോഗം ചേർന്നു. ഡ്രോൺ ആക്രമണങ്ങൾ അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹമാസ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് ശക്തമായ വ്യോമാക്രമണം നടത്തുമെന്ന് നെതന്യാഹു മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ പ്രതിരോധ സേന ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ലഫ്റ്റനന്റ് ജനറൽ ഇയാൽ സമീർ, ദേശീയ സുരക്ഷാ കൌൺസിൽ മേധാവി, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർ സുരക്ഷാ അവലോകന യോഗത്തിൽ പങ്കെടുത്തു. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഉത്രാട ദിനത്തിൽ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 28 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശ് സന്ദർശിക്കും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം അദ്ദേഹം പുറത്തിറക്കും. ബഹിരാകാശ ഗവേഷണ രംഗത്ത് നൂതനാശയങ്ങളുടെ ആഗോള കേന്ദ്രമായി രാജ്യത്തെ മാറ്റിയെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ നടക്കുന്ന 9th ദേശീയ സുരക്ഷാ തന്ത്ര സമ്മേളനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പങ്കെടുക്കും. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും.

സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, കർണാടകം, ലക്ഷദ്വീപ്, തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹംഗറിയിൽ നടക്കുന്ന കാനിസ ഓപ്പൺ ചെസ് ടൂർണമെന്റിൽ ഗ്രൂപ്പ് എ കിരീടം സ്വന്തമാക്കി ഇന്ത്യയുടെ പ്രണേഷ് എം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: ഈ ഓണക്കാലം കൂടുതൽ മനോഹരമാക്കാൻ ഞങ്ങളോടൊപ്പം ഇന്നൊരു അതിഥിയുണ്ട്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ സൂരജ് സൺ, പാടാത്ത പൈങ്കിളി എന്ന സീരിയലിലെ ദേവ. സൂരജ് സണ്ണിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും കേൾക്കാം.
1: ആദ്യം തന്നെ റേഡിയോ മലബാർ കുടുംബത്തിന്റെ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാൻ കണ്ണൂര് തലശ്ശേരി പാനൂര് കല്ലിക്കണ്ടി, അതായത് കൊളവല്ലൂരാണ് എൻ്റെ വീടൊക്കെ. നല്ല ഓർമ്മകൾ എനിക്ക് ഓണത്തിനെ കുറിച്ച് നല്ല നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. അതിൽ കുട്ടിക്കാലത്ത് നമ്മുടെ കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബത്തിൽ അച്ചാച്ചനും അച്ഛമ്മയും അമ്മയും അച്ഛനും അച്ഛൻ്റെ അനുജനും അവരുടെ കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഓണത്തിൻ്റെ എല്ലാ സന്തോഷവും ആ ഒരു ഫീലും ഞാൻ അറിഞ്ഞിട്ടാണ് വളർന്നത്. നമ്മൾ പൂക്കൾ പറിക്കാൻ പോയി, അങ്ങനെ പൂക്കളൊക്കെ കളക്ട് ചെയ്ത്, ഇപ്പോൾ ഇന്നാണല്ലോ നമ്മൾ പൂക്കളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. പക്ഷെ അന്ന് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടത്ത് കിട്ടുന്ന പൂക്കളും കാര്യങ്ങളൊക്കെ എടുത്ത് അത് കൊണ്ടുവന്ന് രാവിലെ അതിൻ്റെ പരിപാടികളായിരിക്കും. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് നല്ല സ്വാദുള്ള ഭക്ഷണത്തിൻ്റെ സ്മെല്ലിങ്ങനെ മൂക്കിലേക്ക് വരും. എല്ലാവരും ഇരുന്ന് പായൊക്കെ വിരിച്ച് അതിലിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഓർമ്മകളാണ്. ഇന്ന് ഒരിക്കലും തിരിച്ച് കിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അതാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഓണം. പിന്നെ ഇപ്പം ഓരോ തിരക്കുകൾ കാരണം ഓണം ഒക്കെ ചിലപ്പോഴൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഓണവും പണ്ടത്തെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഓണവും തമ്മിൽ എനിക്കുള്ള വലിയ ഓർമ്മകൾ. ഓണത്തെക്കുറിച്ച് ഓർമ്മ വരുന്ന ചില സോങ്ങുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും ലാസ്റ്റ്, അതായത് എൻ്റെ അച്ഛമ്മ നമ്മളെ വിട്ടു പോയി. അപ്പം അതിൻ്റെ മുന്നിലത്തെ വർഷത്തെ ഓണത്തിന് നമ്മൾ പൂക്കളൊക്കെ ഇട്ട് അച്ഛമ്മയൊക്കെ ആയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ആ സോങ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ സോങ് എന്ന് വെച്ചാൽ ഓണത്തുമ്പി പാടു, ജനവേട്ടൻ്റെ ഹിറ്റായിട്ടുള്ള ആ ഒരു സൂപ്പർമാൻ എന്ന സിനിമയിലെ ഓരോ രാഗം നീ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ ഓണത്തുമ്പി പാടു. ആ സോങ് ഇപ്പോഴും കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഓണത്തെ എനിക്ക് വീണ്ടും വീണ്ടും എൻ്റെ നെഞ്ചിലേക്ക് ഒരു വേദന പോലെ എനിക്ക് വരാറുണ്ട്. ആ പാട്ടെനിക്ക് കേൾക്കുന്നത് ഇഷ്ടമാണ്.

0: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവടുകുന്ന്, മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
1: എസ്കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6.

0: ഓണം ഗാനോത്സവം. സൂരജ് സണ്ണിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: എനിക്കൊരിക്കലും ഒരു എന്താ പറയുക, എൻ്റെ ചുറ്റുപാട്, എൻ്റെ കുടുംബം, എൻ്റെ നാട് അവിടെ കണ്ട് അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാനോ അല്ലെ സിനിമയെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാഹചര്യങ്ങളില്ലാതൊരു ചുറ്റുവട്ടത്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം സിനിമ എന്നത് വെറും സ്വപ്നമാണ്. അങ്ങനെ ഒരു കണ്ടീഷനിൽ എനിക്ക് തന്ന 1999 ഒരു പൂതപ്പാട്ടെന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററിൻ്റെ അകത്തൊക്കെ ചെറുങ്ങനെ മുഖം കാണിച്ചപ്പോഴും, പിന്നെ 2006-2007 ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ എൻ്റെ മനസ്സ് എന്തു പറയുന്നു അതിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തി എന്ന് പറയാം. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. കാരണം ഈ TVയിലൊക്കെ ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലില്ലേ, ആൾക്കാർ ഇപ്പം പണ്ട് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ ഒക്കെ പടം കാണാൻ വേണ്ടി ആൾക്കാർ ക്യൂ ആയിട്ട് വീട്ടിലിരുന്ന് TV കാണുമ്പോൾ എന്തോ അതിലുണ്ട്, അങ്ങനെ അതിൽ ആ TVക്കുള്ളിൽ എത്താൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി ആവാം ചിലപ്പോൾ. അത് പിന്നെ ഒരു തരം ലഹരി പോലെ എന്ന് പറയാം, അങ്ങനെ ആവണം, അതിൻ്റെ അകത്ത് കാണണം. അങ്ങനെ എന്താ അറിയില്ലേ, അന്നും 2006-2007 10th കഴിഞ്ഞ് +1+2 പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സെൻസേഷൻ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സൂര്യ TVയിൽ, ഒരു ഫാഷൻ ഷോ. അതിലേക്ക് ഞാൻ മനോരമയിലോ എവിടെയോ ഒരു പത്രത്തിൽ കണ്ടിട്ട് ഞാനിങ്ങനെ എൻ്റെ ബയോഡേറ്റ അയച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ പോയി ഒരു ഷോയിൽ

പങ്കെടുത്തു. അങ്ങനെ അത് സൂര്യ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ നാട് മൊത്തം എൻ്റെ എന്താ പറയുക മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ആൾക്കാരോട് അയ്യോ ഞാൻ സിനിമ മീൻസ് ടി വി കാണാം സൂര്യ ടി വിയിൽ ഇത്ര മണി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേ ഞാൻ 2006-2007 മുതൽ ആൾക്കാരെ കൊണ്ട് എൻ്റെ ഈ പറഞ്ഞ വിഷ്വലുകൾ കാണിച്ചു തുടങ്ങി. അതൊരു ക്രേസായി മാറി ആൾക്കാർ ഇങ്ങനെ കാണാൻ വേണ്ടി. പിന്നെ ആൾക്കാർ കണ്ടതിന് ശേഷം ആൾക്കാർ പറയുന്നത് കേട്ടപ്പോൾ അത് മറ്റൊരു ലഹരിയിലേക്ക് മാറി. അത് കൂടുതൽ അതിലേക്ക് പിന്നെയും പിന്നെയും എന്നെ അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2007-2008 ഒരു വിധു പ്രതാപിൻ്റെ ഒരു പാട്ട് അതിന് ആൽബം, അന്ന് അങ്ങനെ ഒരു ആൽബം സീസൺ ആയിരുന്നല്ലോ, അങ്ങനെ ഒരു ആൽബം ചെയ്തു. എന്നാലും എൻ്റെ ആഗ്രഹങ്ങൾ മുന്നോട്ട് പോകാനുള്ള കണ്ടീഷനായിരുന്നില്ല. കാരണം നമുക്ക് അതിൻ്റെ പൈസ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, സാധാരണ ഒരാളെപ്പോലെ ഇറങ്ങി നടക്കാനുള്ള ചുറ്റുപാട് ആയിരുന്നില്ല. പക്ഷേ ഞാൻ സ്വന്തമായി ജോലി ചെയ്തപ്പോൾ ആദ്യം തന്നെ സ്വന്തം പ്രൊഡക്ഷനിൽ ഒരു ഷോർട്ട് ഫിലിം എടുത്തു. അതിൽ നിന്ന് പിന്നെ ഒരു വലിയൊരു ഗ്യാപ്പ് എടുത്തു എൻ്റെ ലൈഫ് ഒന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 2018-19 പാടാത ബംഗ്ലിയിലേക്ക് വന്നു. അങ്ങനെ ഒരു വർഷം പാടാത ബംഗ്ലിയിൽ സീരിയലിൽ അഭിനയിച്ചു. അതിനിടയിൽ ഞാനൊരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഗ്യാപ്പിനിടയിൽ പാടാത ബംഗ്ലിൻ്റെ ലൈഫിൽ ബ്രേക്ക് ഉണ്ടാക്കിയത് 1 week കൊണ്ട് തന്നെ പറഞ്ഞ പോലെ ഒരു ഹിറ്റ് സംഭവിച്ചു. ഏഷ്യാനെറ്റ് പോലുള്ള വലിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഹിറ്റ് സംഭവിച്ചപ്പോഴേക്കും എന്നെ മലയാളികൾ ഏറ്റെടുത്തു. അത് വലിയൊരു സംഭവമായിരുന്നു എനിക്ക് ആ സമയത്ത്. അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും പോയിട്ടില്ല, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ്. ഞാൻ ഒരു വർഷം മാത്രമേ സീരിയൽ അഭിനയിച്ചുള്ളൂ. പിന്നെ അതിൽ നിന്ന് അങ്ങോട്ടാണ് എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായത്. 6 സിനിമകൾ ചെയ്തു, വടക്കുനാഥൻ പോലുള്ള മലയാളത്തിൽ ലാലേട്ടനൊക്കെ വെച്ച് സിനിമ ചെയ്ത് ഷാജുൻ കരിയൽ സാറിൻ്റെ സിനിമയിൽ നായകനായിട്ട് എൻട്രി ചെയ്തു. അതിന് മുന്നേ ഹൃദയം എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു വിനീത് ശ്രീനിവാസൻ്റെ. അതിനുശേഷം പ്രൈസ് ഓഫ് പോലീസ് എന്ന പടത്തിൽ ചെറിയ വേഷം ചെയ്തു. പിന്നെ ആറാട്ട് മുണ്ടൻ, ആവണി, അങ്ങനെ പിന്നെ ഒരു വടക്കൻ പ്രണയപർവം, ഇപ്പം ലാസ്റ്റ് റിലീസായ പടം, അതിലൊക്കെ ഹീറോ വേഷങ്ങൾ ചെയ്തു. അപ്പം വളരെ സന്തോഷം. ഇപ്പം പുതിയൊരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നതല്ല ജീവിതം സംഭവിക്കുക. പക്ഷേ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആവണമെന്ന്. ഒരു 10 മുന്നേ ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നടനാകും, സിനിമയിൽ ഹീറോ ആകും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെയൊക്കെ സംഭവിച്ചു. നമ്മൾ ഈ യൂണിവേഴ്സിനോടൊരു വിഷ് പറയുന്ന പോലെ എനിക്കൊരുപാട് വിഷുകളുണ്ട്, അതിൻ്റെ അകത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ല സിനിമ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് എന്ത് സ്വപ്നങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്. നമ്മളുടെ കഠിനമായ പ്രയത്നവും നമ്മുടെ എന്താ പറയുക ഒറ്റ ഒരു ഫോക്കസിലേക്ക് നമ്മളിങ്ങനെ അതിനെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലക്ഷ്യത്തിലെത്താൻ പറ്റുമെന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു സോങ് മൃദുഭാവേ ദൃഢഗതി എന്ന സിനിമയിൽ വെള്ളാരം കണ്ണുള്ള മാന എന്നുള്ള പാട്ടുണ്ട്. അതെനിക്ക് ഷാജുൻ കരിയൽ സാറിനെ ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യണം. കാരണം അദ്ദേഹമാണ് ഈ മൃദുഭാവേ എന്ന സിനിമയുടെ ഡയറക്ടർ. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് എന്താ പറയുക എൻ്റെ വളർച്ച കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്.

മൃദുഭാവേ ദൃഗത്യേ, അതുപോലെ തന്നെ ഒരു വടക്കൻ പ്രണയപർവം, ഈ രണ്ട് പടങ്ങളാണ് ഇപ്പം നിലവിൽ റിലീസായിട്ടുള്ള എൻ്റെ ഹീറോ പടങ്ങൾ. അതിനു മുന്നേ ഞാൻ ചെറിയ വേഷത്തിൽ കയറിയതാണ് ഹൃദയം എന്ന സിനിമ, എന്താ പറയുക, ഗസ്റ്റ് റോൾ ചെയ്ത് ഒരു ചെറിയൊരു. പക്ഷേ എനിക്ക് സീരിയൽ സിനിമയിൽ നിന്ന് വ്യത്യസ്തത തോന്നിയത്, സീരിയലിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം നമ്മൾ ഒരേ കഥാപാത്രത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ ജനങ്ങൾക്ക് കാഴ്ചവെക്കുക. ഒരു നടനെന്ന് പറയുമ്പോൾ, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം പലതരം കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പം സിനിമകളിലാകുമ്പോൾ ഞാനിപ്പോൾ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 5-6 കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തു. സ്കൂൾ മാഷായിട്ടും പോലീസ് ഓഫീസറായിട്ടും, അതുപോലെ തന്നെ ആദ്യത്തെ സിനിമയിൽ തന്നെ 3 ലുക്കിൽ 1987 കാലഘട്ടം പല രൂപങ്ങളായിട്ട്, അതായത് ഒരു വ്യക്തിയെ തന്നെ അച്ഛനും മകനായിട്ടൊക്കെ എനിക്ക് ഡബിൾ റോളൊക്കെ ചെയ്യാൻ പറ്റി ആദ്യത്തെ മൃദുഭാവേ ദൃഗത്യേ സിനിമയിൽ. അത് വടക്കൻ പ്രണയപർവ്വത്തിൽ ഞാൻ കോളേജ് പയ്യനായിട്ട് അതിൽ 2 കാലഘട്ടം എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ചെയ്യാൻ പറ്റി, പ്രിൻസിപ്പളായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയത് സിനിമയിലൂടെയാണ്. പടതപെങ്കിലിൽ എനിക്ക് ദേവ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ എല്ലാ ഇമോഷൻസും എനിക്ക് പഠിക്കാൻ പറ്റി. എനിക്ക് ആ സീരിയലാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ അഭിനയ പാഠം എന്നെ പഠിപ്പിച്ചത്. കാരണം ഒരു സിനിമയിൽ വേണ്ട എല്ലാ തുടക്കവും അതിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഡിഫറൻസ് എന്ന് പറയുമ്പം തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജനങ്ങളുടെ ലൈവായിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ ഈ കയ്യടികൾ ലഹരിയായി മാറുന്നതുപോലെ മറ്റൊന്നുമല്ല ലഹരി എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം തിയേറ്ററിൽ ഇപ്പോൾ 2 പടം തിയേറ്ററിലിരുന്ന് കയ്യടിയും അവരുടെ ആ ഒരു റെസ്പോൺസും കണ്ട് 3-ാമത്തെ പടം റിലീസാവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം അതൊരു തരം പറയുക വെച്ചാൽ എൻ്റെ ആരോഗ്യം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നാളെയും സിനിമ ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ആരോഗ്യത്തെ കെയർ ചെയ്യും. സിനിമയിൽ നമ്മൾ ജീവിക്കുന്നത് തന്നെ അങ്ങനെ ഒരു ആഗ്രഹത്തോട് നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യും. നമ്മൾ വളരെ എല്ലാത്തിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഒരുപാട് കഥാപാത്രം തുടക്കമാണല്ലോ, ഇപ്പം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീലും എനിക്ക് അഭിനയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഓരോ തവണയും, ഓരോ സിനിമയിലും ഓരോ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്ര തന്നെ, എനിക്ക് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ

എന്നെ പണ്ട് എന്നെ എന്താ എന്നെ ഒരു ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കൊണ്ടുപോയ പ്രേക്ഷകർ തന്നെയാണ്. ഇപ്പോഴും അതിൽ കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമകൾ എത്തുന്നത് കൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്, ആ സ്നേഹവും ഇപ്പോഴും ഉണ്ട്. ഞാനൊരു പക്കാ നാട്ടിൻപുറത്തുകാരനാണ്. എൻ്റെ സംസാരത്തിലും എൻ്റെ പ്രവൃത്തിയിലൊക്കെ ഒരു നാട്ടിൻപുറത്തുകാരൻ ഇപ്പോഴും ഉണ്ട്. ജനിച്ച് വളർന്ന ചുറ്റുപാടിനെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ നാടിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും പീസ്ഫുള്ളായി ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ സ്വന്തം വീട്ടിലാണ്. അത്രയും ഗ്രീനറി ഉള്ള ഒരു ഏരിയയാണ് എൻ്റെ വീട്. അപ്പം അതിനോളം എനിക്ക് മറ്റൊന്നും എനിക്ക് സന്തോഷമായി തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ നാടും വീടും ചുറ്റുപാടും അവിടെ വന്നിരുന്നാൽ കിട്ടുന്ന സന്തോഷമൊന്നും എനിക്ക് ഈ ലോകത്ത് എവിടെ പോലും കിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മറ്റൊക്കെ കാഴ്ചകൾ മാത്രമാണ്, മറ്റത് എനിക്ക് എൻ്റെ മനസ്സിനെയും കൂടി സന്തോഷിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. പിന്നെ എന്താ, എനിക്ക് അങ്ങനെ ഒരു പേഴ്സണാണ്. പിന്നെ അത് എൻ്റെ കഥാപാത്രങ്ങളിലൊക്കെ എനിക്ക് വരുന്ന ചിലപ്പോൾ സിനിമകളിലൊക്കെ ആ കഥാപാത്രത്തിനെ എനിക്ക് ഇടയ്ക്ക് കൊണ്ടുവരാൻ പറ്റാറുണ്ട്.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ഓണം ഗാനോത്സവം. സൂരജ് സണ്ണിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: സിനിമ എന്നത് എന്റെ ഡ്രീം ആയിരുന്നു. പക്ഷെ ആ ഡ്രീമിൽ എല്ലാവരും പറയാറല്ലോ, സിനിമയിലൊക്കെ പോയാൽ നശിച്ചു പോവും. പക്ഷെ ഞാൻ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം എൻ്റെ സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ എന്ന് എൻ്റെ ഭക്ഷണത്തിന് സ്വാദ് കൂടുതലാണ്. പലരും പറഞ്ഞതല്ല ചരിത്രം, പലരും പറഞ്ഞതിനെ നമ്മൾ തിരുത്തുമ്പോഴും ചരിത്രമാവും എന്നൊക്കെ പറഞ്ഞില്ല. അതുപോലെ നശിച്ച കഥകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, പക്ഷേ നമ്മൾ സിനിമയിൽ വന്ന് നശിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നാശങ്ങളൊന്നുമല്ല, ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്, പക്ഷെ അത് നാശമായിട്ട് ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ ആ ഇഷ്ടപ്പെട്ട മേഖലയിൽ ഞാൻ ജോലി ചെയ്ത മേഖല എന്നൊക്കെ മാറി പുതിയൊരു മേഖലയിൽ വന്നു, അതിൽ നിന്ന് എനിക്ക് ഒരു നേരത്തെ എൻ്റെ ഫാമിലിക്കും എനിക്കും കഴിക്കാനുള്ള അന്നം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഒരു പാഷനിൽ തുടങ്ങിയാണെങ്കിലും ഇന്ന് എനിക്ക് ജോലിയും കൂടിയാണ് സിനിമ. എൻ്റെ ഒരു നേരത്തെ ഭക്ഷണം ഇപ്പോൾ സിനിമ എനിക്ക് തരുന്നുണ്ട്. ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നത് എന്തായിരുന്നു, അന്ന് ആഗ്രഹിച്ചതും സിനിമയിൽ തന്നെ തുടരണമെന്നും സിനിമയിൽ തന്നെ ഞാൻ അവസാനിക്കണം എന്നും ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണ്. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും മറ്റൊരു മേഖലയിലേക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. പോയാൽ തന്നെ ഞാൻ അവിടെ നിന്നും ഒരിക്കലും ഒരു കുറച്ച് സമയം പോലെ ഇരിക്കാൻ എനിക്ക് സാധിക്കും. എനിക്ക് സിനിമയുടെ മണം ഉള്ള സ്ഥലങ്ങളിൽ എനിക്ക് പറ്റും. സിനിമയിലെ പല മേഖലകളിൽ എനിക്ക് വർക്ക് ചെയ്യണം. സൂരജ് സൺ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനി. അപ്പം അങ്ങനെയാകുമ്പം എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എൻ്റെ കോൺസെപ്റ്റുകൾക്കനുസരിച്ച് സിനിമകളെ എനിക്ക് തന്നെ നിർമ്മിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ നമ്മുടെ ഒരു വടക്കൻ പ്രണയപർവം എന്ന സിനിമയിൽ ഉള്ളൊരു നല്ലൊരു സോങ് ഇതിൽ വെച്ചേരണം കേട്ടോ. ഇപ്പം കഴിഞ്ഞ മാസം റിലീസായ എൻ്റെ അടുത്തൊരു നിലവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്, അതുകൂടെ വെച്ചേരണം. എൻ്റെ പ്രേക്ഷകർക്ക് കേൾക്കട്ടെ.

സിനിമയും ഫാമിലിയും അതുപോലെ തന്നെ ബിസിനസ്സും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ റിസ്ക്കായി തോന്നിയിട്ടില്ല. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം ഞാൻ സിനിമയെ അത്രമേൽ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആരും ഈ പറഞ്ഞ പോലെ അതിനൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. പിന്നെ ബിസിനസ് ഇപ്പം ഞാൻ സിനിമയിൽ തന്നെയാണ് എൻ്റെ എല്ലാം ഉള്ളത്. ആദ്യം ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ബിസിനസ് ഒരിക്കലും സൈഡായി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം സിനിമയിൽ ഇപ്പം ഒരു പ്രൊഡക്ഷൻ കമ്പനി ഓണാക്കണം, അതിലൂടെ സിനിമകൾ പുതിയ പുതിയ സിനിമകൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴേ തുടങ്ങിയാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലുള്ള സിനിമകൾ നിർമ്മിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. ഞാൻ എത്രയും തിരക്കുണ്ടെങ്കിലും എത്ര തിരക്കാണെങ്കിലും എൻ്റെ പേഴ്സണൽ സ്പേസ് എപ്പോഴും ഞാൻ മാറ്റി വെക്കാറുണ്ട്.

ഫ്യൂച്ചർ പ്രൊജക്റ്റാണ് ഞാൻ പറഞ്ഞ ഒരു സിനിമ കമ്പനി, സൂരജ് സൺ പ്രൊഡക്ഷൻസ്. അതാണ് എൻ്റെ അടുത്ത ഡ്രീം. അത് ദൈവം സഹായിച്ച് ഈ വർഷം തന്നെ അത് ലോഞ്ച് ചെയ്യും. അതിൽ നിന്ന് ഒരു സിനിമ ഇപ്പോൾ അടുത്ത് തന്നെ തുടങ്ങാനും പ്ലാനൊക്കെ ഉണ്ട്.

ഓണം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ വലിയ നല്ല ഓർമ്മകളൊക്കെ ഇപ്പോൾ എന്താ പറയുക ഒരുപാട് ഓർമ്മകളായി മാറി. എങ്കിലും ഇപ്പം നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ഓണം എനിക്ക് വീട്ടിൽ കൂടാൻ സാധിക്കില്ല. പൂക്കളും പുലികളും ഓണപ്പാട്ടുകളും നിറഞ്ഞ പൊന്നോണക്കാലം വീണ്ടും എത്തിയിരിക്കുകയാണ്. ഏവർക്കും എൻ്റെയും റേഡിയോ മലബാറിൻ്റെയും 1000 ഐശ്വര്യം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.

0: സൂരജ് സണ്ണിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഇതുവരെ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരുന്നത്. ഓണം ഗാനോത്സവം.
1: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം. പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
2: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
3: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490-2471-400-7025-9000-18.
1: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ്, ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ്

വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648 9495127627 9656948321.

0: കേൾവിയുടെ കേളികൊട്ടിന് ശബ്ദവീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്: 9:05 സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം നെല്ലിക്ക രണ്ടാം ഭാഗത്തിന്റെ 7-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണോത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി കവണിശ്ശേരി. ഉച്ചയ്ക്ക് 12 സർഗജാലകം, 12:30 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകൾ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1 ഓണം ഗാനോത്സവം, 2 ഒരു വട്ടം കൂടി, വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 നാടൻ പാട്ടുകൾ, 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 ചിരിയും ചിന്തയും. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9 ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോറ്റിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 24 ചിങ്ങം 8 തിങ്കളാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന അജണ്ട സജീവമാക്കി BJP NDA. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് NDA മുന്നോട്ടു പോകുന്നത്. NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഇരു തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താൻ സന്നദ്ധമായേക്കും. PP ചൗധരിയുടെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി സമിതി ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിമാരുമായും മറ്റും ചർച്ച നടത്തി വരികയാണ്. തുർക്കിയുടെ സൈനിക വിമാനങ്ങൾ പാകിസ്ഥാനിലേക്ക് അസാധാരണ സർവീസ് നടത്തിയതായി രഹസ്യാന്വേഷണ റിപ്പോർട്ട്. ഓഗസ്റ്റ് 19-21 ഇടയിലായിരുന്നു ഈ ഗൂഢനീക്കം. ടർക്കിഷ് വ്യോമസേനയുടെ C-130 ഹെർക്കുലിസ് ചരക്കു വിമാനങ്ങളാണ് 60 മണിക്കൂറുകൾക്കിടയിൽ തുടർച്ചയായി സർവീസ് നടത്തിയത്. പാകിസ്ഥാന് തുർക്കി വലിയ തോതിൽ ഡ്രോണുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കൈമാറിയതായാണ് സംശയം. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിയിൽ ഇന്ത്യ തകർത്ത പാക് ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം 15 മാസമെടുത്ത് പുനർനിർമ്മിച്ചു. ഇന്റലിജൻസ് വിവരങ്ങൾ പ്രകാരം പുനർനിർമ്മാണത്തിനായി പാക് ഭരണകൂടം ജെയ്ഷെക്ക് 25 കോടി പാകിസ്ഥാനി രൂപ വിവിധ ഘട്ടങ്ങളിലായി നൽകി.

വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ സംസ്ഥാനത്ത് 27-ാം തീയതി വരെ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. 25 വരെ കേരളത്തിലും ലക്ഷദ്വീപിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മണിക്കൂറിൽ 30-40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും ഇടിമിന്നലിനും മഴയ്ക്കും സാധ്യതയുണ്ട്. മൂവാറ്റുപുഴ ജില്ല

മുഖ്യമന്ത്രി വി ഡി സതീശൻ. മൂവാറ്റുപുഴ നഗരസഭയുടെ ത്രിവേണി ഓണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജില്ലാ രൂപവൽക്കരണം സർക്കാർ ഗൗരവമായി പരിഗണിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഉപഗ്രഹ വിക്ഷേപണത്തിനായുള്ള റോക്കറ്റ് നിർമ്മാണം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാൻ ISRO തീരുമാനം. 3 റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യയാണ് സ്വകാര്യ കമ്പനികൾക്ക് കൈമാറുക. ഇതിനുള്ള നടപടി തുടങ്ങിയതായി ISRO വാണിജ്യ വിഭാഗമായ ഇൻസ്പേസ് ചെയർമാൻ ഡോക്ടർ പവൻകുമാർ ഗോയങ്കെ വ്യക്തമാക്കി. ISRO വിക്ഷേപണ വാഹനങ്ങളുടെ നിർമ്മാണവും വിക്ഷേപണ കേന്ദ്രങ്ങളുടെ നടത്തിപ്പുമടക്കം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള തീരുമാനത്തെ രൂക്ഷമായി വിമർശിച്ച് മുൻ ചെയർമാൻ ഡോക്ടർ ജി മാധവൻ നായർ, ISRO പകരമാകാൻ സ്വകാര്യ കമ്പനികൾക്ക് കഴിയില്ലെന്നും അനാവശ്യമായ ഉദ്യോഗസ്ഥ ഭരണം ISRO നശിപ്പിക്കുമെന്നും 2 വിക്ഷേപണ പരാജയങ്ങൾ മുതലെടുത്ത് സംവിധാനത്തെ ആകെ ഇടിച്ചു താഴ്ത്തരുതെന്നും ഡോക്ടർ ജി മാധവൻ നായർ പറഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകാൻ അനുമതിയുള്ള രാജ്യങ്ങളുടെ കപ്പലുകളിൽ നിന്ന് വിവിധ സേവനങ്ങൾക്ക് ഫീസ് ഈടാക്കാനുള്ള വ്യവസ്ഥയ്ക്ക് ഇറാൻ പാർലമെന്ററി കമ്മീഷൻ അംഗീകാരം നൽകി. ഇറാനുമായുള്ള സായുധ സംഘർഷം സാമ്പത്തിക യുദ്ധത്തിലേക്ക് കടന്നിരിക്കെ ഹോർമുസ് കടലിടുക്കിനെ പുതിയ US ഭൂപ്രദേശം എന്ന് വിശേഷിപ്പിക്കുന്ന ചിത്രം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും പങ്കുവച്ചു. August 18 ട്രംപ് സമാന ചിത്രം പങ്കുവച്ചിരുന്നു. ഹോർമുസ് കടലിടുക്കിലെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിനെക്കുറിച്ച് സൂചനയും നൽകി. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലെത്തിക്കാൻ സ്പോൺസർ കൈമാറിയത് മറ്റാരുടെയോ പണം. 206 കോടിയിലധികം രൂപയാണ് ദുരൂഹ സാഹചര്യത്തിൽ സ്പോൺസർമാരുടെ അക്കൗണ്ടിലെത്തിയത്. സ്പോൺസർ കൈമാറിയത് ഈ പണമാണെന്നാണ് GST പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിഗമനം. വ്യവസായ നിർവചനം തിരുത്തിയെഴുതിയ സുപ്രീംകോടതിയുടെ 9-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോട് ശക്തമായി വിയോജിച്ച് ജസ്റ്റിസ് BV നാഗരത്ന. വ്യവസായത്തിന്റെ വിശാലമായ നിർവചനം പൊളിച്ചെഴുതിയാൽ അത് തൊഴിലാളികളെ വലിയ ചൂഷണത്തിലേക്ക് തള്ളിവിടുമെന്ന് 157 പേജുള്ള ഭിന്നവിധിയിൽ ജസ്റ്റിസ് നാഗരത്ന മുന്നറിയിപ്പ് നൽകി. മയക്കുമരുന്ന് കടത്തു ശൃംഖലകളെ തകർക്കാൻ ലക്ഷ്യമിട്ട് രാജ്യമൊട്ടാകെ 1 വർഷം നീളുന്ന കർശന പരിശോധനകളും പ്രതിരോധ പ്രവർത്തനങ്ങളും നടത്താൻ കേന്ദ്രം. ഇത് സെപ്റ്റംബറിൽ തുടങ്ങും. ഒളിവിൽ കഴിയുന്ന ലഹരിക്കടത്ത് പ്രതികളെ പിടികൂടുക, മെഡിക്കൽ ഷോപ്പുകളിലൂടെയുള്ള ഔഷധ ലഹരി മരുന്നുകളുടെ വഴിതിരിച്ചുവിടൽ തടയുക, ജയിലുകളിൽ സംയുക്ത പരിശോധന നടത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. വർഷകാല സമ്മേളനം പൂർത്തിയാക്കി പാർലമെന്റിന്റെ ഇരുസഭകളും അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞ് 10 ദിവസം പിന്നിട്ടിട്ടും സമ്മേളനം ഔദ്യോഗികമായി സമാപിപ്പിക്കുന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ചില്ല. ഇതോടെ പുതിയ സമ്മേളനം വിളിച്ചു ചേർക്കാതെ ഒരു വിവാദ ബിൽ പാസാക്കാൻ സർക്കാർ ശ്രമം തുടരുന്നു എന്ന അഭ്യൂഹം ശക്തമായി. വനിതാ സംവരണ ഭേദഗതിയുമായി ബന്ധപ്പെടുത്തി മണ്ഡല പുനഃസംഘടനയ്ക്കുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കാൻ ലക്ഷ്യമിട്ടാണ് സമ്മേളനം ഔദ്യോഗികമായി അവസാനിപ്പിക്കാത്തതെന്ന് പ്രതിപക്ഷ പാർട്ടികൾ കരുതുന്നു. കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതിനാൽ രാജ്യവ്യാപക പ്രക്ഷോഭം സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് കോക്രോച്ച് ജനതാ പാർട്ടി. August 24 CJP പ്രവർത്തക സമിതി യോഗം ചേർന്ന് സർക്കാർ നൽകിയ ഉറപ്പുകൾ നിറവേറ്റുന്നതിനാവശ്യമായി സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ചർച്ച ചെയ്യും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ജന്തർമന്ദിറിൽ നടന്ന പ്രക്ഷോഭം അവസാനിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ July 25 വിദ്യാർത്ഥികൾക്ക് ചില ഉറപ്പുകൾ നൽകിയത്. പ്രതിഷേധക്കാർക്കെതിരായ കേസുകൾ പിൻവലിക്കുക, ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി രൂപ നൽകുക എന്നീ ആവശ്യങ്ങൾ കേന്ദ്രം അംഗീകരിച്ചിരുന്നു. രജിസ്റ്റർ ചെയ്ത കേസുകളുടെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ സുപ്രീംകോടതി ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്രം ഇതനുസരിച്ചില്ലെന്ന് CJP പറയുന്നു. നിയമപ്രകാരമല്ലാത്ത രൂപമാറ്റമൊന്നും വാഹനങ്ങളിൽ അനുവദിക്കരുതെന്ന് ഹൈക്കോടതി. മോട്ടോർ വാഹന എൻഫോഴ്സ്മെന്റ് വിഭാഗവും പോലീസും ഇക്കാര്യത്തിൽ കർശന നടപടിയെടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. 10 അടൂരിൽ അടുത്തിടെ വെള്ളപ്പൊക്ക രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ വാഹനത്തിൽ നിയമപ്രകാരമല്ലാത്ത ഒട്ടേറെ രൂപമാറ്റങ്ങൾ ഉണ്ടായിരുന്നിട്ടും 5000 രൂപ മാത്രം പിഴയിട്ടതിന്റെ പശ്ചാത്തലത്തിലാണ് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രനും ജസ്റ്റിസ് എസ് മുരളീകൃഷ്ണയും അടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. 1981 നടന്ന കൊലക്കേസിലെ അപ്പീൽ 44 വർഷമായിട്ടും ജാർഖണ്ഡ് ഹൈക്കോടതി തീർപ്പാക്കാത്തതിൽ ഞെട്ടലറിയിച്ച് സുപ്രീംകോടതി. ഞെട്ടിപ്പിക്കുന്ന കെട്ടിക്കിടക്കലാണിതെന്ന് ജസ്റ്റിസ് JB പർദിവാല അധ്യക്ഷനായ ബെഞ്ച് കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടി. വിവിധ സർവകലാശാലകളിലെ നിയമനങ്ങൾ ഒരുപോലെയാക്കുന്നതിനായി ഏകീകരിച്ച സർവകലാശാല ബിൽ കൊണ്ടുവരുന്നതിനുള്ള നടപടി തുടങ്ങി. മുൻ സർക്കാർ പാസാക്കിയ ഏകീകൃത സർവകലാശാല ബിൽ നിലവിൽ രാഷ്ട്രപതിയുടെ മുൻപാകെയാണ്. അത് മടക്കി വാങ്ങാനും പുതിയ ബിൽ തയ്യാറാക്കാനുമുള്ള ശുപാർശ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിക്ക് കൈമാറി. പുനർവിവാഹത്തിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന്

0: ഹിന്ദു വിവാഹ നിയമത്തിൽ പരിഷ്കാരം വരുത്തണമെന്ന് മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശിച്ചു. വിവാഹം ചെയ്യാനുള്ള അവകാശം മനുഷ്യാവകാശമാണെന്നും നിയമനടപടികൾ നീണ്ടുപോകുന്നത് അതിന് തടസ്സമാകാൻ പാടില്ലെന്നും ജസ്റ്റിസ് ജി ആർ സ്വാമിനാഥനും ജസ്റ്റിസ് എം ഡി സുമതിയുമടങ്ങുന്ന ബെഞ്ച് അഭിപ്രായപ്പെട്ടു. മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമായി സർക്കാർ തുടക്കമിട്ട ഓപ്പറേഷൻ തൂഫാനിൽ അറസ്റ്റ് 10,000 കടന്നെങ്കിലും കേസ് വിചാരണയ്ക്കുള്ള NDPS കോടതികൾ ഇനിയുമായില്ല. മയക്കുമരുന്ന് കേസുകൾ കൂടിയതോടെ 2025 സെപ്റ്റംബർ 25 ഹൈക്കോടതി സ്വമേധയാ കേസെടുക്കുകയും പ്രത്യേക കോടതികൾ തുടങ്ങാൻ ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു. തുടർന്ന് തിരുവനന്തപുരത്തും എറണാകുളത്തും NDPS കോടതികൾ സ്ഥാപിക്കാൻ അന്നത്തെ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി വിശ്വനാഥ് സിന്ന ഫെബ്രുവരി 13 ഉത്തരവിറക്കിയെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. വിദ്യാർത്ഥികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ച് ജില്ലയിലെ വിവിധ സ്കൂളുകൾ തട്ടിപ്പ് നടത്തിയതായി വിജിലൻസ് സംഘം കണ്ടെത്തി. ഇത്തരം സ്കൂളുകൾക്കെതിരെ അഴിമതി നിരോധന നിയമപ്രകാരവും ഭാരതീയ ന്യായസംഹിത പ്രകാരവും വിവിധ വകുപ്പുകൾ ചേർത്ത് കേസെടുക്കാനുള്ള അനുമതിക്കായി കണ്ണൂർ വിജിലൻസ് DYSP സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു. മിക്ക സ്കൂളുകളും തസ്തിക നിലനിർത്താൻ വേണ്ടിയാണ് കുട്ടികളുടെ എണ്ണം പെരുപ്പിച്ചു കാണിച്ചത്. ഹാജർ പട്ടിക, അഡ്മിഷൻ രജിസ്റ്റർ, ഉച്ചഭക്ഷണ രജിസ്റ്റർ അടക്കമുള്ള രേഖകളിൽ വ്യാജമായ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ യൂണിഫോം, പാഠപുസ്തകങ്ങൾ, ഉച്ചഭക്ഷണം എന്നിങ്ങനെ സർക്കാരിന് സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയതായി അന്വേഷണത്തിൽ വ്യക്തമായി. ജീവനക്കാരുടെ ചട്ടവിരുദ്ധ സ്ഥലമാറ്റങ്ങളെ രൂക്ഷമായി വിമർശിച്ച് കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ പൊതുസ്ഥലമാറ്റത്തിൽ 2 ആഴ്ചക്കകം വിശദമായ ഉത്തരവിറക്കാനും KAT സർക്കാരിന് നിർദ്ദേശം നൽകി. നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ കാര്യത്തിൽ 1 മാസത്തിനകം തീരുമാനമെടുക്കണം. ട്രഷറി വകുപ്പിലെ ജില്ലാ ട്രഷറി ഓഫീസർ വരെയുള്ളവർ സമർപ്പിച്ച ഹർജിയിലാണ് ട്രൈബ്യൂണൽ എറണാകുളം ബെഞ്ചിന്റെ ഉത്തരവ്. തുടർച്ചയായി 2ാം ക്രിക്കറ്റ് ടെസ്റ്റിലും സെഞ്ചുറി തിളക്കവുമായി ദേവ്ദത്ത് പടിക്കൽ. ശ്രീലങ്കയ്ക്കെതിരായ 2ാം ടെസ്റ്റിന്റെ ആദ്യ ദിനത്തിലാണ് നേട്ടം. 1ാം ദിനം കളി നിർത്തുമ്പോൾ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എടുത്തിട്ടുണ്ട്. വനിതാ ലോകകപ്പ് ഹോക്കിയിൽ ഇന്ത്യ സെമിഫൈനൽ കാണാതെ പുറത്ത്. 2ാം റൗണ്ടിലെ പൂൾ ഈ അവസാന മത്സരത്തിൽ ഓസ്ട്രേലിയയോട് ഗോൾരഹിത സമനില വഴങ്ങിയതോടെയാണ് ഇന്ത്യയുടെ സെമി മോഹം അസ്തമിച്ചത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
2: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
2: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.
4: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
5: നാടകം നെല്ലിക്ക, 2ാം ഭാഗത്തിന്റെ 7ാം അധ്യായം.
6: ശബ്ദം നൽകിയവരും കഥാപാത്രങ്ങളും: രാമകൃഷ്ണൻ പഴശ്ശി ജയദേവൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര ശ്യാം, ബൈജു സുന്ദരൻ മട്ടന്നൂർ സുരേഷ്, ശ്രീരാംദാസ് മട്ടന്നൂർ ദിനേശ്, അമൽമണി മട്ടന്നൂർ ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാംദാസ് മുരുകൻ, ചന്ദ്രലേഖ മല്ലിശ്ശേരി കാളിയമ്മ, സൂര്യ ഇടവന ഗീത, അശ്വിനി കവണിശ്ശേരി മല്ലിക, അർഷിത റോജ. നാടകരചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി.

0: മാ കാളിയമ്മ.
1: എന്താ ഉനക്ക് പേളകിയ?
0: അമ്മ ഒരു വിഷയോ, പ്രമാദമാണ വിഷയോ?
1: മുതല്ല എന്നെ സൊല്ല, പ്രമാദമാന അല്ലയാ എന്ന് നാൻ സൊല്ര.
0: അതാവത് മുതലാളി ഇനി രണ്ട് ദിവസേ ഉള്ളൂ.
1: അതെനക്ക് തെറിയോ.
0: ഞാൻ കാസിനെ ചോദിച്ചു,
1: അതുക്കപ്പുറോ
0: കാസി ഇല്ലാന്ന് പറഞ്ഞു.
1: കാസില്ലയോ? ഏണ്ടാ നീ സൊല്ലേ?
0: അമ്മ നിങ്ങൾ കേള്, കാസില്ല അപ്പുറം ഉരുപ്പടി പോതുമോന്ന്.
1: ഉരുപ്പടിയാ? എന്നാ ഉരുപ്പടി?
0: പൊണ്ണ്, ഒരു പൊണ്ണ് ബിസ്ക്കറ്റ്.
1: പൊന്നാ? നീ സൊന്നത് ഉണ്മയാ?
0: ഇണ്ടിപ്പോ ഉണ്മതാ.
1: ഇത് പ്രമാദമാന വിഷയന്ത.
0: കള്ളക്കടത്താ ബിസിനസ്, കൊറേ ഉരുപ്പടി ഉണ്ടാവൂ.
1: മുറുകാ,
0: അമ്മ
1: നാ സൊല്ല പോറ വിഷയത്തെ കേള്. സ്വന്നപടിയെ നീ പോയി പണ്ണ്.
0: സൊല്ലമ്മ.
1: ഉന്നുടെ മുതലാളി ഗൾഫുകാരനാ?
0: ആമാ.
1: രണ്ടു നാള് കഴിഞ്ഞ് തിരുമ്പ പോയിടും അല്ലേ?
0: ആമാ.
1: രണ്ടു നാൾക്ക് അപ്പുറം?
0: അപ്പുറം
1: അന്ത മുതലാളിയുടെ വീട്
0: ആറുമേയല്ലേ.
1: പോയി സൊല്ലാതെടാ, ഉന്മയെ സൊല്ല.
0: അതമ്മ മുതലാളിയുടെ പൊണ്ടാട്ടി കൊളന്ത എല്ലാരും ഗൾഫിലേർക്ക്.
1: അതുണ്മയെ. അതുക്കപ്പുറോ സ്വർണ ബിസ്ക്കറ്റ്, അന്ത ബിസ്ക്കറ്റല്ലോ ഇങ്ങ ഇരിക്കും.
0: അമ്മ
1: അത് വേണോ? എനക്ക് വേണം തമ്പി.
0: അത് എങ്ങനെ?
1: നാളേക്ക് ഉനക്ക് ടൗണില് പോവണമാ, അപ്പോ അന്ത മുതലാളിയുടെ ഊരിലോ പോയി വാടാ. തിരുമ്പി വരുമ്പോ ഊം കയ്യില് എപ്പടി.
0: സൂപ്പർ കാളിയമ്മ, സൂപ്പർ.
1: ടൗണില് പോകുമ്പോ ഉം കയ്യില് ഒരു ഒരു ഒരു ബാഗ് ഇരിക്കണം.
0: തെറിയമ്മ എപ്പോഴും പോകുന്നതല്ലേ.
1: ഗലാട്ട പെണ്ണ കൂടാതെ, തപ്പ് സൊല്ല കൂടാതെ, തപ്പ് പെണ്ണ കൂടാതെ. തിരുമ്പി വരുമ്പോ ഉം കയ്യില് ബിസ്ക്കറ്റ് ഇരിക്കൂല്ലേ, അന്ത സ്വർണ ബിസ്ക്കറ്റ്, പൊന്നു ബിസ്ക്കറ്റ്.
0: കിടക്കും അമ്മ, കവളപ്പെടാതെ, കണ്ടിപ്പ കിടക്കും.
1: ഇരിക്കണം. ഇത് കാളിയമ്മാവുടെ ബിസിനസ്, പെരിയ തങ്കച്ചി കാളിയമ്മാവുടെ പെരിയ ബിസിനസ്. നീ പോ, ശീഘ്രം പോയി വാടാ.

0: സീത, സി സി ടി വി ക്യാമറ ഇല്ല, പേടിക്കണ്ട. പറയൂ.
1: എന്തു പറയാൻ?
0: ഇന്നലെ ഒരു കസ്റ്റമറേ ഉള്ളൂ എന്നാ മുരുകൻ പറഞ്ഞത്. പക്ഷേ വേറൊരാളെ കണ്ടതുപോലെ.
1: ഞാൻ കണ്ടില്ല.
0: സീത, നിന്റെ പേര് സീതയല്ലെന്ന് എനിക്കറിയാം. ഞാൻ ചൂണ്ടയിടാൻ വന്ന കസ്റ്റമർ അല്ല. സോ സത്യം പറയൂ, ആരാണ് ഇന്നലെ വന്നത്?
1: കരയിൽ നിന്നല്ല, കടലിൽ നിന്നാ. കടലിലേക്ക് തന്നെ പോയി.
0: ആര്?
1: അതറിയില്ല.
0: കരിയർ? സപ്ലയർ?
1: അറിയില്ല.
0: ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്?
1: ഞാൻ പോട്ടെ.
0: എവിടെ പോകാൻ? നീ മുരുകന്റെ ഭാര്യയാണ്. കാളിയമ്മയുടെ മകളാണോ?

0: അല്ലെന്ന് എനിക്കറിയാം. റോജ എങ്ങനെ സീതയായി?
1: ഞാൻ പോകുന്നു.
0: നീ?
1: നാളെ അയാള് ടൗണിൽ പോകുന്നുണ്ട്.
0: നാളെ മുരുകന്റെ കൂടെ നീയും ടൗണിലേക്ക് വരും, തീർച്ചയായും വരും.
1: എന്തിന്?
0: രക്ഷപ്പെടാൻ.
1: അതൊന്നും വേണ്ട.
0: ഞാൻ ചില പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്, ബുദ്ധിപൂർവം പ്രവർത്തിക്കുക.
1: ഞാൻ
0: മിണ്ടരുത്. അനുസരിക്കുക. മറ്റന്നാൾ വരെ എന്റെ അടിമയാണ്. ഞാൻ വില കൊടുത്തു വാങ്ങിയ അടിമ, അതോർക്കുക. പോ.

0: മുതലാളി, മുതലാളി.
1: എന്താ മുരുക?
0: കാളിയമ്മ സമ്മതിച്ചു. നാളെ ടൗണിൽ പോകുന്നുണ്ട്. വേണമെങ്കിൽ മുതലാളിയുടെ ബംഗ്ലാവിലും വരാ.
1: ഞാനത് വിട്ടിരുന്നു. നീയല്ലേ പറഞ്ഞത് കാളിയമ്മ സമ്മതിക്കൂല എന്ന്?
0: നാ മറ്റേ കാര്യം പറഞ്ഞു.
1: ഏത് കാര്യം?
0: ബിസ്ക്കറ്റ്, പൊന്ന് പൊന്ന് ബിസ്ക്കറ്റ്.
1: ഓ, അത് ശരി. എന്നിട്ട് കാളിയമ്മ സമ്മതിച്ചോ?
0: പിന്നെ പൊന്നിന്റെ മുന്നിൽ വീഴാത്ത പെണ്ണുങ്ങളുണ്ടാവോ മുതലാളി?
1: ഇപ്പൊ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാ.
0: അതൊക്കെ അറിയാ മുതലാളി. മുതലാളി അടുത്ത തവണ ലീവിൽ വന്നാലേ ഉരുവില് ഫ്രീ ആക്ക. എന്താ?
1: ആ പിന്നെ കള്ളക്കടത്ത പോലീസ് പിടിക്കാതെ നോക്കണം.
0: അതൊക്കെ ഞാൻ നോക്കിക്കോളാം.
1: വേണമെങ്കിൽ പോലീസ് വണ്ടി തന്നെ വരും. അല്ലേ മുരുക?
0: ഏ
1: അല്ല, നാളെ ടൗണില് പോലീസ് ഓഫീസറുടെ വണ്ടിയിലല്ലേ പോകുന്നത്?
0: ഓഫീസറെ വീട്ടിലാക്കണ, കുറച്ച് ലഗേജ് ഉണ്ട്, ഡ്രസ്സൊക്കെയാ.
1: അപ്പോ എന്റെ വണ്ടിയിൽ വരുന്നില്ല
0: മുതലാളി? അത്
1: അല്ല, നിങ്ങളെ വണ്ടിയിൽ എന്നെയും കൂട്ടോ?
0: അത് വേണ്ട മുതലാളി.
1: പിന്നെ മുരുക, നീ മറ്റേ കാര്യം ചോദിച്ച കാളിയമ്മയോട്?
0: ഏത് കാര്യോ?
1: സീതപ്പെണ്ണിനെ കൂടെ കൂട്ടാൻ.
0: അത് ചോദിച്ചില്ല, അത് സമ്മതിക്കൂല.
1: മുരുകന്റെ ഭാര്യയല്ലേ, രണ്ടാൾക്കും കൂടി ഒന്ന് ടൗണിൽ പോയി വന്നാലെന്താ?
0: അല്ല അത് പിന്നെ അത് ശരിയാവൂല മുതലാളി.
1: മുരുക, ഒരു സ്മാർട്ട് ഫോൺ, ഒരു ബിസ്ക്കറ്റ്, ഇത് മറ്റന്നാൾ വരെ സീതയെ വിട്ടു തന്നതിൻ്റെ വിലയല്ലേ? അതായത് മറ്റന്നാൾ വരെ സീത എൻ്റെ പെണ്ണ അല്ലേ
0: മുതലാളി?
1: മുരുക, ഒളിക്യാമറയെ പേടിച്ച് 4 ദിവസമായി എനിക്ക് നഷ്ടമായത്.
0: കാളിയമ്മേനോട് ചോദിക്കാതെ?
1: കാളിയമ്മ മുരുകനെ വിടാൻ തയ്യാറായത് എങ്ങനെയാ? ബിസ്ക്കറ്റിന്റെ കാര്യം പറഞ്ഞിട്ടല്ലേ.
0: അതെ അതെ,
1: ഒരിക്കൽ മുരുകൻ തന്നെ പറഞ്ഞതല്ലേ പൊന്നിന്റെ മുന്നിൽ വീഴാത്ത പെണ്ണില്ലാന്ന്. നീയൊന്ന് കേൾക്കിത്, 8 പവൻ സ്വർണമല, അത് നിന്റെ സീതപ്പെണ്ണിന്റെ കഴുത്തിലിട്ടാൽ എങ്ങനെയിരിക്കും? ഏ
0: 8 പവനാ?
1: ആ 8 പവൻ എന്ന് വെച്ചാ ഇന്നത്തെ 10 ലക്ഷം രൂപ.
0: മുതലാളി.
1: മുരുക, നീ എന്റെ കാര്യം ഒന്ന് നോക്ക്. ഒരു ഭാര്യയും ഒരു മകനും, കണക്കില്ലാത്ത സമ്പാദ്യങ്ങളും. മുരുകൻ അറിയോ, ബിസിനസിന്റെ ലാഭത്തിന്റെ 50% സംഭാവന നൽകുകയാ ഞാൻ.
0: മുതലാളി സത്യ?
1: ജീവിക്കാൻ വേണ്ടിയല്ലേ മുരുകനും സീതയും ഒക്കെ കഷ്ടപ്പെടുന്നത്.
0: അതെ,
1: ദൈവം സഹായിച്ച് നല്ല സാമ്പത്തിക നില എനിക്കിന്നുണ്ട്. സഹകരിച്ചാൽ എല്ലാവർക്കും നല്ലത്. 8 പവൻ.
0: ഞാനൊന്ന് ആലോചിക്കട്ടെ.
1: രാത്രി കഴിച്ചുകൂട്ടുന്നത് ഉരുവിലാണെന്ന് കരുതിയാൽ മതി. മുരുകനും സീതയും എന്റെ ബംഗ്ലാവിൽ ഒരു രാത്രി വിരുന്നുകാരായി. ഏ വിരുന്നുകാർക്ക് വീട്ടുകാരനായി എന്റെ വിലയേറിയ സമ്മാനം 8 പവൻ സ്വർണമാല. രാവിലെ തിരിച്ചെത്തുകയും ചെയ്യാം.
0: മുതലാളി.

0: അപ്പോ ശ്യാം പതിവ് തെറ്റിച്ചില്ല, സീമ ഇല്ല അല്ലേ?
1: സീമ അവരുടെ ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച വയനാട്ടിലേക്ക് പോയതാത്രേ.
0: ദാ ദിനേശനും ഗീതയും എത്തി.

0: ജയ, ശ്യാം എത്തില്ലേ?
1: വിളിച്ചു, വണ്ടിയുമായി വരുന്നുണ്ട്, പക്ഷെ ഒറ്റക്കാ.
0: എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു.
2: ചേച്ചി, ലഗേജ് കുറച്ചേ ഉള്ളൂ, എന്തിനാ ഇത്ര അധികം? ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ.
0: നമ്മളും ഡ്രസ്സ് മാത്രമേ എടുത്തുള്ളൂ, പക്ഷേ കുറച്ച് അധികം ഉണ്ട് അല്ലേ ഗീതേ?
2: അധികമൊന്നുമില്ല, രണ്ട് ദിവസത്തേക്ക് വേണ്ടതല്ലേ?
1: നമ്മുടെ വണ്ടിയല്ലേ, ആറാളെ ഉള്ളൂ, പിന്നെ ലഗേജ് അധികമായ പ്രശ്നമൊന്നുമില്ല.
0: ഡ്രൈവർ ഇല്ല?
1: അതെന്തിന്? എല്ലാവരും ഡ്രൈവർമാരല്ലേ, ഞാനൊഴിച്ച്.
2: നിങ്ങൾ ഡ്രൈവ് ചെയ്യില്ലേ? അറിയാം, പക്ഷേ വണ്ടി അങ്ങനെ എടുക്കാറില്ല.
0: അത്ര ദൂരമല്ലേ ഉള്ളൂ, നമുക്കെടുക്കാൻ അതാണ്.
1: ഓ, ശ്യാമത്തി.
2: അല്ല, നിങ്ങളൊന്ന് സുരേഷനെ വിളിച്ചു നോക്ക്.
0: ഞാൻ വിളിച്ചിരുന്നു, ഇപ്പൊ എത്തും.
3: എല്ലാരും നേരത്തെ റെഡിയായോ?
0: ഞങ്ങൾ ഇപ്പൊ എത്തിയതേ ഉള്ളൂ.
1: മല്ലികെ, നീ ആ വെള്ളം ഇങ്ങോട്ട് വണ്ടിയിൽ വെക്കാം.
3: ഓ, ഇതെപ്പാ നമ്മൾ കുടിച്ചു തീർക്കുക?
2: ഈ വെള്ളം മാത്രം കുടിച്ചാ മതി അല്ലേ ദിനേശ് ചേട്ടാ?
0: പിന്നെ അങ്ങനെ തന്നെ.
1: ബ്രേക്ക്ഫാസ്റ്റ് വഴിയിൽ നിന്നാവാം അല്ലേ?
3: അത് അങ്ങനെയല്ലേ തീരുമാനിക്കേണ്ടത്.
2: ദാ സുരേഷൻ വരുന്നുണ്ടല്ലോ.
1: സുരേഷ, വണ്ടി അങ്ങോട്ട് സൈഡിലേക്ക് കയറ്റി വെച്ചോളൂ.

0: ഞാൻ വൈകിയോ?
1: വൈകിയാലെന്ത്? അല്ലപ്പോ നേരത്തെ പുറപ്പെടാനാവോ?
2: ദിനേശേട്ടാ,
3: ഗീതേ, ഒരു ടൂറല്ലേ, എൻജോയ് ചെയ്യണമെങ്കിൽ ദിനേശന്റെ തളല് തന്നെ വേണം.
0: എന്നാ വൈകണ്ട, ഇറങ്ങാം.
4: ശരി മല്ലികേ, വാതിലടക്ക്.
1: ശ്യാമേ, വണ്ടി നീ തന്നെ എടുത്തോ കേട്ടാ.
3: ഓ, ഉത്തരവ്.
2: ഗീതേ, എന്നാ ഇറങ്ങാം.
5: ദിനേശേട്ടാ, ഈ ബാഗ് എടുക്കറോ?
1: ആ, കൊണ്ടാ.

0: പിന്നെ യാത്രാ കമ്മിറ്റി കൺവീനർക്ക് ഒരു കാര്യം പറയാനല്ലേ?
1: അതാരാ?
0: അത് ഞാൻ തന്നെ.
1: എന്നാ പറ കൺവീനറെ.
0: മറ്റൊന്നല്ല, യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നതുവരെ വ്യക്തിപരമായ ഒന്നും ആരും പറയരുത്. എന്നാലേ എൻജോയ് ചെയ്യാൻ പറ്റൂ.
1: ഓക്കെ,
2: ശരി കൺവീനറെ.
3: സമ്മതം.

0: ഒരു മിനിറ്റ്. ഹലോ.
1: ആ,
0: ഒരു യാത്രയില്ല. എന്താ സാർ?
1: വൺ സെക്കൻഡ് ശ്യാമേ, ഒന്ന് വണ്ടി നിർത്ത്.
2: എന്താടാ?
1: നിർത്ത്, രാഘവൻ സാറാ. ആ സാറേ, പറയൂ. മംഗലാപുരം?
0: അവിടെ പരിചയമുള്ളവരാരും?
1: ആ, കോൺഫെഡറേഷൻ ഓഫ് കോൺട്രാക്ട് വർക്കേഴ്സ് കേരള.
0: സാർ, അത് ഞങ്ങളൊരു ട്രിപ്പിലാണ്, എല്ലാവരും ഉണ്ട്. ജയദേവൻ, ദിനേശ്, ശ്യാം, പിന്നെ
1: വയനാട്ടിലേക്കാ സാർ.
0: ശരി സാർ.
2: എന്താ സുരേഷ?
0: ഷേ, അയാൾക്കൊരു വീട് വേണത്രേ, അത് മംഗലാപുരത്ത്.

0: രണ്ട് ദിവസത്തേക്ക്. ഞാനിപ്പോ വരെ, നിങ്ങൾ വണ്ടിയിലിരിക്കെ.
1: ഹലോ, ആ ഫൈസലല്ലേ? ഫൈസല ഞാനാ. ഒരു വീട് വേണല്ലോ മംഗലാപുരത്ത്. രണ്ട് ദിവസത്തേക്ക് മതി.
2: അതെന്തിനാ രണ്ട് ദിവസം? എന്തോ ഒരു ചുറ്റിക്കളി ഉണ്ടല്ലോ.
3: സാറ് കുറച്ച് സ്ട്രോങ് ആയിട്ടാണല്ലോ സംസാരിക്കുന്നത്.
4: എന്ത് സ്ട്രോങ് ആയാലെന്താ, പറ്റില്ല എന്ന് വിളിച്ചു പറയുക, അതന്നെ.
2: എന്നല്ലാണ്ട് നമ്മളെന്താ അയാള് പറയാൻ പോലെ ചെയ്യാനാ?
4: അല്ല, അദ്ദേഹം ഇങ്ങനെ കടുപ്പിച്ച് പറയാൻ എന്താ കാരണം?
3: സാറ് ലഹരി മാഫിയുടെ പിന്നാലെയാ, അതിന്റെ ഭാഗമായി എന്തെങ്കിലും ഹെൽപ്പ് ചോദിച്ചതാവും.
2: എടോ, അതിനൊക്കെ ഒരു മയോ ഇല്ലേ? എല്ലടോ ജയ, ഇത് നമ്മളൊരു ബാധ്യത പോലെ.
4: നമ്മള് നേരത്തെ തീരുമാനിച്ച യാത്രയല്ലേ, അത് മാറ്റാനൊന്നും പറ്റില്ല എന്ന് തുറന്നു പറയണോ?
0: ഈ സുരേഷിന്റെ ഒരു ഗതി, പരോപകാരം പാരയാകുന്നത് ഇതാ നേരിൽ കണ്ടോ.
4: നിങ്ങളിങ്ങനെ സുരേഷിനെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് എന്താ, യാത്ര മുടങ്ങിയെന്ന് വെച്ചാ അവനും വിഷമമുണ്ടാവില്ലേ?
2: യാത്ര മുടങ്ങൂല, ഒരു കാരണം വെച്ചാലും മുടങ്ങൂല. നമ്മളെ യാത്ര തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാ, അല്ലാണ്ട് മഹാരാഷ്ട്ര പോലീസ് അല്ല.
4: അല്ലപ്പാ, അവർക്കെന്തിനാ മംഗലാപുരത്ത് വീട്? ലോഡ്ജോ റെസ്റ്റ് ഹൗസോ ഉണ്ടാവൂലേ?
2: ഓസിന് കിട്ടാനാ സുരേഷൻ ഏർപ്പാടായി കൊടുത്താല് കാശ് കൊടുക്കണ്ടല്ലോ.
4: ഏതായാലും സുരേഷൻ വരട്ടെ.
3: രാഘവൻ സാറിന് വീട് അറേഞ്ച് ചെയ്ത് കൊടുത്താല് പിന്നെ നമുക്ക് പോകാലോ.
0: അല്ല, അന്ന് ക്യാമ്പിൽ വന്നിട്ട് ആരെങ്കിലും കിട്ടിയാ?
3: അവരുടെ അന്വേഷണമൊക്കെ പ്രത്യേക തരത്തില്ല. അന്നത്തെ വീഡിയോഗ്രാഫർ അവർക്ക് വേണ്ടിയാ മയക്കുമരുന്ന് വിതരണക്കാരെ പിടിച്ചു എന്നാ അറിഞ്ഞത്.
4: സുരേഷൻ വരുന്നുണ്ട്.
3: സുരേഷ, എന്തായി?
0: ആ, അത് ശരിയാക്കി. കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറി സഹായിച്ചു.
4: സമാധാനായി. എന്നാ നമുക്കിനി പോയാലോ?
0: സുരേഷ, വണ്ടി വിടാല്ലേ?
5: അത് വയനാട്ടിലേക്ക്. അതിപ്പോ
3: എന്താ സുരേഷ, നീ ഇങ്ങനെ വല്ലാതെ എന്താ?
5: ഏ, ഒന്നുമില്ല മല്ലിക, നീ ആ വെള്ളം ഒന്നിങ്ങ എടുക്കോ.
4: വെള്ളം ഇതാ.
2: സുരേഷ, എന്താടാ?
3: എന്താടോ
5: അത്?
3: എടാ, നീ പറ. എന്താ ഉണ്ടായത്?
5: ഒരു വലിയ രഹസ്യം എന്റെ തലയിൽ തീമലയായി കത്തുകയാ. അത് താങ്ങാനാകാതെ ഞാൻ മരിച്ചു പോടാ.
0: എടാ, എന്താന്ന്?
5: നമ്മളിപ്പം തൽക്കാലം വയനാട്ടിലേക്ക് പോകുന്നില്ല.
4: ഏ,
5: മംഗലാപുരം, മൂകാംബിക, ധർമ്മസ്ഥലം.
0: സുരേഷ്, നീ കാര്യം പറ. വയനാട്ട് പോകുന്നില്ല, വേണ്ട. എന്താ പ്രശ്നോ?
4: ശ്യാം, നീ വണ്ടി എടുത്തോ, നേരെ കൊല്ലൂരേക്ക്. എന്താ?
3: അതെ സുരേഷ, നീ റിലാക്സ് ആവ്, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം.
2: എടാ, നിനക്ക് ഹോസ്പിറ്റലിൽ പോണോ?
5: ഏ, ഒന്നുമില്ല, ഒന്നുമില്ലെന്ന്. നീ വണ്ടി വിട്.
0: ആ ആ ശരി,

0: മല്ലികേ.
1: നീ കുറച്ചു നേരം കണ്ണടച്ച് കിടക്കു സുരേഷ, ഇപ്പൊ ഒന്നും പറയണ്ട.
2: ഗായത്രിയെ കുറിച്ച് ഓർത്തിട്ടാവോ?
1: എന്താ സുരേഷ?
0: മല്ലികേ, ഹരിദ്വാറിൽ നിന്ന് മടങ്ങി വരുമ്പോ മുംബൈയിലെ കല്യാൺ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിലെ ആൾത്തിരക്കിലൂടെ നടന്നു പോകുന്നതായി നീ അവ്യക്തമായി കണ്ടത് സുരേഷ്.
3: നീ ഇപ്പൊ അതൊന്നും ഓർക്കണ്ട.
0: ഓർക്കണം, ഓർക്കണം ജയാ. കാരണം മല്ലിക അന്ന് കണ്ടത് നമ്മുടെ റോജിയെ തന്നെയാ.
4: നീ എന്താ പറയുന്നേ
3: സുരേഷ? നീ
1: സുരേഷ
0: റോജിയെ തന്നെ.

0: ഇതാ
1: ജയ, നമ്മുടെ മോള് അവള് പോയിട്ടില്ലടാ.
2: സുരേഷ, നീ നീ വെറുതെ ഓരോന്ന് പറയല്ലേ.
1: സത്യാണ് മനിക, നാളെ അല്ലെങ്കിലും മറ്റന്നാള് രാഘവൻ സാർ അവളെയും കൂട്ടി വരും മംഗലാപുരത്ത്.
3: സുരേഷ, എന്റെ മോള് അവള്.

0: വിശ്വസിക്കാനാവുന്നില്ല ചേച്ചി. ദിനേശേട്ടാ, ദിനേശേട്ടാ, ചേച്ചി പിടിക്ക്.
1: ഒന്ന് പിടിച്ചേ, പിടിക്കണം. ശ്യാമേ, നീ ആ വണ്ടി സൈഡാക്കി.
0: ചേച്ചി,
2: മല്ലിക,
0: തണുത്ത വെള്ളം കൊണ്ട് മുഖം തുറക്ക്.
2: മല്ലിക,
0: ദിനേശേട്ടാ, വേഗോ.

0: ഒരുപാട് ഈശ്വരന്മാർ, രാഘവൻ സാർ, പിന്നെ പിന്നെ എൻ്റെ ഈ സുരേഷ്. സുരേഷ്, നീ
1: ചമേ വണ്ടി വിടടാ.

0: ഈശ്വരന്മാരുടെ സഹായം ഇനിയും വേണം. റോജ കടലിൽ ഒരു ഫിഷിംഗ് ബോട്ടിലാണ്, ചെറിയൊരു കപ്പൽ. മയക്കുമരുന്ന് റാക്കറ്റിനെ തേടിയിറങ്ങിയ രാഘവൻ സാർ കടലിൽ വെച്ച അവളെ കണ്ടത് ഹൈലി റിസ്ക്കാണ്. മംഗലാപുരം കടലിലാണ് കപ്പൽ. സാറ് റോജയെയും മറ്റൊരാളെയും നാളെ രാത്രി കൊണ്ടുവരും സാറിന്റെ വീട്ടിലേക്ക്, ഞാൻ അറേഞ്ച് ചെയ്തു കൊടുത്ത വീട്ടിലേക്ക്. അവിടെ ഒരു കാവൽക്കാരൻ വേണം. കൈലിമുണ്ടും കീറിയ ബനിയനും ചുമലിലൊരു തോർത്തുമായി ഗേറ്റ് തുറന്നു കൊടുക്കാനും ലഗേജ് അകത്ത് വെക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനുമുള്ള ഒരു സർവന്റ്.
1: അതാരാ?
0: ഞാൻ തന്നെ. ജീവൻ മരണ പോരാട്ടോ? ലഹരി മാഫിയ സ്ട്രോങ് ആണ്, തന്ത്രപൂർവം കീഴ്പ്പെടുത്താനാ പ്ലാൻ. പക്ഷെ ചെറിയൊരു വീഴ്ച അതുണ്ടായാൽ.
2: സുരേഷ, നീ
0: പ്രാർത്ഥിക്ക്, സഹായിച്ച ഈശ്വരന്മാരോട് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്ക്, പ്രാർത്ഥിക്ക്.
1: സുരേഷ്, ഞാൻ കൂടി
0: വേണ്ടടോ. റോജ നമ്മുടെ മോളല്ലേ, എനിക്കെന്ത് സംഭവിച്ചാലും അവളെ രക്ഷിക്കണം. അത് ഞാൻ ചെയ്തിരിക്കും.
1: അടുത്ത് തന്നെ വേണം ഒരു വിളിപ്പാട്.
0: അതെ, വളരെ അടുത്ത് തന്നെ.
1: നീ ടെൻഷൻ അടിക്കല്ലേ, നമ്മൾ റോജ മോളെയും കൊണ്ടേ തിരിച്ചു വരും.
2: ദിനേശ, പിന്നെ അല്ലാതെ
3: നാടകം നെല്ലിക്ക രണ്ടാം ഭാഗത്തിൻ്റെ 7-ാം അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി ജയദേവൻ, പുരുഷോത്തമൻ സി കല്ലേരിക്കര ശ്യാം, ബൈജു സുന്ദരൻ മട്ടന്നൂർ സുരേഷ്, ശ്രീരാംദാസ് മട്ടന്നൂർ ദിനേശ്, അമൽമണി മട്ടന്നൂർ ഇൻസ്പെക്ടർ രാഘവ്, ശ്രീഹരി രാംദാസ് മുരുകൻ, ചന്ദ്രലേഖ മല്ലിശ്ശേരി കാളിയമ്മ, സൂര്യ ഇടവന ഗീത, അശ്വിനി കവണിശ്ശേരി മല്ലിക, അർഷിത റോജ. നാടകരചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.

വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകുവിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.

0: ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സിഎം വിസ്താര നെല്ലൂന്നി.
3: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880
2: 8111933600.
3: സിഎം വിസ്താര.
2: സിഎം വിസ്താര നെല്ലൂന്നി.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 9 1 6 BASHUID ഗോൾഡ് ഓർണമെന്റ്സ് DHC ആൻഡ്

0: IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
1: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
0: ഫോൺ നമ്പർ 9656120022.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആൻഡ് ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ്, മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763, 9747531 4.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

കമ്പനി. ലാ ലാ ലാ ലാ ലാ ലാ ലാ ലാ ലാ ലാ ലാ ലാ.

ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കൂടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

ലേഡീസുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചുരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിളി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.

0: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ഫോൺ നമ്പർ 9656120022.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരുമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരുമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ, 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരുമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.

ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബൂപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

വാക്കുകൾക്ക് ചിറകുമുളയ്ക്കുമ്പോൾ, ഭാവനകൾക്ക് നിറം പകരുമ്പോൾ, മനസ്സിൽ വിരിയുന്ന ചിന്തകൾ കവിതയായും കഥയായും ഗാനമായും മാറുമ്പോൾ, ആ സർഗാത്മകതയെ ശ്രോതാക്കളിൽ എത്തിക്കുന്ന മനോഹരമായ ഒരു സർഗജാലകത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഓരോ എഴുത്തിനും പിന്നിലൊരു മനസ്സുണ്ട് അല്ലേ? ഓരോ വരികൾക്കും പിന്നിലൊരു അനുഭവമുണ്ട്. എഴുത്തിലൂടെ തങ്ങളുടെ കഴിവുകൾ പങ്കുവയ്ക്കുന്ന ഒരുപാട് പ്രതിഭകളെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ സർഗജാലകം. സർഗജാലകത്തിൽ ആദ്യം മേഘാ രാജീവൻ എഴുതിയ ഗാനം കേൾക്കാം.

0: മേഘാരാജീവൻ എഴുതിയ ഗാനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. സർഗജാലകത്തിൽ എടുത്തതായ ഒരു കഥയാണ് ബീന സുരേന്ദ്രൻ ചാവശ്ശേരി എഴുതിയ ദാണ്ടട കേരള പോലീസ്. അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.
1: കയ്യിൽ ആവി പറക്കുന്ന ചായയുമായി സ്റ്റേഷൻ വരാന്തയിലിരുന്ന് അന്നത്തെ പത്രം ഓടിച്ചു നോക്കുകയാണ് ഗോപു. പെട്ടെന്നാണ് ഗോപുവിന്റെ കയ്യിൽ നിന്ന് ഫോൺ റിങ് ചെയ്തത്. ഹലോ, മറുഭാഗത്ത് സുധയാണ്. എന്താ സുധയ, രാവിലെ ചേട്ടാ ശ്രീദേവിനിന്ന് തീരെ സുഖമില്ല. രാത്രി മുഴുവൻ വയറിളക്കവും ഛർദിയുമായിരുന്നു. നല്ല പനിയുമുണ്ട്. ഞാനിപ്പോൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്. ചേട്ടനൊന്ന് വരാൻ പറ്റുമോ? നീ ഏതായാലും വേഗം ചെല്ല്, ഞാൻ ഉച്ചക്ക് മുമ്പ് അങ്ങെത്താം. അതിനിടക്ക് അളിയനെ വിളിച്ച് കാര്യം പറയാം. അവനിപ്പോൾ നാട്ടിലുണ്ടല്ലോ, അതുകൊണ്ട് അവൻ എത്താതിരിക്കില്ല. ഗോപു തിടുക്കത്തിൽ ഫോൺ കട്ട് ചെയ്തു. വല്ലാത്ത മാനസിക വിഷമം. തന്റെ മകൻ തന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എന്താണ് ചെയ്യേണ്ടതെന്ന് ഗോപുവിന് ഒരു പിടിയുമില്ല. എസ് ഐ സാറിൽ നിന്നും പെർമിഷൻ എടുക്കണം. ആ സാറാണെങ്കിൽ ഒരു കർക്കശക്കാരനാണ്, പരുഷ സ്വഭാവം. ആരുടെ വിഷമം കേട്ടാലും അയാൾക്കൊരു പ്രശ്നവുമില്ല. കൂട്ടത്തിൽ ഇന്നലെ സഹപ്രവർത്തകൻ പറയുന്നത് കേട്ടു. പുറത്തുപോയി വന്നതിന് ശേഷം കുറച്ചുകൂടി ശൗര്യം കൂടിയിട്ടുണ്ട്. ആരുമായോ ഉടക്കിയോ എന്തോ. എന്തായാലും ആവശ്യം എന്റേതല്ലേ. ഗോപു ഏതായാലും പെർമിഷൻ എടുക്കാൻ തന്നെ തീരുമാനിച്ചു. അകത്തേക്ക് പോയ ഗോപുവിനെ കന്നടക്കിടയിലൂടെ സാറ് തറപ്പിച്ചൊന്ന് നോക്കി. എന്താ? ഗോപു പറഞ്ഞു, സാറേ എന്റെ മകൻ ഹോസ്പിറ്റലിലാണ്. അവന് നല്ല ക്ഷീണമുണ്ട്. അവിടെ ഭാര്യ മാത്രമേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ടൊന്ന് നാട്ടിൽ പോകണം.
2: ഓഹോ, ഭാര്യ ചെറിയ കുട്ടിയൊന്നുമല്ലോ. കുഞ്ഞിന്റെ കാര്യം ഹോസ്പിറ്റലിലെത്തിയാൽ അവർ നോക്കിക്കോളും. ഇപ്പൊ പോവാൻ പറ്റില്ല. വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങിക്കോളൂ.
1: ഗോപു തിരിച്ചൊന്നും പറഞ്ഞില്ല. കാരണം അവനറിയാം അയാളോട് കെഞ്ചിയിട്ട് കാര്യമില്ലെന്ന്. വെറുതെയല്ല അയാളെ സിംഹകണ്ണനെന്ന് സഹപ്രവർത്തകർ വിളിക്കുന്നത്. ഗോപു പിറുപിറുത്തുകൊണ്ട് പുറത്തേക്ക് വന്നു. സ്റ്റേഷനിൽ വരുന്നവരുടെ പരാതി സ്വീകരിക്കുക മാത്രമായിരുന്നു അന്നത്തെ ഡ്യൂട്ടി. പുറത്ത് പ്രശ്നമൊന്നുമില്ലെങ്കിൽ അതുമാത്രമേ ചെയ്യേണ്ടൂ. രാവിലെ തന്നെ 1-2 പേർ പരാതിയുമായെത്തി. ഒന്ന് അതിർത്തി പ്രശ്നവും മറ്റേത് ഒരു വഴിത്തർക്കവുമായിരുന്നു. പരാതി എഴുതി വാങ്ങി പിന്നീട് ഒരു ദിവസം വിളിച്ചാലെത്താൻ അവർക്ക് നിർദ്ദേശം നൽകി. അവർ പോയി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗോപുവിന്റെ മനസ്സ് ശ്രീദേവിന്റെ അരികിലെത്തി. ഓരോന്നാലോചിച്ച് വെറുതെ ഇരുന്നു. കേരള പോലീസിൽ താൻ ജോയിൻ ചെയ്തിട്ട് 6 വർഷം കഴിഞ്ഞു. ഇതുവരെ സമാധാനവും വിശ്രമവും എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. കുടുംബക്കാരുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരാറുണ്ട്.

പുറപ്പെടാനുള്ള ഒരുക്കം തുടങ്ങി. മകനെയോർത്ത് ഗോപുവിന് ഒരു സമാധാനവുമില്ല. സമയമാണെങ്കിൽ ഒച്ചിനെ പോലെ ഇഴഞ്ഞു നീങ്ങുകയാണ്. 4 മണിയാവാറായി. ഓഫീസിലെ ഫോൺ നിർത്താതെ ബെല്ലടിക്കുന്നു. SI സാർ ഫോൺ എടുത്തു. ഗോപു അപ്പോഴേക്കും അടുത്തെത്തി. സ്റ്റേഷൻ പരിധിയിൽ എവിടെയോ ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ട്. ആൾതാമസമില്ലാത്ത വീട്ടിലാണ് സ്ഫോടനം. പക്ഷേ മഴ കാരണം വഴിയാത്രക്കാരായ ഒരമ്മയും കുഞ്ഞും ആ വീട്ടിൽ കയറി നിന്നിരുന്നു. ആ സമയത്താണ് അപകടം. SI സാർ ഗോപു എന്ന് വിളിക്കേണ്ട താമസം. ഗോപു സഹപ്രവർത്തകരായ രണ്ടുപേരെയും കൂട്ടി സംഭവസ്ഥലത്ത് ഓടിയെത്തി. ആ അമ്മയുടെ ശരീരം ചിന്നിച്ചിതറിയിട്ടുണ്ട്. ഇനിയും സ്ഫോടനമുണ്ടായാലോ എന്നോർത്ത് ആരും അരികിലേക്ക് പോയില്ല. ബോംബ് സ്ക്വാഡ് വരുന്നുണ്ട്. ഗോപു ഒന്നും ആലോചിക്കാതെ അകത്തേക്ക് ആരെങ്കിലും ഉണ്ടോ എന്നറിയാനായി എത്തി നോക്കി. പെട്ടെന്ന് അയാൾ ആ സത്യം മനസ്സിലാക്കി. കുഞ്ഞ് ചെറുതായി ചലിക്കുന്നു. അവനിൽ ജീവന്റെ തുടിപ്പ് ബാക്കിയുണ്ട്. ഒന്നും നോക്കിയില്ല. ആ പിഞ്ചോമിനിയുമായി ഗോപു ഹോസ്പിറ്റലിലെത്തി. കുട്ടിയെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റി. മണിക്കൂറുകൾക്ക് ശേഷം ഡോക്ടർമാർ പുറത്തുവന്ന് ഗോപുവിന്റെ ചുമലിൽ തട്ടിപ്പറഞ്ഞു. കൃത്യസമയത്ത് എത്തിച്ചതുകൊണ്ട് നമുക്ക് ഒരു ജീവൻ തിരിച്ചു കിട്ടി. ഗോപു നെടുവീർപ്പോടെ കണ്ണുനീർ തുടച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞു. കുട്ടിയെ ശിശു സംരക്ഷണ വകുപ്പിനെ ഏൽപ്പിച്ച് അവിടെ നിന്ന് മടങ്ങി. സ്റ്റേഷനിൽ തിരിച്ചെത്തിയപ്പോഴേക്കും SI സാർ ഗോപുവിനെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. അദ്ദേഹം ചോദിച്ചു, വീട്ടിൽ വിളിച്ചിരുന്നോ? ഇല്ല, അതിനിടയിൽ സമയം കിട്ടിയില്ല. രാവിലെ ഇറങ്ങിക്കോളൂ, അത് പറഞ്ഞ് SI സാർ അകത്ത് കടന്നു. ഗോപു ഫോണെടുത്ത് സുധിയുടെ നമ്പർ നോക്കി. അപ്പോൾ സമയം 1:00. വേണ്ട, പകൽ മുഴുവൻ ഹോസ്പിറ്റലിൽ മകനെയും കൊണ്ട് ഓടി നടന്ന് തളർന്ന് കിടക്കുകയായിരിക്കും. ശല്യം ചെയ്യേണ്ട, രാവിലെ വിളിക്കാം. ഏതായാലും ഹോസ്പിറ്റലിലല്ലേ, അളിയൻ എത്താതിരിക്കില്ല. ഗോപു സ്വയം സമാധാനിച്ചു. ഒരു പോലീസ് എന്ന നിലയിൽ ഗോപുവിനെ പൂർണ്ണമായി മനസ്സിലാക്കിയവളായിരുന്നു സുധ. അതുകൊണ്ട് അവൾക്കൊരു പരാതിയുമില്ല. സാഹചര്യം അനുവദിക്കാഞ്ഞിട്ടാണ് എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവണം. എന്നാലും ഗോപു വെറുതെ മെസ്സേജ് അയക്കാമെന്ന് കരുതി. എന്തെങ്കിലും വിവരം ലഭിച്ചാലോ? അപ്പോഴേക്കും സുധ നേരത്തെ മെസ്സേജ് അയച്ചിരുന്നു. ഏട്ടാ, മോന് സുഖമുണ്ട്, വേവലാതിപ്പെടാനില്ല. മനുവേട്ടൻ എത്തിയിരുന്നു, കൂടെ അമ്മയും ഉണ്ട്. മോൻ ഭക്ഷണവും മരുന്നും കഴിച്ച് ഉറങ്ങി. ഞങ്ങൾ ഉറങ്ങട്ടെ. ആ മെസ്സേജ് കണ്ടതും ഗോപുവിന് സമാധാനമായി. ഇനി ഏതായാലും രാവിലത്തെ ട്രെയിനിൽ കയറാം. ഗോപു സമാധാനത്തോടെ ഉറങ്ങി. ഉറക്കമുണർന്നപ്പോൾ രാവിലെ 4:00. ചാടി എഴുന്നേറ്റ് മുഖം കഴുകി രാവിലെ ട്രെയിൻ ലക്ഷ്യമാക്കി നടന്നു. കുറേ ഉറക്കം തൂങ്ങികളായ യാത്രക്കാരുമായി ട്രെയിൻ ചൂളംവിളിയോടെ സ്റ്റേഷനിലെത്തി. ഗോപു ട്രെയിനിൽ കയറി. വണ്ടി നീങ്ങി. ഇരിക്കാൻ സീറ്റൊന്നുമില്ല. കുറച്ചുനേരം ട്രെയിൻ ഓടിയപ്പോൾ തൊട്ടുമുന്നിലുള്ള സീറ്റിൽ നിന്ന് 60 വയസ്സ് തോന്നിക്കുന്ന ഒരാൾ എഴുന്നേറ്റ് ടോയ്ലറ്റിലേക്ക് പോയി. ആ സീറ്റിൽ ഒരു വൃദ്ധ മാതാവും ഏകദേശം 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. ആ സീറ്റിൽ ഗോപു ഇരുന്നു. കുട്ടി ഗോപുവിനെ നോക്കി പേടിച്ചു വിറച്ച് അമ്മൂമ്മയുടെ അരികിലേക്കിരുന്നു. ഗോപു കുട്ടിയെ ശ്രദ്ധിച്ചു. എന്താ മോളെ, പേടിച്ചു പോയോ? മോളെന്താ വല്ലാതിരിക്കുന്നത്? വിശക്കുന്നുണ്ടോ? കൂടെ അമ്മൂമ്മ മാത്രമാണോ ഉള്ളത്? ഈ ചോദ്യങ്ങൾക്കൊന്നും കുട്ടി ഉത്തരം നൽകിയില്ല. ഗോപുവിന്റെ മുന്നിൽ മുഖം താഴ്ത്തി കുനിഞ്ഞിരുന്നു. സംസാരം കേട്ട് ആ മാതാവ് പറഞ്ഞു, കുട്ടിക്ക് യാത്രാക്ഷീണം കൊണ്ടായിരിക്കും. മോൻ എവിടേക്കാണ് യാത്ര? ഞങ്ങൾ ഇന്നലെ വണ്ടി കയറിയതാണ്. അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങണം. ഗോപു പറഞ്ഞു, ഓ, ഞാനും ആ സ്റ്റേഷനിലാണ് ഇറങ്ങുന്നത്. അമ്മയുടെ കൂടെ ആരുമില്ലേ? ഇല്ല മോനെ, ഇത്ര സമയവും നമ്മളെ സഹായിക്കാൻ ഇവിടെ നിന്ന് ഇപ്പോൾ എഴുന്നേറ്റ് പോയ മനുഷ്യനുണ്ടായിരുന്നു. നല്ല മനുഷ്യനാ. ഉച്ചഭക്ഷണമെല്ലാം അയാൾ വാങ്ങിത്തന്നു. മോളെ അയാൾ മടിയിലിരുത്തി. ഇറങ്ങാനും ഞങ്ങളെ സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. എനിക്ക് കണ്ണിന് കാഴ്ചയില്ല മോനെ. ആട്ടെ, മോനെന്താ ജോലി? ആ അമ്മ ചോദിച്ചു. ഗോപു പറഞ്ഞു, അമ്മ, ഞാൻ പോലീസിലാണ്. ഓ, അതെയോ മോനെ? എനിക്കെല്ലാവരും മകൻ തന്നെ. അതിനെന്താ അമ്മേ, ഞാനും ഒരു മകനാണെന്ന് കരുതിക്കോളൂ. ഇത് കേൾക്കേണ്ട താമസം. പെട്ടെന്ന് അതുവരെ തലതാഴ്ത്തിയിരുന്ന ആ പെൺകുട്ടി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, പോലീസ് മാമനാണല്ലേ? എൻ്റെ സ്കൂളിൽ പോലീസ് വരാറുണ്ട്. ഏതാപത്തിൽപ്പെട്ടാലും പോലീസ് മാമൻ സഹായിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മാമനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഓ, മോള് പറഞ്ഞോളൂ, മാമൻ കേൾക്കാം. മോൾക്ക് എന്താ വിഷമം? ആ കുഞ്ഞ് അടുത്തിരുന്ന് സ്വരം താഴ്ത്തി പറഞ്ഞു, അമ്മൂമ്മ പറഞ്ഞ ആൾ ശരിയല്ല മാമ. അയാൾ എന്നെ ഉപദ്രവിച്ചു. എൻ്റെ ചുണ്ട് മാമൻ കണ്ടാ? അയാൾ കടിച്ചതാ. കുട്ടിയുടെ ചുണ്ട് അപ്പോഴാണ് ഗോപു ശ്രദ്ധിച്ചത്. രക്തം പൊടിഞ്ഞിരുന്നു. മുട്ടോളം എത്തുന്ന ഉടുപ്പിൻ്റെ തുമ്പ് മടക്കിക്കൊണ്ട് പാൽമണം മാറാത്ത ആ കുട്ടി നിഷ്കളങ്കമായി പറഞ്ഞു, നോക്ക് മാമ, ഇതെല്ലാം അയാൾ ചെയ്തതാ. കുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ പല സ്ഥലങ്ങളിലും നീല നിറമായിരുന്നു. പെട്ടെന്ന് ഗോപുവിലെ കേരള പോലീസ് ഉണർന്നു. കുട്ടിയുടെ ഈ മൊഴിയെല്ലാം അയാൾ ഫോണിൽ റെക്കോർഡ് ചെയ്തു. ഉടനെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോഴേക്കും കക്ഷി എത്തി. അയാൾ നല്ല മാന്യത ചമയുന്നുണ്ടായിരുന്നു. ചുണ്ടുകളിൽ തിരുമ്മിക്കയറ്റിയ ഹൻസിന്റെ മണം അവിടെയാകെ പരന്നിരിക്കുന്നു. ഗോപു അയാളെ നിരീക്ഷിച്ചുകൊണ്ട് സീറ്റിൽ നിന്ന് വേഗം എഴുന്നേറ്റ് മാറി നിന്നു. അയാൾ വീണ്ടും കുട്ടിയെ മടിയിലെടുത്ത് ചേർത്തിരുത്തി. ഗോപു മകളെ കണ്ണിറുക്കി കാണിച്ചു. ബുദ്ധിമതിയായ ആ മോൾക്ക് കാര്യം മനസ്സിലായി. അടുത്ത സ്റ്റേഷനിൽ വണ്ടി നിർത്തിയപ്പോൾ പോലീസുകാർ അയാളെ കാത്തിരിക്കുകയായിരുന്നു.
യാത്രക്കാർക്ക് ഒരു ശല്യവും ഉണ്ടാക്കാതെ ഗോപുവും ആ

0: വൃദ്ധമാതാവും കുട്ടിയും അവിടെ ഇറങ്ങി. തൽക്ഷണം ഗോപു ആ പകൽമാന്യനെ പോലീസുകാരെ ഏൽപ്പിച്ചു. മാതാവിന് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി. ആ മാതാവ് വേദനയോടെ പറഞ്ഞു, കണ്ണിന് കാഴ്ചയില്ലാത്ത ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് പുറപ്പെട്ടത് തെറ്റുപറ്റിപ്പോയി. ഒരു വഴിയുമില്ലാഞ്ഞിട്ടാണ് ഇവളുടെ അമ്മ അർബുദം ബാധിച്ച് കഴിഞ്ഞ വർഷം മരണപ്പെട്ടു. അതോടെ അച്ഛൻ ഉപേക്ഷിച്ചു പോയി. ഞാനും കുഞ്ഞും തനിച്ചായി. ഇത് മനസ്സിലാക്കി വകയിലുള്ള ഒരു ബന്ധു സഹായിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അവർക്ക് മക്കളില്ല. നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവൾക്ക് ആരെങ്കിലും വേണ്ടേ? അതാണ് ഞാൻ ഇവളെയും കുട്ടി വന്നത്. ആ മാതാവിൻ്റെയും കുട്ടിയുടെയും എല്ലാ കാര്യങ്ങളും കേട്ട ശേഷം വേണ്ടതുപോലെയുള്ള സംരക്ഷണം അവർക്കും ഉറപ്പു നൽകി ഗോപു യാത്രയായി. അപ്പോഴേക്കും സുധിയുടെ ഫോൺ കോൾ വന്നു. ഞങ്ങൾ ഡിസ്ചാർജാണ് ചേട്ടാ, ചേട്ടൻ വീട്ടിലെത്തിക്കോളൂ. ഗോപു വീട്ടിലെത്താറായപ്പോൾ ഒരു കൂട്ടം കുട്ടികൾ വീടിനടുത്ത് ഗ്രൗണ്ടിൽ നിന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. ഗോപുവിനെ കണ്ടപ്പോൾ അതിൽ നിന്ന് ഒരുവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, ദാണ്ടടാ കേരള പോലീസ്. അപ്പോഴേക്കും നാട്ടുകാരും വീട്ടുകാരും ഗോപുവിനെ സ്വീകരിക്കാനെത്തി. ഡ്യൂട്ടി തിരക്കിനിടയിൽ ചാനലുകൾ വാർത്ത പിടിക്കുന്നതും വിവരങ്ങൾ തത്സമയം ജനങ്ങളിലേക്ക് പകർത്തുന്നതുമൊന്നും ഗോപു അറിഞ്ഞതേയില്ല. എന്നാൽ ആ SI സാർ കർക്കശക്കാരനാണെങ്കിലും ഗോപുവിൻ്റെ എല്ലാ പ്രവൃത്തിയും നിരീക്ഷിക്കുകയും അത് മേലുദ്യോഗസ്ഥരുമായും അവരുടെ സമ്മതത്തോടെ ചാനലുകാരെയും അറിയിച്ചിരുന്നു. അങ്ങനെ നാട്ടുകാർ ഒരുമിച്ച് ഒരു ഗംഭീര സ്വീകരണം ഗോപുവിന് നൽകി. അവർ ഒരുമിച്ച് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഇതാണ്ടടാ കേരള പോലീസ്, നേരിനൊപ്പം നാട്ടുകാർക്കൊപ്പം എന്നും എപ്പോഴും കേരള പോലീസ്.
1: ബീന സുരേന്ദ്രൻ ചാവശ്ശേരി എഴുതിയ ദാണ്ടട കേരള പോലീസ് എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. സർഗജാലകത്തിൽ ഇനി ഉഷാ പ്രദീപ് വിളമന എഴുതിയ കവിത കേൾക്കാം. ആലപിക്കുന്നത് സരിത P. നമ്പൂതിരി.

ഉഷാപ്രദീപ് വിളമന എഴുതിയ കവിതയാണ് ഇപ്പോൾ കേട്ടത്. ആലപിച്ചത് സരിത പി നമ്പൂതിരി. സർഗജാലകത്തിൽ ഇനി രമ്യശ്രീ പ്രജിത്ത് എഴുതിയ എൻ അച്ഛൻ എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നു സാജു അത്തൂർ.

രമ്യശ്രീ പ്രജിത്ത് എഴുതിയ എന്നച്ചൻ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് സാജു അത്തൂർ. സർഗജാലകത്തിൽ ഇനി നാരായണൻ നമ്പൂതിരി മല്ലിശ്ശേരി എഴുതി അവതരിപ്പിക്കുന്ന കവിത കേൾക്കാം.

0: നാരായണൻ നമ്പൂതിരി മല്ലിശ്ശേരി എഴുതി അവതരിപ്പിച്ച കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.
1: കർക്കിടകത്തിന്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തൊടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിന്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ ഓണമെത്തുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു.

0: തിരുവോണം വരെ. രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ. പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

0: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
1: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം. സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം. അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, 2-വീലർ 4-വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന്, മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
3: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.
4: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണി റിലേ.

0: നമസ്കാരം, പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ നാളെ ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനിതകമാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. വാർത്തകൾ വിശദമായി. ജനിതകമാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിലെ മുസ്നൂർ ഗ്രാമത്തിൽ പുറത്തിറക്കും. ചടങ്ങിൽ കർഷകരെ ആദരിക്കുന്ന ഉപരാഷ്ട്രപതി കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ അഭിസംബോധന ചെയ്യും. തിരുവോണ സമൃദ്ധിയൊരുക്കാൻ കേരളം നാളെ ഉത്രാടപ്പാച്ചിലേക്ക്. മലയാളികളുടെ ദേശീയോത്സവത്തിനായി അവസാനവട്ട ഒരുക്കത്തിന്റെ തിരക്കിലാണ് നാടും നഗരവും. കാലവർഷം ആഘോഷത്തിന്റെ പകിട്ട് കുറയ്ക്കുമോ എന്ന ആശങ്കകൾക്കിടയിലും അല്ലലില്ലാതെ മാവേലിയെ വരവേൽക്കാൻ കുടുംബങ്ങൾ തയ്യാറെടുക്കുകയാണ്. വീടുകളിൽ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിലെത്തിക്കഴിഞ്ഞു. വസ്ത്രശാലകളിലും പച്ചക്കറി മാർക്കറ്റുകളിലും വൻ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഓണക്കോടി വാങ്ങാനും സദ്യവട്ടങ്ങൾ ഒരുക്കാനുമുള്ള ഓട്ടത്തിന് ഉത്രാടനാളിൽ വേഗത ഇരട്ടിയാകും. പൂവിളിയും ഓണപ്പാട്ടുമായി നാടും നഗരവും ആഘോഷലഹരിയിലാണ്. നഗരങ്ങൾ ദീപാലങ്കാര പ്രഭയിൽ തിളങ്ങുന്നു. ഓഫീസുകളിലും സ്ഥാപനങ്ങളിലും പൂക്കള മത്സരവും സദ്യയുമടക്കം ഓണാഘോഷം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. മിക്കയിടത്തും ക്ലബ്ബുകളുടെയും റെസിഡൻസ് അസോസിയേഷനുകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികൾക്ക് നാളെ തുടക്കമാകും. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ വിശിഷ്ടാതിഥിയാകും. ഒരു റിപ്പോർട്ട്.
1: കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യവും വൈദഗ്ധ്യവും വിനോദസഞ്ചാര സാധ്യതകളും ജനങ്ങളിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ഇത്തവണത്തെ ഓണാഘോഷം ഒരുക്കിയിരിക്കുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നടി ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടി അരങ്ങേറും. വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാകും അരങ്ങേറുക. സംസ്ഥാനതല ഓണാഘോഷത്തിന്റെ ഭാഗമായി മാത്രം 3000-ത്തോളം കലാകാരന്മാരും അണിയറ പ്രവർത്തകരും പങ്കെടുക്കും. ഇത്തവണ കോവളത്തെയും ഓണാഘോഷത്തിന്റെ പുതിയ വേദിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലും 100 കണക്കിന് വേദികളാണ് സജ്ജമാകുന്നത്. വാരാഘോഷത്തിന്റെ സമാപന ദിവസമായ 30

0: വിശിഷ്ട അതിഥിയായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും മുഖ്യാതിഥിയായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും സംഘടിപ്പിക്കുക. ഓണാഘോഷത്തിനെത്തുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും തിരക്ക് നിയന്ത്രിക്കുന്നതിനും വിപുലമായ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഓണാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം നഗരത്തിൽ ഇന്നു മുതൽ ഈ മാസം 30 വരെ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 12 വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രധാന റോഡുകളിലും ഇടറോഡുകളിലും അനധികൃത പാർക്കിംഗ് അനുവദിക്കില്ല. പാർക്കിംഗ് കേന്ദ്രങ്ങളിൽ വാഹനം നിർത്തുന്നവർ മടങ്ങിപ്പോകുന്ന സമയത്ത് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ വാഹനത്തിൽ പ്രദർശിപ്പിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. ഫുട്പാത്തിൽ പാർക്കിംഗ് പാടില്ല. മൻമോഹൻ ബംഗ്ലാവ്, വെള്ളയമ്പലം, കനകക്കുന്ന്, മ്യൂസിയം, കോർപ്പറേഷൻ തുടങ്ങിയ റോഡുകളുടെ ഇരുവശവും പാർക്കിംഗ് അനുവദിക്കില്ല. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ്, കോഴിക്കോട് ജില്ലാ ഭരണകൂടം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇന്ന് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നിർവഹിക്കും. കോഴിക്കോട് ബീച്ച്, ടൌൺഹാൾ, മാനാഞ്ചിറ തുടങ്ങിയ കേന്ദ്രങ്ങളാണ് പ്രധാന വേദികൾ. മലപ്പുറം പൊന്നാനി താലൂക്ക് ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ ഭാഗമായി ബി എം കായലിൽ നടക്കുന്ന ജലോത്സവം ഈ മാസം 27 മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 21 പൊന്നാനി തൃശൂർ വടക്കുംനാഥൻ സംഘത്തിന്റെ പുലികളിയോടെ തുടങ്ങിയ വാരാഘോഷം ബി എം കായൽ ജലോത്സവത്തോടെയാണ് സമാപിക്കുക. ഓണത്തിന് എ എ വൈ കാർഡുടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ഓഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്നു പ്രവർത്തിക്കും. ഈ മാസം 27 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഈ മാസം 30 പമ്പാനദിയിൽ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ജലഘോഷയാത്രയ്ക്ക് ശേഷം വള്ളംകളി മത്സരം നടക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. കേന്ദ്ര കൃഷി മന്ത്രാലയം തുടക്കമിട്ട കാർഷിക വിപണി വില വിവര ശൃംഖല പദ്ധതിയായ അഗ്മാർക്ക് സംസ്ഥാനത്ത് വിപുലീകരിക്കും. വിവിധ ജില്ലകളിലെ കാർഷികോൽപ്പന്നങ്ങളുടെ വില കർഷകർക്ക് തത്സമയം ലഭ്യമാക്കുന്നതാണ് അഗ്മാർക്ക് പദ്ധതി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 300 ഉൽപ്പന്നങ്ങളുടെ വില വിവരമാണ് അഗ്മാർക്ക് നെറ്റ് സംവിധാനത്തിൽ ലഭ്യമാവുക. സംസ്ഥാനത്തെ 100 വിപണികളിൽ നിന്ന് കൃഷി വകുപ്പും 219 കേന്ദ്രങ്ങളിൽ നിന്ന് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ വഴിയുമാണ് വില വിവര ശേഖരണം നടത്തുക. ഈ വില വിവരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ മൊബൈൽ ഫോണിൽ ലഭ്യമാകും. 300 കാർഷിക ഉൽപ്പന്നങ്ങളെ 2000 ഇനങ്ങളായി തിരിച്ചുള്ള ദൈനംദിന വിവരങ്ങളാണ് നെറ്റ്വർക്ക് വിപുലീകരണത്തിലൂടെ ലഭ്യമാക്കാൻ ലക്ഷ്യമിടുന്നത്.
1: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി വരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇടുക്കി ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും മലയോര മേഖലകളിലും ജലാശയങ്ങളുടെ തീരത്തുമുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: കഴിഞ്ഞ രാത്രി ആരംഭിച്ച മഴ ഇടുക്കിയിലാകമാനം ഇന്ന് രാവിലെ വരെ തുടർന്നെങ്കിലും തൊടുപുഴയടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ നിലവിൽ വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. മലയോര മേഖലകളിൽ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് പുഴകളിലും തോടുകളിലും നീരൊഴുക്ക് വർദ്ധിച്ചു. ഇടവിട്ട് ശക്തമായ മഴയ്ക്കും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ളതിനാൽ മലയോര പാതകളിൽ രാത്രിയാത്ര പരമാവധി ഒഴിവാക്കണം. അതേസമയം വൃഷ്ടിപ്രദേശത്ത് മഴ തുടരുന്നതിനാൽ അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഘട്ടംഘട്ടമായി ഉയരുകയാണ്.
1: കൊളംബോ ക്രിക്കറ്റ് ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യ മികച്ച സ്കോറിലേക്ക്. രണ്ടാം ദിനം ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 6 419 റൺസ് എന്ന നിലയിലാണ്. രണ്ടാം ദിവസമായ ഇന്ന് സാരാംശ് ജെയിനിന്റെ വിക്കറ്റ് ഇന്ത്യയ്ക്ക് നഷ്ടമായി. അർദ്ധശതകം പിന്നിട്ട ധ്രുവ് ജൂറലും ഋഷഭ് പന്തുമാണ് ക്രീസിലുള്ളത്. തകർപ്പൻ സെഞ്ചുറി നേടിയ ദേവദത്ത് പടിക്കലാണ് ഇന്ത്യൻ ഇന്നിംഗ്സിന് അടിത്തറയിട്ടത്. അസിത ഫെർണാണ്ടോ ശ്രീലങ്കയ്ക്കായി 4 വീഴ്ത്തി. ആദ്യ ടെസ്റ്റ് 165 റൺസിന് വിജയിച്ച ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് മുന്നേറി.

ഈ കളിയിൽ ജയം അനിവാര്യമാണ്. എഫ് ഐ എച്ച് ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. ഇന്ന് വൈകിട്ട് നെതർലാൻഡ്സിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 190 പോയിന്റ് താഴ്ന്ന് 77,354, നിഫ്റ്റി 58 പോയിന്റ് നഷ്ടത്തിൽ 24,194, വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 640 രൂപ ഉയർന്ന് 120,240 രൂപയും ഗ്രാമിന് 15,030 രൂപയുമാണ് ഇന്നത്തെ വില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബർ 12 മുതൽ 17 വരെ നടത്തുമെന്ന് ഹയർ സെക്കൻഡറി പരീക്ഷാ വിഭാഗം ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു. ഇംപ്രൂവ്മെന്റ് പരീക്ഷ ഒക്ടോബറിൽ നടത്താൻ ഗവൺമെന്റ് ഉത്തരവിറക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരീക്ഷാ തീയതി പ്രഖ്യാപിച്ചത്. നേരത്തെ പ്ലസ് ടു പരീക്ഷയോടൊപ്പം മാർച്ച് മാസത്തിലാണ് പ്ലസ് വൺ ഇംപ്രൂവ്മെന്റ് പരീക്ഷ നടത്തിയിരുന്നത്. കണ്ണൂർ മുണ്ടൂരിൽ തകരാറിലായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട ലോറിയിൽ ടാങ്കർ ലോറിയിടിച്ച് 2 പേർ മരിച്ചു. ഇന്ന് പുലർച്ചെ 3:30 അപകടം. ലോറിയുടെ അറ്റകുറ്റപ്പണി ചെയ്യുകയായിരുന്നവരാണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവോണത്തെ വരവേൽക്കാനൊരുങ്ങി മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ. സംസ്ഥാനതല ഓണം ടൂറിസം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ജനിതക മാറ്റം വരുത്താത്ത രാജ്യത്തെ ആദ്യ സങ്കര ഇനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ആന്ധ്രാപ്രദേശിൽ പുറത്തിറക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തീരദേശ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. എഫ് ഐ എച്ച് ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയറിലെ. 1 മണിക്ക് ഓണം ഗാനോത്സവം, 2 മണിക്ക് ഒരു വട്ടം കൂടി. വൈകിട്ട് 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ജനകീയം, 5:45 നാടൻ പാട്ടുകൾ. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിലും 6:30 പ്രാദേശിക വാർത്തകളും കേൾക്കാം ആകാശവാണിയറിലെ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7 മണിക്ക് ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8 മണിക്ക് ചിരിയും ചിന്തയും. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9 മണിക്ക് ഓണം ഗാനോത്സവം. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ, എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180773, 9747538114.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
2: ഇനി നാട്ടുവിശേഷം. പഴയങ്ങാടി മാടായി തിരുവർക്കാട് കാവിലെ പുത്തരി ഈ മാസം 25 രാവിലെ 9:50 നടക്കും. പുന്നലരി പ്രസാദമായി നൽകും. പുത്തരി ഉത്സവ ദിനത്തിൽ രാവിലെ മുതൽ 11:30 വരെ ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമുണ്ടാകില്ല. കണ്ണൂർ താലൂക്ക് വികസന സമിതി യോഗം 5 September രാവിലെ 11:00 കണ്ണൂർ താലൂക്ക് ഓഫീസ് കോൺഫറൻസ് ഹാളിൽ ചേരും. കണ്ണൂർ പോസ്റ്റൽ ഡിവിഷന്റെ ഡാക് അദാലത്ത് 8 September 3:00 പയ്യാമ്പലത്തിൽ കണ്ണൂർ ഡിവിഷനിലെ പോസ്റ്റ് ഓഫീസ് സൂപ്രണ്ട് ഓഫീസിൽ നടക്കും. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡുമായി ബന്ധപ്പെട്ട എല്ലാ പെർമിറ്റുകളും ലൈസൻസുകളും ഈ മാസം 31 സംരക്ഷയിൽ രജിസ്റ്റർ ചെയ്യണം. നാട്ടുവിശേഷമാണ് ഇപ്പോൾ കേട്ടത്.
3: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി

0: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഫോട്ടോ വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
0: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558185356.
1: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ, ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ് നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിൽ എത്തി. ജനിതകമാറ്റം വരുത്താത്ത ആദ്യത്തെ ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ, നാടും നഗരവും ഓണത്തിരക്കിൽ. 18th ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിലുള്ള മുസ്നൂരിൽ എത്തി. ഗവർണർ എസ് അബ്ദുൾ നസീർ, മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു എന്നിവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. രാജ്യത്തെ ആദ്യ ജനിതകമാറ്റം വരുത്താത്ത ഹൈ എക്സ്പാൻഷൻ പോപ്കോൺ ചോള സങ്കരയിനം വിത്ത് പുറത്തിറക്കുകയാണ് ഉപരാഷ്ട്രപതിയുടെ ഔദ്യോഗിക പരിപാടി. കാർഷിക ഉൽപ്പന്നങ്ങളിൽ സംസ്കരണത്തിലൂടെയും വിപണനത്തിലൂടെയും മൂല്യവർദ്ധനവ് വരുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകൾ സർക്കാരിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മേഖലയിലെ സിഇഒമാരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ലോകശ്രദ്ധ ആകർഷിക്കുന്ന വിധം ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. കുറഞ്ഞ ചെലവും മികച്ച പ്രതിഭകളുമാണ് ഇന്ത്യയുടെ പ്രധാന കരുത്തെന്നും ആഗോളതലത്തിൽ മുൻനിര ശക്തിയായി മാറാൻ ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: ഇന്ത്യയിൽ
2: ഉയർന്ന വരുമാനമുള്ള ഉപഭോക്താക്കളുടെ എണ്ണം 10.8 crore ഉയരുമെന്നും ഇത് ചൈനയേക്കാൾ കൂടുതലായിരിക്കുമെന്നും നീൽസൺ ഐക്യു, വേൾഡ് ഡേറ്റാ ലാബ് എന്നിവയുടെ പുതിയ റിപ്പോർട്ട്. പ്രതിദിനം $90, അതായത് ഏതാണ്ട് 7,500 ചെലവഴിക്കുന്നവരെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന 18th ബ്രിക്സ് അക്കാദമിക് ഫോറം ലഖ്നൌവിൽ ആരംഭിച്ചു. ചർച്ചകൾ ചൊവ്വാഴ്ച വരെ തുടരും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായുള്ള നിർമ്മാണം എന്ന വിഷയത്തിൽ നടക്കുന്ന ഫോറത്തിൽ ബ്രിക്സ് രാജ്യങ്ങളിലെ

0: വിദ്യാഭ്യാസ വിദഗ്ധർ, ഗവേഷകർ, നയരൂപീകരണ വിദഗ്ധർ എന്നിവർ പങ്കെടുക്കുന്നു. പ്രധാന ആഗോള വെല്ലുവിളികൾ ചർച്ച ചെയ്യുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രായോഗികവും നയപരവുമായ മാർഗങ്ങൾ ചർച്ച ചെയ്യും. ഇന്ത്യയിൽ കൂടുതൽ നിക്ഷേപം നടത്താനും സുസുക്കി മാതൃകയിൽ ബിസിനസ് വിപുലീകരിക്കാനും ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജപ്പാൻ സന്ദർശനത്തിനിടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നയതന്ത്ര ബന്ധത്തിന്റെ 75-ാം വാർഷികം സാമ്പത്തിക പങ്കാളിത്തം ശക്തമാക്കാൻ പ്രയോജനപ്പെടുത്തണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. ഇന്ത്യയുടെ യുവജനശേഷിയും 2047-ഓടെ ലക്ഷ്യമിടുന്ന 30 ട്രില്യൺ ഡോളർ സാമ്പത്തിക വളർച്ചയും വൻ അവസരങ്ങളാണ് തുറന്നു നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂയോർക്കിലെ ബ്രൂക്ലിനിലുണ്ടായ വെടിവയ്പിൽ ഇന്ത്യൻ പൌരൻ മരിച്ച സംഭവത്തിൽ ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ കടുത്ത ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചയാളുടെ വേർപാടിൽ അനുശോചനം അറിയിച്ച കോൺസുലേറ്റ് ദുരന്തത്തിനിരയായ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും എത്തിച്ചു നൽകുന്നുണ്ടെന്നും വ്യക്തമാക്കി. വ്യാജ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശിലെ മുസഫർനഗർ, ഗാസിയാബാദ്, ഹരിയാനയിലെ ഫരീദാബാദ് എന്നിവിടങ്ങളിലെ 9 കേന്ദ്രങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തി. ജംബുദ്വീപ് എക്സ്പോർട്സ് ആന്റ് ഇംപോർട്ട്സ് എന്ന കമ്പനി ചരക്കുകൾ നീക്കം ചെയ്യാതെ വ്യാജ ഇൻവോയ്സുകളും ഇ വേ ബില്ലുകളും നിർമ്മിച്ച് കോടികളുടെ നികുതി തട്ടിപ്പ് നടത്തിയെന്നതാണ് കേസ്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കൊൽക്കത്തയിൽ നടന്ന ഡ്യൂറന്റ് കപ്പ് ഫൈനലിൽ മോഹൻ ബഗാനെ 1-4 ഗോളിന് പരാജയപ്പെടുത്തി ഈസ്റ്റ് ബംഗാൾ കിരീടം നേടി. 17 തവണ കപ്പ് നേടുന്ന ചരിത്ര നേട്ടവും ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കി. 22 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈസ്റ്റ് ബംഗാൾ ഡ്യൂറന്റ് കപ്പ് ഉയർത്തിയത്. കൊളംബോയിൽ ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിനമായ ഇന്ന് ഇന്ത്യ 1-ാം ഇന്നിംഗ്സ് ബാറ്റിംഗ് പുനരാരംഭിച്ചു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റ് നഷ്ടത്തിൽ 419 റൺസ് നേടിയിട്ടുണ്ട്. ഇന്നലെ കളി നിർത്തുമ്പോൾ 5 വിക്കറ്റ് നഷ്ടത്തിൽ 300 റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം ഇന്ന് അർജന്റീനയെ നേരിടും. ഇന്ത്യൻ സമയം വൈകിട്ട് 6:15 നെതർലൻഡ്സിലാണ് മത്സരം. തിരുവോണത്തിന് ഇനി ഒരു ദിവസം മാത്രം. സമത്വവും സമൃദ്ധിയും നിറയുന്ന സാമൂഹിക വ്യവസ്ഥയുടെ പ്രതീകമായ തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനൊരുങ്ങുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. ഒരു റിപ്പോർട്ട്.
2: ഓണത്തിരക്കിലാണ് നാടും നഗരവും. കടകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വൻ ജനത്തിരക്കാണ്. പ്രധാന നഗരങ്ങളിൽ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കിയ ഓണം വിപണികളിലും വഴിയോര കച്ചവട കേന്ദ്രങ്ങളിലും തിരക്കേറുകയാണ്. കേരളത്തിന്റെ ദേശീയോത്സവത്തെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കമായ ഉത്രാടപ്പാച്ചിലാണ് നാളെ. പ്രവാസികളും മറുനാടൻ മലയാളികളും തൊഴിലിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും ഗൃഹാതുര സ്മരണകളോടെ ഓണം ആഘോഷിക്കും. നന്മയുടെയും സമൃദ്ധി തുടിക്കുന്ന കാർഷിക സംസ്കാരത്തിന്റെയും ഓർമ്മകളിലേക്കുള്ള മനസ്സിന്റെ തീർത്ഥയാത്ര കൂടിയാണ് മലയാളിക്ക് ഓണനാളുകൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ വിനോദസഞ്ചാര വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ഓണം വാരാഘോഷത്തിന് ഇന്ന് തുടക്കമാകും. വൈകുന്നേരം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സമാപന ഘോഷയാത്ര ഈ മാസം 30 ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. തിരുവനന്തപുരത്തെ 35 വേദികളിലായാണ് ഓണം വാരാഘോഷം നടക്കുന്നത്. ഓണത്തിന് AAY കാർഡ് ഉടമകൾക്ക് വിതരണം ചെയ്യുന്നതിനുള്ള സൌജന്യ ഭക്ഷ്യകിറ്റ് റേഷൻ കടകളിൽ ലഭ്യമാക്കിയിട്ടുണ്ടെന്ന് പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണർ അറിയിച്ചു. കിറ്റുകൾ ആഗസ്റ്റ് 31 വരെ വിതരണം ചെയ്യും. ഓണത്തോടനുബന്ധിച്ച് നാളെ റേഷൻ കടകൾ തുറന്ന് പ്രവർത്തിക്കും. ഈ മാസം 26, 27, 28 സെപ്റ്റംബർ 2 തീയതികളിൽ റേഷൻ കടകൾ അവധിയായിരിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രിവരെയും കന്യാകുമാരി തീരത്ത് ഉച്ചവരെയും കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഓണത്തോടനുബന്ധിച്ച പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. ഉത്രാടദിനത്തിൽ രാവിലെ 5 ദർശനത്തിനായി നട തുറക്കും. പൂജകൾ പൂർത്തിയായി ഈ മാസം 28 നട അടയ്ക്കും. മഹാരാഷ്ട്രയിൽ അമരാവതി ജില്ലാ വനിതാ ആശുപത്രിയിലെ ശിശു തീവ്രപരിചരണ വിഭാഗത്തിൽ ഇന്ന് പുലർച്ചെയുണ്ടായ തീപിടുത്തത്തിൽ 3 നവജാത ശിശുക്കൾ മരിച്ചു. 4 കുഞ്ഞുങ്ങൾക്ക് പൊള്ളലേറ്റു. ദുരന്തത്തിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് തീവ്രദുഃഖം രേഖപ്പെടുത്തുകയും മരിച്ച കുഞ്ഞുങ്ങളുടെ കുടുംബങ്ങൾക്ക് 5 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ട അദ്ദേഹം കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കി. ബീഹാറിലെ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കുന്നതിന് വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ 5 സമിതിയെ സർക്കാർ നിയോഗിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയും തട്ടിപ്പുകളും തടയുക, ഡിജിറ്റൽ AI സാങ്കേതിക വിദ്യകളും CCTV നിരീക്ഷണവും ഉപയോഗിച്ച് പരീക്ഷകൾ സുതാര്യമാക്കുക എന്നിവയാണ് ലക്ഷ്യം. ഗ്രാമീണ സാമ്പത്തിക പിന്നാക്ക വിദ്യാർത്ഥികളുടെ താൽപര്യം സംരക്ഷിച്ചുകൊണ്ട് സമിതി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കും. പാക് സൈനിക മേധാവി ഫീൽഡ് മാർഷൽ ആസിം മുനീറിനെതിരെ കടുത്ത വിമർശനവുമായി മുതിർന്ന പാക് നേതാവ് മൌലാന ഫസ്ലുർ റഹ്മാൻ. 1971 ഇന്ത്യക്കെതിരായ യുദ്ധത്തിലെ പാകിസ്ഥാന്റെ തോൽവി ഓർമ്മിപ്പിച്ച അദ്ദേഹം സൈന്യത്തിന്റെ അടിച്ചമർത്തലും അക്രമവും തുടർന്നാൽ രാജ്യത്ത് വീണ്ടും വിഭജനത്തിന് വഴിവെക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഉത്തരാഖണ്ഡിലെ ലിപുലേഖ് ചുരം വഴിയുള്ള കൈലാസ് മാനസ സരോവർ യാത്ര വിജയകരമായി സമാപിച്ചു. ജൂലൈ 4 മുതൽ 10 ബാച്ചുകളിലായി ആകെ 477 തീർത്ഥാടകരാണ് കൈലാസനാഥന്റെയും മാനസ സരോവറിന്റെയും ദർശനം നടത്തിയത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിൽ എത്തി. ജനിതകമാറ്റം വരുത്താത്ത ആദ്യത്തെ ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. ലോകശ്രദ്ധ ആകർഷിക്കും വിധം ഇന്ത്യൻ ബഹിരാകാശ മേഖലയെ ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരുവോണത്തെ വരവേൽക്കാനുള്ള ഒരുക്കങ്ങളിൽ മലയാളികൾ. നാളെ ഉത്രാടപ്പാച്ചിൽ, നാടും നഗരവും ഓണത്തിരക്കിൽ. 18th ബ്രിക്സ് അക്കാദമിക് ഫോറത്തിന് ലഖ്നൌവിൽ തുടക്കമായി. ഇന്ത്യയിൽ വ്യവസായം വിപുലീകരിക്കാൻ ജാപ്പനീസ് കമ്പനികളോട് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ കിരീടം ഈസ്റ്റ് ബംഗാളിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഗാനാസ്വാദകർക്ക് അനുഗ്രഹീത സംഗീതത്തിന്റെ നാദധാരയിലൂടെ മണ്ണിന്റെ മണമുള്ള ഗാനങ്ങൾ കേൾപ്പിച്ചു തന്ന ഗായകൻ മധു ബാലകൃഷ്ണൻ. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഇദ്ദേഹം മലയാളത്തിനു പുറമെ തമിഴ്, കന്നഡ, തെലുങ്കു സിനിമകളിലും ഗാനങ്ങളുമായി എത്തിയിട്ടുണ്ട്. ഇന്ന് റേഡിയോ മലബാറിന്റെ ഓണം ഗാനോത്സവത്തിൽ മധു ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി.
2: റേഡിയോ മലബാർ 89.6 FM-ൽ നിങ്ങളുടെ കൂടെ ഞാൻ മധു ബാലകൃഷ്ണൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ചില ഗാനങ്ങളുമായി ഞാൻ നിങ്ങളോടൊപ്പം. ഞാൻ കുട്ടിക്കാലത്ത് എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് പാടിയ പാട്ട്, ഞാൻ പഠിച്ച പാട്ടും, അതൊരു മത്സരത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് എന്നെ പഠിപ്പിച്ചു തന്നത് എന്റെ അമ്മയും എന്റെ സ്കൂളിൽ സീനിയറായി പഠിച്ചിരുന്ന ഒരു ചേട്ടനും കൂടിയാണ്. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരധിലയാമങ്ങൾ ശ്രുതി നീട്ടി. ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാം ആദ്യം തന്നെ.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ, ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
2: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലീമ

ലോകത്തെ തന്നെ വളരെയധികം ആകർഷിച്ച ഒരു പാട്ടാണ് ബാബുരാജ് മാഷിന്റെ ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിന്റെ ഒന്നിൻ ചിലമ്പൊലി കേട്ടുണർന്ന ഈ ഗാനം നമുക്കൊന്ന് കേട്ടാലോ.

0: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയ?
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റു കൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
3: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
3: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
4: ഫോൺ നമ്പർ 9656120022.
5: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6

പിന്നെ ഞാൻ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു വലിയ ആരാധകനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഗാനമാ പാടിച്ചത്. ഞാൻ മിക്ക വേദികളിലും പാടാറുള്ള ഒരു പാട്ടാണ്, കാട്ടിലെ പാൽമൂളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ഈ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി. ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.
2: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
3: നമ്മുടെ മലയാളത്തിന് ഒട്ടനേകം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഹൃദയസ്പർശിയായ, ഒരുപക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ തന്നെ സംഗീത സംവിധാനം ചെയ്ത ഒരു വ്യക്തിയാണ് ദേവരാജൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം.
4: അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്രവേരുതേ നിനച്ചുപോയി, ഒരു മാത്രവേരുതേ നിനച്ചുപോയി.

0: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ, SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763 9747531
1: SK Doors, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവി സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ GI കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, WPC ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, FRP ഡോഴ്സ്, PVC ആൻഡ് UPVC ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
2: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.

0: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
1: ഇനി നമുക്ക് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ തന്നെ വേറൊരു ഗാനം കേൾക്കാം. അതും എന്നെ വളരെയധികം ആകർഷിച്ച ഗാനമാണ്. ഹംസനാദം രാഗത്തിലുള്ളൊരു പാട്ടാണത്.
2: വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും തൃസന്ധ്യ ഭൂകി.
1: ഈ ഗാനം കേൾക്കാം.

0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.
1: അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ. 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ് നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492-471-4000, 7229-900-18.
2: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
3: നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഓണമാണ് മിക്കവർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓണം. എനിക്കും അതുപോലെ തന്നെയാണ്. കുട്ടിക്കാലത്ത് നമ്മുടെ തറവാടുകളിൽ എല്ലാവരും ഒത്തുകൂടി ഒരുമിച്ച് ആഘോഷിച്ചിരുന്ന ആ ഓണം, നമ്മുടെ സഹോദരങ്ങളും കസിൻസും നമ്മുടെ അയൽവക്കക്കാരും ബന്ധുക്കളും എല്ലാവരും ഒത്തുചേർന്ന് പൂക്കളെല്ലാം പറിച്ച് പൂക്കളമിട്ട് ഒരുമിച്ച്, എന്ത് രസമായിരുന്നു ആ ഓണം. അപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന, എപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കുന്ന ഓണാഘോഷം എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. അവർക്ക് ഇതിനെപ്പറ്റിയുള്ളൊരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ആഘോഷിക്കുന്നത്. എന്റെ മുത്തച്ഛൻ, അമ്മുമ്മ, എന്റെ അച്ഛൻ അവരെല്ലാം മരിച്ചതിന് ശേഷം അങ്ങനെ കാര്യമായിട്ട് ഓണം ആഘോഷിക്കാറില്ലായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം കുട്ടികൾക്ക് വേണ്ടിയാണ് ഓണം ആഘോഷിക്കാറുള്ളത്. ഇപ്പൊ ഈ ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓണപ്പാട്ട് ആയാലോ നമുക്ക് അടുത്തത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗായകൻ ശ്രീനിവാസ് ഏട്ടൻ സംഗീതം നൽകിയ ഒരു ഓണപ്പാട്ടുണ്ട്. നാവൊരു പാടുകുയിലേ പൂക്കളമിട്ടു പുലരി, അങ്ങനെ ഒരു പാട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് മമ്മൂക്ക അഭിനയിച്ച ട്രെയിൻ എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു. ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം.
4: പൂവേ പുലി പൂവേ പുലി പൂവേ

0: ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്ക് ആക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
3: മധുര ശബ്ദങ്ങളുടെ, ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

ഞാൻ പങ്കെടുക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും, പ്രത്യേകിച്ച് ഗാനമേളകളിൽ, രവീന്ദ്രൻ മാഷിന്റെ പാട്ടുകൾ ഉൾപ്പെടുത്താറുണ്ട്. അതിലെപ്പോഴും ഞാൻ പാടുന്ന ഒരു പാട്ട് പ്രമോദവനം വീണ്ടും, അതല്ലെങ്കിൽ ഹരിമുരളിരവം, ഗംഗെ ഇങ്ങനെയുള്ള പാട്ടുകളാണ്. പക്ഷെ രവീന്ദ്രൻ മാഷിന്റെ ഒരു വ്യത്യസ്തമായ ഒരു ഗാനമുണ്ട്, അഹം എന്ന സിനിമയിലെ നിറങ്ങളെ പാടൂ എന്ന ഗാനം. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
3: റേഡിയോ മലബാർ.

അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് എം ബി ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ സംഗീതം. ഞാൻ ആദ്യം പറഞ്ഞ പാട്ടും അദ്ദേഹത്തിന്റെ ആയിരുന്നു. പിന്നൊരു പാട്ടും കൂടി എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതൊരു പക്ഷെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമായിരിക്കും. മലയാള സിനിമയിലെ ആദ്യകാല ഗാനങ്ങളിൽ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇത് പാടിയിട്ടുള്ളത് ജാനകിയമ്മയാണ്. അന്ന് മൾട്ടി ട്രാക്കിൽ റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണിത്. കൗമാര സ്വപ്നങ്ങൾ, ഇങ്ങനൊരു ഗാനം ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി.

0: 9447-648-0949-745-22-0163-75-111-2140.
1: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഈ അടുത്ത കാലത്ത് ആലപിച്ച, എന്നെ വളരെയധികം ആകർഷിച്ച ഞാനും പിന്നൊരു ഞാനും എന്ന സിനിമയിൽ രാജസേനൻ ചേട്ടൻ സംവിധാനം ചെയ്ത്, അഭിനയിച്ച ശ്രീ എം ജെ ചന്ദ്രൻ സംഗീതം നൽകിയ
3: കാഞ്ചന കണ്ണെഴുതി പാതിരാ പൂവു ചൂടി,
2: ഇങ്ങനൊരു ഗാനമുണ്ട്. ഈ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ അവതരിപ്പിച്ച പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് റേഡിയോ മലബാറിന്റെ ഓണം ഗാനോത്സവത്തിലൂടെ ഇതുവരെ കേട്ടത്.

0: അശ്വിനി, നമ്മുടെ ചാരുകസേരയുടെ നേരാണല്ലോ. നമുക്ക് ഇന്ന് ഏത് കഥയാന്നൊക്കെ മാഷോട് ചോദിക്കണ്ടേ? പോകാം നമുക്ക് മാഷെടുത്ത്. മാഷേ,
1: കഥ പറയണോ അല്ലേ?
0: അതെ.
1: എന്തെങ്കിലും ഓഹമുണ്ടോ, ഉദ്ദേശമുണ്ടോ?
2: ഏ
0: അല്ല അശ്വിനി, ഇതേതാ മാസം ഓർമ്മയുണ്ട?
2: കർക്കിടകം
0: തുടങ്ങിയില്ലേ?
2: തുടങ്ങി.
0: അപ്പൊ നമുക്ക് കർക്കിടകത്തിൽ എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടോ എന്ന് നോക്കണ്ടേ?
2: കർക്കിടകത്തിലെ രാമായണത്തിന്റെ കഥ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ?
0: അതെ, നമ്മുടെ ഒരു വട്ടം കൂടി എന്ന പരിപാടിയിലൂടെ അല്ലേ.
2: പക്ഷേ മാഷ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നില്ലേ രാമായണത്തിന്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയണമെന്ന്?
0: ആ, അപ്പൊ ഇന്ന് അതായിരിക്കും
2: മിക്കവാറും.
1: തീർച്ചയായിട്ടും നമുക്ക് രാമായണം കഥകൾ അതിസാരം എന്ന് കേട്ടില്ലേ? ആവശ്യം പോലെ കഥകൾ രാമായണത്തിനകത്തുണ്ട്. കഥയമ്മ കഥകൾ അതിസാദരം, കാകുൽസ്ഥലീലകൾ കേട്ടാൽ മതിവര എന്ന് പറഞ്ഞ പോലെ, കേട്ടാലും കേട്ടാലും മതിവരാത്ത അത്രയും കഥകളുടെ സമ്പത്ത് ആദികാവ്യത്തിലുണ്ട് നമുക്ക്. അപ്പം നമ്മൾ കഴിഞ്ഞ വർഷം 4 ചാരുകസേരകളിൽ രാമായണമാണ് പരാമർശിച്ചത്. അത് നമ്മൾ ഈ വർഷത്തെ രാമായണ മാസം ഉച്ചനേരത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്ക് രാമായണം എഴുതിയതാരാണ്?
0: എഴുത്തച്ഛൻ.
1: രണ്ടുപേരും എഴുതിയിട്ടുണ്ട്. വാത്മീകിയുടെ കഥ നമ്മള് പറഞ്ഞിരുന്നു അല്ലേ? ആരാണ്?
2: രത്നാകരൻ.
1: അതെ, മാത്രമല്ല നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ ചെതലിന്റെ കഥ പറയുമ്പോഴും പരാമർശിച്ചിരുന്നു. അപ്പൊ നമുക്ക് എഴുത്തച്ഛന്റെ പിന്നാലെ പോകാം. നമ്മൾ എഴുത്തച്ഛന്റെ കഥ പ്രത്യേകമായിട്ട് പറയേണ്ട ഒരു ചുമതല നമുക്കുണ്ട്. ആരാണ് നമ്മൾ?
2: മലയാളികൾ.
1: മലയാളികൾ. മലയാളികൾ എന്ന് പറഞ്ഞാല് എന്താണ് മലയാളത്തിന്റെ അർത്ഥം?
2: ഭാഷ.
1: ആ, ഭാഷ. ഭാഷ എന്ന് മാത്രമല്ല, മലയുടെ ആളം എന്നും കൂടി അർത്ഥമുണ്ട്. പക്ഷേങ്കിൽ ആ ദേശം തന്നെയാണ് ഭാഷയും. അപ്പം മലയാള ഭാഷ മാതൃഭാഷയായി കൊണ്ട് നടക്കുന്ന നമ്മൾ തീർച്ചയായിട്ടും പരാമർശിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്
0: എഴുത്തച്ഛൻ.
1: കാരണം അദ്ദേഹമാണ്
2: മലയാള ഭാഷയുടെ പിതാവ്.
1: ഭാഷാ പിതാവാണ്. രാമായണം മാത്രമല്ല, ഭാരതവും മറ്റൊരുപാട് കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. പക്ഷേ നമുക്കിന്ന് ആദികാവ്യമായ രാമായണത്തിന്, അധ്യാത്മ രാമായണത്തിൻ്റെ ഒരു പാഠഭേദം കുറിച്ച് എഴുത്തച്ഛനെ കുറിച്ച് പറയാം. എന്തറിയാം എഴുത്തച്ഛനെ കുറിച്ച്?
2: മലയാള ഭാഷയുടെ പിതാവ്,
0: പ്രാചീന കവിത്രയത്തിലെ
2: ഒരാൾ.
1: അപ്പൊ ബാക്കി കവിത്രയങ്ങളിൽ രണ്ടുപേർ ആരൊക്കെയാണ്?
2: ആധുനിക കവിത്രയം ഞാൻ പറയാം.
0: എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി.
1: ചെറുശ്ശേരി, അതാണ് പ്രാചീന കവിത്രയങ്ങൾ. തുഞ്ചൻ, കുഞ്ചൻ, ചെറുശ്ശേരി. ആധുനികം പറയാമെന്ന് പറഞ്ഞിട്ടല്ലേ.
0: ആധുനികാരാശ്വിനി,
2: ആശാനുള്ളൂർ വള്ളത്തോൾ.
1: അറിയാം. ഉത്തരാധുനിക കവിത്രയങ്ങളെ കുറിച്ച് നമ്മളിപ്പം സാഹിത്യകാരന്മാർക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട്. അവര് തീരുമാനം കേട്ട് എന്നിട്ട് പറയാം. പ്രാചീന കവിത്രയങ്ങളിൽ ഒരാളാണ് എഴുത്തച്ഛൻ. നമ്മളിപ്പോ ഒരു ഭാഷയുടെ പിതാവ് എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? രാഷ്ട്രപിതാവാണ് ഗാന്ധിജി. അതിനൊരു കാരണമല്ലേ? ഇന്ത്യ എന്ന രാജ്യത്തിന് സ്വാതന്ത്ര്യം, അതിനൊരു അസ്തിത്വം, അതൊക്കെ നേടിത്തന്ന ഒരാള്, നേടിത്തന്ന ആളുകളിൽ പ്രധാനിയാണ് ഗാന്ധിജി. അതുപോലെ നമ്മുടെ മലയാള ഭാഷയെ സമ്പന്നമാക്കിയ കുറേയധികം ആളുകളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളാണ് ആര്?
0: എഴുത്തച്ഛൻ.
1: അതെന്ന് പറഞ്ഞാൽ എഴുത്തച്ഛന് മുമ്പ് മലയാള ഭാഷ ഇല്ല എന്നൊന്നും അതിന് അർത്ഥമില്ല കേട്ടോ. ഭാഷ നേരത്തെയുണ്ട്, പക്ഷേ നമ്മുടെ ഭാഷയുടെ പരിണാമം മറ്റേത് ഭാഷ പോലെ തന്നെയും തമിഴ്, സംസ്കൃതം, മണിപ്രവാളം, മലയാളം. മലയാളത്തിൽ തന്നെ വട്ടെഴുത്ത്, കോലെഴുത്ത് പിന്നെയാണ് നമ്മുടെ ലിപി സമ്പ്രദായത്തിലേക്ക് വരുന്നത്. ഏതാണ്ട് 30 അക്ഷരങ്ങളാണ് വട്ടെഴുത്ത് ലിപിക്കുണ്ടായിരുന്നത്. പഴയ നമ്മുടെ താളിയോല ഗ്രന്ഥങ്ങളിലും പഴയ ജാതകങ്ങളിലൊക്കെയുള്ള എഴുത്ത് മനസ്സിലാവുന്നു ഇതാണ്, വട്ടെഴുത്താണ്. അത് 51 അക്ഷരങ്ങളുള്ള മലയാള ലിപിയിലേക്ക് മാറ്റിയത് ആരാണ്?
0: എഴുത്തച്ഛനാണ്.
1: അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഭാഷാ പിതാവ് എന്ന് വിളിക്കുന്നത്. എഴുത്തച്ഛന്റെ പേരെന്താണ്?
2: തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ.
1: തുഞ്ചത്ത് എന്ന് പറഞ്ഞാല് അദ്ദേഹത്തിന്റെ സ്ഥലപ്പേരാണ്, തുഞ്ചൻ പറമ്പ് അല്ലേ. രാമാനുജൻ എന്ന് പറഞ്ഞാല്
2: അദ്ദേഹത്തിന്റെ പേരായിരിക്കും.
1: രാമന്റെ
0: അനുജൻ.
1: അനുജൻ പേട്ടന്റെ പേരാണ് രാമൻ. എഴുത്തച്ഛൻ എന്ന് പറഞ്ഞാല് സ്വന്തം പേരാണോ? എന്താണ് എഴുത്തച്ഛന്റെ അർത്ഥം? എഴുത്താശ്വന്മാര് അല്ലേ. ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കന്മാരാണ് എഴുത്തച്ഛൻ എന്നുള്ള പേര് നൽകുന്നത്. കാരണം എഴുത്ത് ആണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ചുമതല അല്ലെങ്കിൽ കർമ്മം, ജോലി. ഗ്രന്ഥങ്ങള്

0: ശേഖരിക്കാൻ വേണ്ടി ഈ ഇദ്ദേഹത്തിനെയാണ് ഏൽപ്പിച്ചിരുന്നത്. അതിനൊരു കഥയുണ്ട്. ഈ ആഴ്വാഞ്ചേരി തമ്പുരാക്കന്മാർ അവരുടെ വലിയ, നമ്മുടെ ഇപ്പം ആറാം തമ്പുരാനൊക്കെ ഉണ്ടല്ലോ, പൂമുള്ളി ആറാം തമ്പുരാൻ്റെ ഒക്കെ ഒരു പരമ്പര ഇതിലാണ്, ആഴ്വാഞ്ചേരി തമ്പുരാക്കളിലാണ്, പണ്ഡിത ശ്രേഷ്ഠരാണ്. അവര് വലിയ ഗ്രന്ഥപ്പുര ഉണ്ടായിരുന്നു. ഈ ഗ്രന്ഥപ്പുരയിലെ ഗ്രന്ഥങ്ങൾ അടുക്കി വെക്കണം. അപ്പോൾ ആ സമയത്ത് അല്പം കേൾവി കേട്ട എഴുത്തുകാരനും പണ്ഡിതനൊക്കെയാണ് എഴുത്തച്ഛൻ. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ പേരെന്താണെന്ന് നമുക്കറിയില്ല. എഴുത്തച്ഛനെ വരുത്തി. അപ്പോൾ എഴുത്തച്ഛൻ വലിയ ആളാണല്ലോ, മാത്രമല്ല ആഴ്വാഞ്ചേരി തമ്പുരാക്കന്മാർ ബ്രാഹ്മണരും എഴുത്തച്ഛൻ അബ്രാഹ്മണനും കൂടിയാണ്. അപ്പോൾ ജാതീയത അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ഒരു പണി കൊടുക്കാമെന്ന് കരുതിയിട്ട് ഇവരെ ഗ്രന്ഥങ്ങളൊക്കെ സ്ഥലം മാറ്റി വെക്കുകയും അതിനെ ക്രമം തെറ്റിച്ച് വെക്കുകയൊക്കെ ചെയ്തു. ഒരുപാട് ഗ്രന്ഥങ്ങൾ കടലാസ് അല്ലല്ലോ, ഓലകളാണ്, താളിയോല ഗ്രന്ഥങ്ങളാണ്. അപ്പോൾ ഗ്രന്ഥപ്പുരക്കകത്തേക്ക് എഴുത്തച്ഛൻ കയറി. എഴുത്തച്ഛൻ സന്തോഷത്തോടുകൂടി ഞാൻ ചെയ്തോളാം പറഞ്ഞു. എനിക്ക് രാത്രിയാണ് ചെയ്യാൻ സൗകര്യമെന്ന് പറഞ്ഞു. അങ്ങനെ ആഴ്വാഞ്ചേരി തമ്പുരാക്കളുടെ ആ മഠത്തിൽ ഒരു ദിവസം ഗ്രന്ഥപ്പുരക്കകത്തേക്ക് എഴുത്തച്ഛൻ കയറിയിരുന്നു. അപ്പം ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്, ക്രമം തെറ്റി വെച്ച ഓലകൾ എങ്ങനെയാണ് അടുക്കി വെക്കുന്നത് ഇത്ര പെട്ടെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് ആഴ്വാഞ്ചേരി തമ്പുരാക്കന്മാർ ആ ഗ്രന്ഥപ്പുരയുടെ പുറത്ത് ഒളിഞ്ഞിരുന്ന് നോക്കിയത്രേ. അപ്പം അകത്ത് എഴുത്തച്ഛനെ കൂടാതെ മറ്റൊരാളെ കൂടി കണ്ടു, ഒരു സ്ത്രീയെ. അതാരായിരുന്നു? സക്ഷാൽ സരസ്വതി ദേവിയായിരുന്നു അത്രേ. ഇത് കണ്ടതോടുകൂടി അകത്തിരിക്കുന്നയാളെ ചില്ലറക്കാരനല്ല എന്ന് ബോധ്യപ്പെട്ടു. സരസ്വതി അടുത്തിരിക്കുക എന്ന് പറഞ്ഞാൽ സരസ്വതിയുടെ അനുഗ്രഹം, സാമീപ്യമുണ്ടാവുക എന്ന് മാത്രം നമ്മൾ അർത്ഥമാക്കിയാലും മതി. അപ്പം അതോടുകൂടി ആഴ്വാഞ്ചേരി തമ്പുരാക്കന്മാർ ഇദ്ദേഹത്തിൻ്റെ ഈ യുവാവിൻ്റെ പാണ്ഡിത്യം ബോധ്യപ്പെടുകയും അദ്ദേഹത്തിന് ഒരു പുതിയ പേരും കൊടുത്തു. എന്താണ്? എഴുത്തച്ഛൻ എന്നുള്ള പേര് കൊടുത്തു. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പേര് ഉള്ളതായിട്ട് നമുക്ക് അറിയില്ല. നമ്മൾ പറഞ്ഞ 30 അക്ഷരമുള്ള വട്ടെഴുത്തിൽ നിന്ന് 51 അക്ഷരമുള്ള മലയാള ഭാഷാ ലിപിയിലേക്ക് പരിവർത്തനം ചെയ്ത അത് എഴുത്തച്ഛനാണ്. അദ്ദേഹമാണ് ഒരു പക്ഷേ ആദ്യമായിട്ട് ഹരിശ്രീ ഗണപതയെ നമ എന്ന് എഴുതി തുടങ്ങുന്നത്. നമ്മളിപ്പം വിദ്യാരംഭ സമയത്ത് മണലിലും നാവിലും അരിയിലും ഒക്കെ എഴുതുന്നത് എന്താണ്? ഹരിശ്രീ ഗണപതയെ നമാണ്. അത് ഇദ്ദേഹത്തിൻ്റെ ഒരു ആരംഭമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിനെ കുറിച്ചാണല്ലോ നമ്മൾ പറയുന്നത് അല്ലേ. തുഞ്ചൻ എന്ന് ആവാം പേരെന്ന് ചില ചരിത്രകാരന്മാർക്കിടയിൽ വിശ്വാസമുണ്ട്. എന്താണ് തുഞ്ചൻ എന്ന് പറഞ്ഞാൽ അർത്ഥം? തുഞ്ചത്ത്, അറ്റത്ത്, ഏറ്റവും താഴെ അറ്റത്ത്, ഇളയത്, തുച്ഛം എന്ന് പറഞ്ഞല്ലോ നമ്മള്, വളരെ തുച്ഛമായത്, പരിഗണനാർഹമല്ലാത്തതല്ല. ഓലത്തുമ്പത്ത്, ഓലത്തുച്ഛത്ത്, ഏറ്റവും തെറ്റത്ത്, ഏറ്റവും താഴെ അറ്റത്ത്, അറ്റെന്നോ അങ്ങേയറ്റവും ഇങ്ങേയറ്റവും ഉണ്ടല്ലോ. അപ്പൊ ഏറ്റവും താഴെ ഭാഗത്തുള്ള എന്ന് പറഞ്ഞാല് ഒരുപാട് പേരുള്ള ഒരു കുടുംബത്തിലെ ഏറ്റവും താഴത്തെ കുഞ്ഞ് എന്ന അർത്ഥമാണ് തുഞ്ചന്. അതുകൊണ്ട് ആ പേരാവാം. പിന്നെ ഏട്ടൻ വളരെ പ്രഗത്ഭനായതുകൊണ്ട് ഏട്ടൻ്റെ അനിയൻ, രാമൻ്റെ അനുജൻ എന്ന പേരും കൂടി വന്നു. അപ്പം തുഞ്ചത്ത് രാമാനുജൻ എന്ന പേരാണ്, അല്ലാതെ മറ്റൊരു പേര് ഉള്ളതായിട്ട് ചരിത്രകാരന്മാർക്കിടയിലൊരു സ്വീകാര്യമായ, പൊതുവെ അംഗീകരിക്കപ്പെട്ടൊരു വിവരമില്ല. അദ്ദേഹത്തിൻ്റെ കാലം, എപ്പോഴാണ് ജനിച്ചത്, എപ്പോഴാണ് മരിച്ചതെന്നൊക്കെ നമുക്കറിയോ?
1: 15-ാം നൂറ്റാണ്ടാണെന്നറിയാം
0: അല്ലേ. 15-ാം നൂറ്റാണ്ട് 1501 മുതൽ 1599 വരെയുണ്ട്. ഈ കാലത്ത് ഏത് വർഷം 1575 മരിച്ചത് എന്ന് ചില രേഖകളിൽ പറയുന്നുണ്ട്. ചില ചരിത്രകാരന്മാർ പറയുന്നത് 1495 ജനിച്ച് 1575 മരിച്ചു എന്നാണ്, 85-ാമത്തെ വയസ്സിൽ മരിച്ചു എന്ന് പറയുന്നുണ്ട്. ഇത് സത്യമാണെന്നില്ല, തർക്കമുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കൃതികളെക്കുറിച്ചും അതിൻ്റെ രചനാകാലത്തെക്കുറിച്ചും ഒരുപാട് തർക്കമുണ്ട്. 1500 മുതൽ 1580 വരെയുള്ള കാലമാണ് എന്ന് വിശ്വസിക്കുന്ന മറ്റ് ആളുകളുണ്ട്. നമ്മൾ എഴുത്തച്ഛൻ്റെ ജീവിതകഥ പറയുമ്പോൾ നമുക്കറിയാം എഴുത്തച്ഛൻ ജനിക്കുന്നതൊരു അബ്രാഹ്മണനായിട്ടാണ്. അത് പ്രത്യേകിച്ച് പറയാൻ കാരണം ബ്രാഹ്മണർക്ക് മാത്രമേ അറിവ് അനുവദിച്ചിരുന്നുള്ളൂ, ശൂദ്രരായവർക്ക് ഇത് നിഷിദ്ധമായിരുന്നു. പ്രത്യേകിച്ചും വേദഭാഷയായ
1: സംസ്കൃതം,
0: അത് ദൈവത്തിൻ്റെ ഭാഷയാണ്, വേദങ്ങൾ രചിക്കപ്പെട്ട ഭാഷയാണ്, ഭാഷയ്ക്ക് അയിത്തം കൽപ്പിച്ചിരുന്നു. ശൂദ്രനായ ഒരാളത് തൊടാനേ പാടില്ല, അത് ഉച്ചരിക്കാൻ പോലും പാടില്ലായിരുന്നു. അങ്ങനെയുള്ളൊരു കാലത്താണ് എഴുത്തച്ഛൻ ഇത് ഭാഷ പഠിച്ച് ഒരുപാട് കൃതികൾ അദ്ദേഹം സ്വന്തമാക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം എവിടെയാണെന്ന് നമുക്കറിയില്ല, മലപ്പുറം ജില്ലയിലാണ്, തുഞ്ചംപറമ്പ് എന്നുള്ളൊരു പറമ്പുണ്ടല്ലേ, അവിടെ
1: തൃക്കണ്ടിയൂർ
0: ക്ഷേത്രം.

0: ക്ഷേത്രത്തിനടുത്താണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. ഒരുപക്ഷെ നമുക്ക് എഴുത്തച്ഛൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് ധാരാളം പുസ്തകങ്ങളും വിവരങ്ങളും ഉണ്ട്. അതിൽ നമുക്ക് ഉപോത്ബലകമായിട്ട് എടുക്കാൻ സാധിക്കുന്ന ഒന്ന് ഒ എൻ വി കുറുപ്പിൻ്റെ ഒരു ഗ്രന്ഥമാണ്. എഴുത്തച്ഛൻ എന്ന് തന്നെയാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര്. നമുക്കറിയാം കാളിദാസന്റെ ജീവചരിത്രത്തെക്കുറിച്ച് ഒ എൻ വി കുറുപ്പ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. അതായത് എൻ്റെ പേര്
1: ഉജ്ജയിനി.
0: ഉജ്ജയിനി. അതുപോലെ എഴുത്തച്ഛൻ എന്ന അത് ഉജ്ജയിനി കവിതയാണെങ്കിൽ ഇത് ഗദ്യമാണ്, ലേഖന സമാഹാരമാണ്. അതിൽ ഒ എൻ വി കുറുപ്പ് ലഭ്യമായ എല്ലാ വിവരങ്ങളും അഭ്യൂഹങ്ങളും ഐതിഹ്യങ്ങളും ചരിത്രങ്ങളും എല്ലാം വെച്ചുകൊണ്ടൊരു ധാരണയിൽ എത്തിച്ചേരുന്നുണ്ട്. വെട്ടത്ത് നാട് കേട്ടില്ലേ? ഇന്ന് നമ്മൾ പറയില്ല, നമ്മൾ വള്ളുവനാട് അല്ലേ, അതുപോലെ വേണാട് എന്നൊക്കെ പറഞ്ഞ പോലെ, കണ്ടത്തിനാട് എന്ന് പറഞ്ഞ പോലെ പണ്ട് കാലത്ത് നാടുവാഴികളുടെ കാലത്തുള്ളൊരു നാടാണ് വെട്ടത്ത് നാട്. ഏതാണ്ട് മധ്യ കേരളത്തിന് ദക്ഷിണ മലബാർ എന്ന് വേണമെങ്കിൽ പറയാം. വെട്ടത്ത് നാട്ടിലെ, പഴയ വെട്ടത്ത് നാട്ടിലാണ് ഈ പൊന്നാനി താലൂക്കിലെ തൃക്കണ്ടിയൂർ. ആ തൃക്കണ്ടിയൂർ ഗ്രാമത്തിലാണ്, തിരൂർ റെയിൽവേ സ്റ്റേഷൻ വളരെ അടുത്താണത്. അവിടെയാണ് എഴുത്തച്ഛൻ്റെ ജന്മസ്ഥലമായ തുഞ്ചൻ പറമ്പ്. തുഞ്ചൻ ജനിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന പറമ്പാണ് അവിടെ. അവിടെ ഇപ്പോഴ് ഒരു കുളവും കിണറും ഉണ്ട്. അവിടെ ഒരു കാഞ്ഞിരമരമുണ്ട്. അത് കയക്കാത്ത കാഞ്ഞിരമരം എന്നൊക്കെയാണ് ചിലർ പറയുക. കയപ്പുണ്ടോ ഇല്ലെന്ന കാര്യം നമുക്കറിയില്ല. അവിടെ പഴയൊരു പുരത്തറയുണ്ട്. ഇത് മാത്രമേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം അഗ്നിബാധയിലൂടെ ഒരു ചിറ്റൂർ മഠമൊക്കെ എഴുത്തച്ഛൻ സമാധി സമയത്തുണ്ടാക്കിയിരുന്നു. ഒരു മഠം സൂര്യനാരായണൻ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടാക്കിയിരുന്നു. പക്ഷെ അതൊന്നും ഇല്ല. ആ ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ പോയിരുന്നു. നവരാത്രി കാലത്ത് അവിടെ പൂജയും വിദ്യാരംഭമൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ വലിയ തോതിൽ തുഞ്ചൻ ഉത്സവം, നമ്മുടെ എം ടി വാസുദേവൻ നായർ അധ്യക്ഷനായിരുന്നൊരു സമിതിയാണ് തുഞ്ചൻ ഉത്സവങ്ങളൊക്കെ നടത്തി വരുന്നത്. അതുപോലെ അവിടെ ഒരു രാമാനുജൻ എന്ന പേരിലൊരു ആനുകാലിക പ്രസിദ്ധീകരണമൊക്കെ തുടങ്ങിയിരുന്നു ആ സ്ഥലത്ത്. ശരിക്കും പറഞ്ഞാൽ തുഞ്ചൻ പറമ്പിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടൊരു പ്രചാരം കൊടുത്തത് സാമൂതിരിയാണ്. മാനവിക്രമ ഏട്ടൻ തമ്പുരാൻ എന്നറിയപ്പെടുന്ന പണ്ഡിതനായ സാമൂതിരിപ്പാടാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ട് അതിന് വേണ്ട പ്രചാരം കൊടുക്കുന്നത്. പിന്നീട് പുതിയ കാലത്ത് സാഹിത്യകാരന്മാരൊക്കെ അതുപോലെ ഗവൺമെൻറ്റൊക്കെ അതിനെ ഇടപെട്ട് എഴുത്തച്ഛൻ്റെ സ്മാരകമായിട്ട് അതിനെ മാറ്റുകയാണ്. വർഷം തോറും ധാരാളം ആളുകൾ കുരുന്നുകൾ അധ്യക്ഷനെ കുറിക്കാൻ വേണ്ടി അവിടെ എത്തുന്നുണ്ട്. അദ്ദേഹം നമ്മൾ പറഞ്ഞ അബ്രാഹ്മണനാണെന്ന് പറഞ്ഞു. അയാളൊരു ഈ എണ്ണയാട്ടുന്ന വാണിയ സമുദായത്തിൽപ്പെട്ട ആളാണ് എന്നും വിശ്വസിക്കുന്നുണ്ട്. നമ്മളത് കഴിഞ്ഞ വർഷം രാമായണ കഥ പറയുമ്പോൾ പറഞ്ഞിരുന്നു. ചക്കാല ചക്കില്ലേ, എണ്ണയാട്ടുന്ന ചക്ക, ആലയിൽ തളിയുള്ള ഗ്രന്ഥങ്ങൾ വെച്ചിട്ട് ഹൃദിസ്ഥമാക്കി നമ്മൾ പറഞ്ഞിരുന്നു. കാരണം ജന്മം കൊണ്ട് അന്നൊക്കെ ജാതീയതയുള്ള സമയമാണ്, സംസ്കൃതം തൊടാൻ പാടില്ല. പക്ഷേ എഴുത്തച്ഛൻ്റെ കഠിന ശ്രമം കൊണ്ട് സംസ്കൃതം ഭാഷ പഠിച്ചു. അതിനെതിരെ അന്നത്തെ ബ്രാഹ്മണ മേധാവിത്വം വല്ലാതെ ഉപദ്രവിച്ചു അദ്ദേഹത്തിന്. ആഭിചാര ക്രിയകളൊക്കെ ചെയ്തു. പഞ്ചമകാരോപാസന എന്നുള്ള ആഭിചാര, അഥർവവേദത്തിൽ ആഭിചാര ക്രിയകൾ ചെയ്തിട്ട് അതിലൊരു മകാരം മദ്യസേവ അദ്ദേഹത്തിനെ ബാധിച്ചു. ആ പാപം ബാധിച്ചു. അങ്ങനെ മുഴുക്കുടിയനായി, മദ്യപാനിയായി മാറി. പക്ഷേ ആ മദ്യപാന ലഹരിയിലും അദ്ദേഹം കവിത എഴുത്ത് നിർത്തിയില്ല. അങ്ങനെയാണ് പരാപര പരമപാഹിമം പരമാനന്ദം എന്നതേ പറയാവൂ തുടങ്ങിയ വരികൾ മദ്യപാനത്തിൻ്റെ ലഹരിയിൽ എഴുതിയതാണ് എന്ന് സാഹിത്യകാരന്മാർക്കിടയിലൊരു വിശ്വാസമുണ്ട്. ഭക്തിയായിരുന്നു എഴുത്തച്ഛൻ്റെ യഥാർത്ഥ ലഹരി. താഴ്ന്ന ജാതിയിലാണ് എന്ന കാര്യം അദ്ദേഹത്തിന് തന്നെ അറിയാം. അത് അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും കാണാം നമുക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് അഗ്രജൻ മമ്മ സദാം വിദുഷമാഗ്രസേനൻ മദ്ഗുരുനാഥൻ ഏകാന്തേവാസികളോടും ഉൾക്കരുന്നിങ്കൽ വാഴ്ക രാമനാമാചാര്യനും മുഖ്യന്മാരായ ഗുരുഭൂതന്മാർ മറ്റുള്ളവരും. ഇത് അദ്ദേഹത്തിൻ്റെ രാമായണത്തിൽ പ്രസ്താവിക്കുന്ന ഒരു കാര്യമാണ്. രാമൻ എന്നു പേരുള്ള അനേക അന്തേവാസികളുള്ള, അതായത് ശിഷ്യഗണങ്ങളുള്ള ഒരു ജ്യേഷ്ഠൻ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ ഗുരുശ്രേഷ്ഠനായ രാമൻ്റെ അനുജൻ എന്ന പേരിൽ രാമാനുജൻ എന്ന് അറിയപ്പെടുന്നത്. രാമനാമാചാര്യനും രാമൻ്റെ പേരുള്ള ഒരു ആചാര്യൻ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഇത് എഴുത്തച്ഛൻ്റെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് വെളിച്ചം വീശുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം എവിടെ നിന്ന് പഠിച്ചു എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരാരാണ്. അബ്രാഹ്മണനായ ഒരാൾക്ക് ബ്രാഹ്മണനായ ഗുരു ഉണ്ടാകുമോ എന്നൊരു സംശയം പറയുന്നുണ്ട്. പക്ഷേ മേൽപ്പത്തൂരിന്, മേൽപ്പത്തൂർ ഒരു ബ്രാഹ്മണനല്ലേ, അദ്ദേഹത്തിന് ബ്രാഹ്മണനല്ലാത്തൊരു ഗുരുനാഥൻ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ബ്രാഹ്മണനല്ലാത്ത എഴുത്തച്ഛന് ബ്രാഹ്മണനായൊരു ഗുരു ഉണ്ടാകാൻ വഴിയുണ്ട് എന്ന് നമുക്ക് സ്ഥാപിക്കാം. ഒ എൻ വി കുറുപ്പ് ആ കൃതിയിൽ പറയുന്നുണ്ട്.
1: എഴുത്തച്ഛനെ പല പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ടല്ലോ.
0: അതെ,
1: അതെന്തൊക്കെ പേരുകൾ?
0: അതായത് ശങ്കരൻ, സൂര്യനാരായണൻ, രാമാനുജൻ, രാമൻ, ഇത്രയും നാല് പേരുകളാണ് പല ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മളിപ്പോഴും സൂര്യനാരായണൻ എഴുത്തച്ഛൻ എന്നല്ല, സൂര്യനാരായണൻ എന്ന് പറഞ്ഞാൽ

0: മുത്തച്ഛൻ്റെ ഒരു ശിഷ്യനായിരുന്നു. അവിടെ ചിറ്റൂർ മഠം സ്ഥാപിച്ച അദ്ദേഹമാണെന്നൊക്കെയാണ് ആ ചരിത്രം. ശങ്കരനെന്നോ രാമൻ എന്നോ നമുക്കറിയില്ല, പക്ഷെ രാമാനുജൻ എന്നറിയാം. രാമൻ്റെ അനുജൻ വീണ്ടും മറ്റൊരു രാമനാവാൻ വഴിയില്ലല്ലോ അല്ലേ. അതുകൊണ്ട് ആ കാലത്ത് പ്രയോഗത്തിലുള്ള ഏതോ ഒരു പേര് ആണ് അദ്ദേഹത്തിനുണ്ടായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ ചിറ്റൂര് മഠം അവിടെ ശോകനാശിനി പുഴയുടെ വടക്കേ കരയിലാണ് ഗുരുമഠം. ആ മഠത്തിൽ വെച്ചാണ് അദ്ദേഹം സമാധി അടയുന്നത്. ഇതിന് തർക്കമറ്റ വിവരമാണ്. ആ മഠത്തിൽ ഒരുപാട് സ്ഥലം അദ്ദേഹം വാങ്ങുകയും അവിടെ കുറേ സത്രങ്ങൾ സ്ഥാപിച്ചു. ആ അതിലൊരു മഠത്തിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അതായത് ഒരു വലിയ യോഗിവര്യൻ. എഴുത്തച്ഛൻ മരിക്കുന്നത് നമ്മൾ പറഞ്ഞ 85 വയസ്സായിട്ടുണ്ടായിരുന്നു. കേരളം അറിയപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ രാമായണം ഭാരതമൊക്കെ എല്ലാവരും വലിയ തോതിൽ സ്വീകരിക്കപ്പെട്ട ഒരാളെന്നുള്ള രീതിയിൽ വലിയ യോഗ്യവര്യനായിട്ട് കണക്കാക്കിയിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു മഠം സ്ഥാപിക്കുന്നത്.
1: എഴുത്തച്ഛൻ കല്യാണം കഴിച്ചിരുന്നു, പക്ഷേ
0: നിത്യബ്രഹ്മചാരി ആയിരുന്നു എന്നാണ് നമ്മുടെ അറിവ്. അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിനെ കുറിച്ച് വ്യക്തമായ ഒരു അറിവും ഇല്ല. ഒരുപക്ഷെ അദ്ദേഹം ബ്രഹ്മചാരി ആയിരിക്കാം. ഈ മന്നാടിയാർ എന്ന ചമ്പത്തിൽ മന്നാടിയാർ എന്ന പ്രഭുവിൽ നിന്ന് 4000 പണം കൊടുത്തിട്ട് ഒരു വലിയ സ്ഥലം അദ്ദേഹം വാങ്ങി. അതിൽ ശ്രീരാമക്ഷേത്രം വച്ചു, ശിവക്ഷേത്രം വച്ചു, 12 ഗൃഹങ്ങളും അദ്ദേഹം നിർമ്മിച്ചു. ആ ഗൃഹത്തിലാണ് ബ്രാഹ്മണരെ കുടിയിരുത്തുന്നത്. ബ്രാഹ്മണനല്ല ഇക്കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അബ്രാഹ്മണനാണ്. എന്നിട്ടും ബ്രാഹ്മണരെ കുടിയിരുത്തി പിന്നെ 13-ാമത്തെ ഗൃഹത്തിലാണ് ഒരു മഠം സ്ഥാപിക്കുന്നത്. അതാണ് ചിറ്റൂർ മഠം. അവിടെയാണ് അദ്ദേഹം അവസാന കാലത്ത് സമാധിയാവുന്നത്.
1: എഴുത്തച്ഛനെ പറ്റി ഒരുപാട് കഥകളുണ്ട് എന്ന് പറഞ്ഞല്ലേ, പക്ഷേ അപ്പോ ഏതൊക്കെ കഥകളാണ്?
0: കെട്ടുകഥകളാണ്, കേട്ടുകേൾവികളാണ്. എന്നാലും നമുക്ക് ഒന്ന് രണ്ട് കഥകൾ പറയാം. എഴുത്തച്ഛൻ ഗന്ധർവന്റെ ഒരു ശൂദ്രാവതാരമാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. ഗന്ധർവൻ മനുഷ്യനല്ല. അതിന് ഒരുപക്ഷെ രാമായണം പോലുള്ള, അധ്യാത്മ രാമായണം പോലുള്ള ഒരു കൃതിയുടെ രചനക്ക് ശൂദ്രനായ ഒരാൾക്ക് പറ്റില്ല. നമ്മളിപ്പം പെരുന്തച്ഛൻ്റെ മകൻ പറയുന്നുണ്ടല്ലോ അല്ലേ, കഴിവുറ്റ ആരെങ്കിലും ഒരിക്കലും എവിടെ ഉണ്ടാവില്ല, താഴ്ന്ന ജാതിയിൽ ഉണ്ടാവില്ല. അങ്ങനെ അവരെന്തെങ്കിലും മികച്ച എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ അവരുടെ പിതൃത്വം ഏതെങ്കിലും ബ്രാഹ്മണനായിരിക്കും. പറയിപ്പറ്റ പന്തിരികുലത്തിലെ എല്ലാവരുടെയും പിതൃത്വം ആർക്കാണ്? ബ്രാഹ്മണനായ
1: വരരുചി.
0: അതെ, വരരുചിക്കാണ്. അപ്പോൾ ഈ പിതൃത്വം വലിയ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഏറ്റെടുക്കുന്ന ഒരു രീതി പണ്ടുണ്ടായിരുന്നു. DNA ടെസ്റ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ഒരു കഥയാവാം ഇത്. യാഥാർത്ഥ്യമായിട്ട് വലിയ ബന്ധമുണ്ടാവാൻ വഴിയില്ല. അങ്ങനെ പറയുന്നത് ഒരു അധ്യാത്മ രാമായണം രചിച്ച ഒരു പണ്ഡിതൻ. അത് വലിയ തോതിൽ ഭക്തി വർദ്ധിപ്പിക്കും, എല്ലാവരും സ്വീകരിക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിട്ടും ആരും അത് സ്വീകരിക്കാതെ നിരാശനായിട്ട് കഴിയുകയാണ്. അങ്ങനെ ഒരു പണ്ഡിതനെ സമീപിച്ചിട്ട് പറഞ്ഞു, ഞാനിത് എഴുതിയ ഭക്തികാവ്യമാണ്, ഇതൊന്ന് വായിച്ചു നോക്കണം. പക്ഷേ അയാളത് മൈൻഡ് ചെയ്തില്ല. ആരും ഈ പുസ്തകത്തിന് വേണ്ടത്ര വില കൽപ്പിച്ചില്ല. കാരണം അവർ പറയും, വാത്മീകി മഹർഷി വലിയൊരു കാവ്യം എഴുതിയിട്ടുണ്ട്, അതിനേക്കാൾ വലുതാണോ നിങ്ങൾ എഴുതിയ ഈ കാവ്യം എന്ന് ആക്ഷേപിച്ച് തിരിച്ചയച്ചു. അങ്ങനെ അദ്ദേഹം ഈ ആരും തൻ്റെ ഈ ഗ്രന്ഥത്തെ, തൻ്റെ ശ്രമത്തെ അംഗീകരിക്കുന്നില്ല എന്നറിഞ്ഞപ്പോൾ വല്ലാത്ത നിരാശയിലായി. നാട്ടിലിനി ജീവിച്ചിട്ട് കാര്യമില്ലെന്ന് കരുതി അയാൾ നാട് വിടുകയാണ്. കാട്ടിലേക്കൊരു വലിയ കൊടുങ്കാട്ടിലേക്ക് പ്രവേശിച്ചു. സമയം രാത്രിയായി. ഇപ്പം കാടിൻ്റെ ഒരു വനാന്തർ ഭാഗത്തല്ല, അതിൻ്റെ ഒരു പാർശ്വഭാഗത്ത് ഒരു വലിയ കുളവും ആൽത്തറയും ഉണ്ടായിരുന്നു. അപ്പം കുളത്തിൽ ഇറങ്ങി നന്നായിട്ട് കുളിച്ച് ആൽത്തറയിൽ അദ്ദേഹം തളർന്ന് കിടന്ന് ഉറങ്ങി. തലക്ക് താഴെ തൻ്റെ രചിച്ച രാമായണ ഗ്രന്ഥമുണ്ട്. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ അദ്ദേഹം ഉറങ്ങിപ്പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഒരാൾ തൻ്റെ മുന്നിൽ വന്നു. വളരെ തേജസ്വിയായ ഒരാൾ വന്നിട്ട് ചോദിച്ചു, ആരാണെന്ന്, എന്താണ് ഇവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത്? ആ ബ്രാഹ്മണൻ പറഞ്ഞു, അയാൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനൊരു വലിയ കാവ്യം രചിച്ചിട്ടുണ്ട്, പക്ഷെ അതാരും സ്വീകരിക്കുന്നില്ല, എല്ലാവരും തമാശയാക്കുന്നു. അങ്ങനെ വിഷമിച്ച് നടന്ന് നടന്ന വഴി വരുമ്പോൾ ഇവിടെ ഇരുട്ടായതുകൊണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ഞാൻ സഹായിക്കാം, ഒരു കാര്യം ചെയ്യാം. അതായത് ഈ കാവ്യം മുഴുവനും വന്ന ആ ദിവ്യനായ ആൾ വായിച്ചു. വായിച്ച് കേൾപ്പിച്ചതിന് ശേഷമാണ് പറയുന്നത്, നിങ്ങൾ ഈ പുസ്തകമായിട്ട് ഗോകർണത്തിലേക്ക് പോകണം, ഗോകർണ ക്ഷേത്രത്തിൽ പോകണം. സന്ധ്യാസമയത്ത് കിഴക്കേ ഗോപുരനടയിൽ കാത്തിരിക്കണം. അപ്പോൾ ഒരു ബ്രാഹ്മണൻ അവിടെ എത്തും. അയാളുടെ കൂടെ 4 നായ്ക്കളുണ്ടാവും, 4 പട്ടികൾ. അദ്ദേഹത്തിന് ഈ ഗ്രന്ഥം കൊടുക്കണം. അദ്ദേഹം ചോദിക്കും, ആര് പറഞ്ഞിട്ടാണ് എനിക്ക് തന്നെന്ന് ചോദിക്കും. പക്ഷേ പറയരുത്, ഞാൻ പറഞ്ഞിട്ടാണെന്ന് പറയരുത്, നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും, പ്രശസ്തനാകുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗോകർണത്ത് പോയി. കിഴക്കേ നടയിൽ ഒരു തേജസ്വിയായ ഒരു ബ്രാഹ്മണൻ വന്നു, കൂടെ 4 പട്ടികളുണ്ട്. ഈ ബ്രാഹ്മണനെ നേരെ കണ്ടിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഒരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, അധ്യാത്മ രാമായണം, അതങ്ങ് വായിക്കണം. അപ്പോൾ അയാളെ ചോദിക്കും, എനിക്ക് തരണമെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്, പറയാൻ പറ്റുമോ? അതായത് പിന്നെ ആരോടും പറയാൻ പാടില്ലെന്ന് പറഞ്ഞല്ലോ, അത് അങ്ങയോട് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു.

0: അയാൾ പറഞ്ഞു, എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. താങ്കളെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വെച്ചത് സാധാരണ ഒരാളല്ല, ഒരു ഗന്ധർവനാണ്. അയാളുടെ പ്രവൃത്തി നേരായ മാർഗത്തിലല്ല. നേരിട്ടാണ് എന്നോട് പറയേണ്ടത്. നേരായ മാർഗത്തിലല്ലാത്തതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ ശപിക്കുകയാണ്. അയാളൊരു ശൂദ്രനായിട്ട് ഭൂമിയിൽ പിറക്കട്ടെ എന്ന് ശപിച്ചു. ഈ ശൂദ്രനാണ് നമ്മുടെ എഴുത്തച്ഛൻ എന്നാണ് വിശ്വാസം. അത് വെറും കഥ മാത്രമാണ്. അതായത് എഴുത്തച്ഛനെ പോലുള്ള ഒരു പണ്ഡിതനൊരിക്കലും ശൂദ്രജാതിയിൽപ്പെട്ട ഒരു പിതാവിന് ജനിക്കില്ല എന്ന് അന്നത്തെ കാലത്തിന്റെ വിശ്വാസമാണ്. കഥ തീർന്നിട്ടില്ല, മറ്റൊരു കഥ കൂടി ഉണ്ട്.
1: പക്ഷേ ഇതിപ്പം ആരും കേൾക്കാൻ സാധ്യതയില്ലാത്തൊരു കഥയാ.
2: ഇതിലെന്താ സംശയമുണ്ട് അശ്വിനി?
1: കഥയിലോ
2: മാഷ് തള്ളുന്ന പോലെയാ നിനക്ക് തോന്നുന്നുണ്ടാ? അങ്ങനെയല്ലേ നീ പറഞ്ഞതിന്റെ അർത്ഥം?
1: സൂര്യേഷ് ഇതിങ്ങൾ വെറുതെ കത്തിക്കുന്ന എനിക്കറിയാം.
0: പറയട്ടെ അശ്വിനി, സംശയം തീർച്ചയായിട്ടും പറയണല്ലോ. അവിശ്വസനീയമായ കഥകൾ കേൾക്കുമ്പോൾ
1: ശ്രോതസ്
0: അറിയണല്ലോ, അറിയണം. അത് ശ്രോതാക്കൾക്ക് കൂടി വേണ്ടിയാണ്.
1: അതെ,
0: ചോദിച്ചോളൂ.
1: ഇപ്പൊ മാഷി പറഞ്ഞ കഥ പൊതുവെ ആരും കേൾക്കാൻ
0: സാധ്യതയില്ല. അപ്പൊ നമ്മുടെ ചാരികസേലിൽ കയറി ഇരിക്കേണ്ട ഒരു സൂത്രമാണ്. എന്നാലും പറയാം, ശ്രോതാക്കൾക്ക് വേണ്ടി പറയാം. നമ്മുടെ DC ബുക്സ് പുറത്തിറക്കിയ ഒരു പുസ്തകമുണ്ട്, നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും, മലയാളത്തിന്റെ മഹാപൈതൃകം. ഡോക്ടർ കെ ശ്രീകുമാരാണ് അത് പുനരാഖ്യാനം ചെയ്തിട്ട് 3 വോളിയങ്ങളായിട്ട് വലിയ പുസ്തകമാണ്. അതെല്ലാ പുസ്തക സ്റ്റാളുകളിൽ ഉണ്ടാവും, ഗ്രന്ഥാലയത്തിൽ ഉണ്ടാകും. അവിടെ നിന്നിട്ട് വായിച്ചു നോക്കിയാല് ഈ കാര്യങ്ങളൊക്കെ പറയാം. ഇനി പറയാലോ? ഇതിന്റെ ഉപജ്ഞാതാവ് ഞാനല്ല, ഗ്രന്ഥങ്ങളാണ്. ഗ്രന്ഥങ്ങളിലെ അറിവും പകരുന്ന ഒരു മാധ്യമം മാത്രമാണ് നമ്മൾ എല്ലാവരും, അല്ലേ? ഇത് വളരെ രസകരമായ ഒരു കഥയാണ്. കുറേ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗ്രാമത്തിൽ പണ്ഡിതനായൊരു ജ്യോത്സ്യൻ ഉണ്ടായിരുന്നു. അയാൾ വളരെ ഏകാഗ്രതയുണ്ട്, വലിയ ദിവ്യനാണ്, ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. പ്രവചനങ്ങളൊക്കെ നടത്താൻ അദ്ദേഹത്തിന് സാധിക്കും. പ്രവചനങ്ങളൊക്കെ നടന്നാൽ അതേപോലെ സംഭവിക്കുന്ന ഒരാളായിരുന്നു. ഒരു ദിവസം അദ്ദേഹം തൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് അവരെല്ലാം കണ്ട്, ഇവിടെ പോയാലും ഭാവി പറയലാണ് അദ്ദേഹത്തിൻ്റെ കാര്യമായൊരു ചുമതല. പറഞ്ഞതൊക്കെ അച്ചട്ടമായിരിക്കും, കൃത്യമായിരിക്കും. അതുകൊണ്ട് എല്ലാവർക്കും വളരെ ബഹുമാനമാണ്. അങ്ങനെ ആ ബന്ധു വീട്ടിൽ നിന്ന് കുറേയധികം നേരം സംസാരിച്ചപ്പോൾ വളരെ വൈകി. മടക്കയാത്ര നടത്താൻ പറ്റാത്ത തരത്തിലായി. എന്നാലും തൻ്റെ ഇല്ലത്തേക്ക് അയാൾ പുറപ്പെടുകയും തൃക്കണ്ടിയൊരു ക്ഷേത്രത്തിനടുത്തെത്തുമ്പോഴേക്കും വല്ലാതെ ഇരുട്ടി. ഇനി നടന്നാൽ എന്തായാലും വീട്ടിലെത്തില്ല. ക്ഷേത്രത്തിനടുത്ത് എവിടെയെങ്കിലും തങ്ങണം. തൃക്കണ്ടിയൂർ ക്ഷേത്രം നമുക്കറിയാലോ, അല്ല? നേരത്തെ പറഞ്ഞില്ലേ, പൊന്നാനി താലൂക്കിലാണ്, തിരൂരിനടുത്താണ്. അവിടെ ക്ഷേത്രത്തിനടുത്ത് ഏതെങ്കിലും ആരുടെയെങ്കിലും ഒരു വീട്ടിൽ തൽക്കാലം താമസിക്കാം. ലോഡ്ജും ഹോട്ടലുകളൊന്നും ഉണ്ടായില്ലല്ലോ പണ്ടത്തെ കാലത്ത്, അല്ലേ? അങ്ങനെ ഒരു വീട്ടിലേക്ക് കയറി. ആ വീട്ടിൻ്റെ പേരുണ്ടെന്നോ അറിയോ? തട്ടാരംപറമ്പത്ത്.
2: എന്താണ്
0: തട്ടാരംപറമ്പത്ത്? മൂസദാണ്. മൂസദ് ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ട ഒരു വിഭാഗമാണ്. ആ വീട്ടിലാണ് അദ്ദേഹം കയറി ചെന്നത്. കാര്യം പറഞ്ഞു, ഇല്ലത്തേക്ക് പുറപ്പെട്ടാണ്. പക്ഷേ എത്താൻ വൈകും, ഇനി രാത്രി യാത്രയില്ല, ഒന്ന് തങ്ങണം. അപ്പോൾ വന്നത് ആള് ആരാണെന്ന് മൂസദിന് മനസ്സിലായി. വളരെയധികം സന്തോഷത്തോടുകൂടി അദ്ദേഹം അയാളെ സ്വീകരിച്ചു, ഉപചരിച്ചു, അവിടെ കഴിയാമെന്ന് പറഞ്ഞു. അതായത് അങ്ങ് എൻ്റെ വീട്ടിൽ സന്ദർശിച്ചത് ഞങ്ങളുടെയൊക്കെ ഭാഗ്യമാണെന്നൊക്കെ പറഞ്ഞു. അത്രയ്ക്ക് അറിയപ്പെടുന്ന ഒരാളായിരുന്നു അദ്ദേഹം. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് പാൽക്കഞ്ഞൊക്കെ കൊടുത്ത് മാളിക മുറിയിൽ വിശ്രമിക്കാൻ വേണ്ടി വിട്ടു. വയറു നിറയെ ആഹാരമൊക്കെ കഴിച്ച് മാളിക മുറിയിലെത്തി അവിടെ സുഖമായിട്ട് കിടന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന് ചില സ്വപ്ന ദർശനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ആ മാളിക മുറിയുടെ ജനവാതിലുകളൊക്കെ തുറന്നു നോക്കുമ്പോൾ പുറത്ത് നല്ല നിലാവ് കാണുന്നുണ്ടോ? വാതിൽ പുറത്തേക്ക് നോക്കിയാൽ നല്ല നിലാവാണ്. അരിച്ചെത്തുന്ന ചെറിയൊരു തണുത്ത കാറ്റ് വരുന്നുണ്ട്. അദ്ദേഹത്തിന് ആകെ ഒരു വല്ലാത്തൊരു സുഖം അനുഭവപ്പെട്ടു, ഒരു കുളിര് കോരുകയാണ്. പിന്നീട് കിടന്ന് കിടപ്പെന്ന് എഴുന്നേറ്റ് വരാന്തിയിലേക്ക് അദ്ദേഹം പോയി. അപ്പം വളരെ ഭംഗിയുള്ള കാഴ്ച, പൂർണ്ണ ചന്ദ്രനാണ്, നല്ല നിലാവാണ്, ആകാശം നല്ല ഭംഗിയുണ്ട്, വല്ലാത്തൊരു സുഖം, സുഖദായകമായൊരു കാഴ്ചയാണ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ഒരു അശരീരി ഉണ്ടായി, ഒരു ഉൾവിളി ഉണ്ടായി. അല്ല, ഇന്നാണെങ്കിലും മൊബൈൽ ഫോണിൽ വരും, അതില്ലാത്തതുകൊണ്ട് ഒരു അശരീരി വന്നു. ഹേ പണ്ഡിത, ഇതൊരു അപൂർവ മുഹൂർത്തമാണ്. 12 ആണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാഭാഗ്യം, ഗ്രഹങ്ങളുടെ അത്യപൂർവമായ മേളനം കൊണ്ട് അനുഗ്രഹീതമാണ് ഇനിയുള്ള 2 നാഴിക നേരം. സൽപുത്രയോഗത്തിന് ഇതിലും വലിയ അവസരം ഇനി വരില്ല. അത് പാഴാക്കരുത്, അത് പാഴാക്കരുത്, അത് പാഴാക്കരുത്.
2: അശ്വിനി, ഇതുപോലെ ഒരു ആരോമച്ചേക്ക് പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലേ?
1: തുമ്പു വളർച്ചയുടെ അടുത്ത് പോയത്,
0: മികവിൽ മികച്ചേരി എടുത്ത്, അല്ലേ? അതായത് പകിട കളി പഠിക്കാൻ വേണ്ടി പോയതാണ്. അന്ന് രാത്രി അവിടെ തങ്ങിയപ്പോഴാണ് ഇതുപോലെ ഒരു ഉൾവിളി വന്നത്, അല്ലേ? അതിന്റെ ഗുണം ആർക്ക് കിട്ടി?
2: തുമ്പോലാർച്ച.
0: ഗുണമാണോ ദോഷമാണോന്നറിയില്ല, എന്തായാലും കിട്ടി. ആ കിട്ടിയ കുട്ടിയുടെ പേരാണ് ആരോമുണ്ണി.

0: ഏതാണ്ട് ഈ ബ്രാഹ്മണന് സംഭവിച്ച അങ്ങനെയാണ്. പക്ഷേ എന്ത് ചെയ്യാം, രണ്ടു നാഴിക നേരം മാത്രമേ ഉള്ളൂ, എങ്ങനെ പോയാലും ഇല്ലത്തെത്തില്ല. സൽപുത്ര യോഗം പാഴാക്കരുതെന്ന് പറയുന്നത് ഏതോ ഒരു ദിവ്യനാണ്, അശരീരിയായിട്ട് വന്നതാണ്, എന്തു ചെയ്യാം, ആകെ വിഷമത്തിലായി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് ഒരാൾ കയറി വരുന്നത്.
1: ഇത്
0: ദൈവനിയോഗങ്ങളല്ലേ. വരുന്നത് ഓട്ടുമന്തയിൽ പാലം നിറച്ച് അവിടെ എത്തിയ യുവതി വേലക്കാരിയാണ്. അതിഥിയല്ലേ, വലിയ പണ്ഡിതനായ അതിഥിയല്ലേ, അദ്ദേഹത്തിന് ഉറങ്ങാൻ നേരം എന്ത് കൊടുക്കണം, പാല് കൊടുക്കണം, ഒട്ടുമന്തയില് കൊടുക്കണം. അത് അവിടുത്തെ വേലക്കാരിയാണ് കൊണ്ടു ചെന്ന് കൊടുക്കുന്നത്. അതവിടെ കട്ടിലിനടുത്ത് വെച്ച് ബ്രാഹ്മണന്റെ അടുത്തെത്തി പോകാൻ നേരം ബ്രാഹ്മണനെ തന്നെ നോക്കി വേലക്കാരി. ബ്രാഹ്മണന്റെ മുഖം എന്താണ്, വല്ലാത്തൊരു മ്ലാനത. കാരണം അദ്ദേഹം എന്താണ് ആലോചിക്കുന്നത്, എങ്ങനെ തന്റെ ഇല്ലത്തേക്ക് എത്തും, അവിടെ അന്തർജനമുണ്ട് അല്ലേ, അശരീരി സഫലമാക്കാൻ പക്ഷെ സമയമില്ല. അപ്പോ ബ്രാഹ്മണൻ ആ വേലക്കാരിയോട് പറഞ്ഞു, വല്ലാത്തൊരു നഷ്ടബോധത്തിലാണ് ഞാനുള്ളത്, ഒരു അത്യപൂർവമായ 12 കൊല്ലം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മുഹൂർത്തം സമാഗതമായിട്ടുണ്ട് എന്ന് എനിക്ക് ഉൾവിളി ഉണ്ടായിട്ടുണ്ട്, സൽപുത്ര യോഗം. എനിക്കാണെങ്കിൽ പുത്രന്മാരില്ലതാനും, പക്ഷേ രണ്ട് നാഴിക കൊണ്ട് ആ സമയം തീരും. അതിനുള്ളിൽ കാര്യം നടന്നു കഴിഞ്ഞാൽ നല്ല സൽപുത്രൻ ഉണ്ടാവുള്ളൂ. മംഗള മുഹൂർത്തം അത്രമാത്രം നീണ്ടു നിൽക്കൂ, അതെന്ത് ചെയ്യണമെന്ന ആലോചനയിലാണ് ഞാൻ എന്ന് പറഞ്ഞു. വേലക്കാരി ഒരു നിമിഷം ആലോചിച്ചു, എന്നിട്ട് പറഞ്ഞു,
1: എന്താണ്
0: ഞാനുണ്ടല്ലോ ഇവിടെ, എന്തിനാണ് അങ്ങ് വിഷമിക്കുന്നത് അല്ലേ. ഏതാണ്ട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്, തിരുമേനി എന്നോട് വിരോധം തോന്നുന്നില്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇങ്ങനൊരു മികച്ച മുഹൂർത്തം ഒരിക്കലും പാഴാക്കരുതങ്ങ്. സൽപുത്രനെ പ്രസവിക്കുവാനുള്ള മഹാഭാഗ്യം അങ്ങ് എനിക്ക് തരുമോ. ഇത്രയും പോരെ. പിന്നീട് ആലോചിച്ചു ബ്രാഹ്മണൻ, ഈ വേലക്കാരിയാണ്, ബ്രാഹ്മണ സ്ത്രീ ആവണമെന്നില്ല, ഏത് ജാതിയിലപ്പെട്ടാണെന്ന് അറിയില്ല, പക്ഷേ വേലക്കാരിയുടെ ആവശ്യം, കാരണം ഒരു സൽപുത്രന് ലഭിക്കുക, അത് സമൂഹത്തിനും ലോകത്തിനും പ്രശസ്തനാകുന്ന ഒരാളെയാണ് ലഭിക്കുന്നത്. അത് ലഭിക്കുവാനുള്ളൊരു അവസരം പാഴാക്കുന്നത് ദൈവനിഷേധമാണ്, മണ്ടത്തരമാണെന്ന് കരുതിയ ബ്രാഹ്മണൻ പിന്നെയൊന്നും ആലോചിച്ചില്ല. പിന്നെ കാര്യങ്ങൾ നമുക്ക് ഊഹിക്കാലോ അല്ലേ. അങ്ങനെ ആ വേലക്കാരിക്ക് ജനിച്ച കുഞ്ഞാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന പേരിൽ പ്രശസ്തനായത് എന്നും പറയപ്പെടുന്നുണ്ട്. ഇവിടെ ശ്രോതാക്കള് ഇതുപോലെ ഏതും കേട്ടിട്ടുണ്ടാവില്ല, പുസ്തകത്തിന്റെ പേര് നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും. അപ്പോ അശ്വിനിക്ക് എപ്പോഴും സംശയം ഉണ്ടാകും, ഇത് പലരും കേൾക്കാത്ത കഥയാണ് അല്ലെ. ഈ കേൾക്കാത്ത കഥ നമുക്ക് കിട്ടുന്നത് കഥ തേടിയുള്ള അന്വേഷണത്തിനിടയിലാണ്. കഥകൾ അടങ്ങിയ പുസ്തകങ്ങൾ അലമാരക്ക് ഒരു കാഴ്ച വസ്തുവായിട്ടാണ് അല്ലല്ലോ വെക്കേണ്ടത് അല്ലേ. അങ്ങനെ ഒരു പുസ്തകത്തിന്റെ പേരാണ് നമ്മുടെ നാടോടി കഥകളും ഐതിഹ്യങ്ങളും. അത് വായിച്ചാല് നമ്മൾ പറയുന്നത് സത്യമാണോ മിഥ്യയാണോ എന്ന് ബോധ്യപ്പെടും. ഏതായാലും ശ്രോതാക്കൾക്ക് അത് സംശയം ഉണ്ടാവില്ലല്ലേ, സംശയം ആർക്കേ ഉള്ളൂ, അശ്വിനിക്കേ ഉള്ളൂ. നല്ലതാണ്, സംശയങ്ങൾ അറിവിന്റെ ആരംഭമാണ്.
1: മാഷ, ആ പുസ്തകത്തിൽ ഇനി എന്തെങ്കിലും കഥകള് ബാക്കിയുണ്ടോ?
0: രസം പിടിച്ചു അല്ലേ. കാട് കാട് എന്നൊരു കഥ കൂടി അതിനകത്തുണ്ട്. കാട് കാട് നമ്മുടെ എഴുത്തച്ഛൻ വേലക്കാരി ആണ് അമ്മ എന്നൊക്കെ അറിയാലോ നമുക്കല്ലേ. ഈ അമ്മ ഒക്കത്ത് കുഞ്ഞിനെ എടുത്തിട്ട് നടക്കാൻ തുടങ്ങി. ബ്രാഹ്മണന്റെ ഇല്ലത്തൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ കിട്ടിയ കുഞ്ഞ് അതിപ്രശസ്തനാവാൻ സാധ്യതയുള്ള കുഞ്ഞായിട്ട് കൂടി ബ്രാഹ്മണൻ തന്റെ ഇല്ലത്തേക്ക് കൊണ്ടുപോയിട്ടൊന്നുമില്ല. അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ക്ഷേത്ര നടയിൽ എത്തിയപ്പോൾ അവിടെ കുറെ പണ്ഡിതന്മാര് വലിയ വേദ പഠനങ്ങളും ചർച്ചകളും സംവാദങ്ങളും ഒക്കെ നടത്തുകയാണ്. ഈ സമയത്ത് ചെറിയ കുട്ടി കാട് കാട് എന്നിങ്ങനെ വിളിച്ചു പറയാണ്. അമ്മക്ക് മനസ്സിലായില്ല എന്താണ് ഇവ പറയുന്നത് മനസ്സിലാവുന്നില്ല. പക്ഷെ അത് മനസ്സിലായി ആർക്ക്? വേദ പണ്ഡിതന്മാർക്ക് മനസ്സിലായി. അവര് അപ്പം പരിശോധിച്ചു, വേദ പണ്ഡിതന്മാരെ കൂട്ടത്തിലും ഒരു പ്രധാനി ഉണ്ടാവുമല്ലോ. ഒരു കുട്ടി ഇങ്ങനെ ശബ്ദിക്കണമെങ്കിൽ അതിനെന്തെങ്കിലും നിമിത്തമുണ്ടാകണമെന്ന് കരുതി നോക്കുമ്പോൾ ഈ പണ്ഡിതന്മാര് ചൊല്ലുന്ന വേദങ്ങളൊക്കെ തെറ്റാണ്, ശരിയല്ലാത്ത രീതിയിലാണ് അവരെ ഉരുവിടുന്നത്. അപ്പം അത് ചൂണ്ടിക്കാണിച്ചു ഈ കുട്ടി എന്ന് പ്രധാന പണ്ഡിതന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഈ കുട്ടിയെ സ്വീകരിച്ച് വലിയ ആളാക്കാനൊന്നും അല്ല ശ്രമിക്കുന്നത്, ഈ കുഞ്ഞിനെ തട്ടിയിരിക്കുന്നത് ആരാണ്? ശൂദ്ര സ്ത്രീയാണ് അല്ലേ. അപ്പൊ ശൂദ്ര വിഭാഗത്തിലൊരു കുഞ്ഞ് ഇത്രമാത്രം ഈ ചെറുപ്പത്തില്, അതായത് സംസാരിക്കാൻ പഠിക്കും മുമ്പേ, തുടങ്ങും മുമ്പേ വേദങ്ങളിലെ തെറ്റ് കണ്ടെത്തി അതിന് സൂചന കൊടുക്കുമ്പോൾ വളർന്നാലത്തെ അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് ഏത് വിധേനയും ആ കുഞ്ഞിന് നശിപ്പിക്കണമെന്ന് അവർ തീരുമാനിച്ചു. എന്തോ ചെയ്തെന്ന് പറയും, അവര് ഒരു നല്ല പൂവം പഴം കൊടുത്തു. ഓന്നല്ല, വെറും പൂവം പഴമല്ല, മന്ത്രം ജപിച്ചിട്ട്, ദുർമന്ത്രം ജപിച്ചിട്ടാണ് പൂവം പഴം കൊടുക്കുന്നത്. ആ ഇല്ലാതാക്കണമെന്നല്ലേ, മന്ത്രം ചൊല്ലി അവന് കൊടുത്തു. ആ അമ്മ സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു, തന്റെ കുഞ്ഞിനെ വിശപ്പ് മാറ്റുന്ന നല്ലൊരു പഴം കിട്ടുന്നില്ലേ, സന്തോഷത്തോട്.

0: കൂടി മകൻ്റെ വായിൽ വെച്ചു കൊടുത്തു. പഴം മന്ത്രത്തിൻ്റെ വിഷം നിറഞ്ഞ പഴമാണത്. അത് കഴിച്ചതോടുകൂടി പിന്നെ കുട്ടിക്ക് മിണ്ടാട്ടമില്ല, വിളിച്ചിട്ട് കേൾക്കൊന്നുമില്ല, ബധിരനും മൂകനുമായിട്ട് മാറി. പെട്ടെന്ന് അതുവരെ നല്ല ഊർജ്ജസ്വലനായ കുട്ടിയാണ്, ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല, കേൾവിശക്തി പോയൊരു കുഞ്ഞായിട്ട് മാറുന്നത്. വല്ലാതെ വിഷമയ അമ്മക്ക്. അങ്ങനെ കരഞ്ഞുകൊണ്ട് അവർ ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിപ്പോയി. വീട്ടിലെത്തിയിട്ടും കുഞ്ഞ് അനങ്ങുന്നില്ല, ഇതേപോലെയാണ്, ഒരക്ഷരം മിണ്ടുന്നില്ല, അതുവരെ നന്നായിട്ട് ഉഷാറായ കുട്ടിയൊന്നും മിണ്ടുന്നില്ല. അങ്ങനെ തൊട്ടടുത്ത ഒരു ഇല്ലത്തേക്ക്, ഏതാ ഇല്ലം, കുഞ്ഞിൻ്റെ അച്ഛൻ്റെ ഇല്ലം, ആ ഇല്ലത്തേക്ക് വിലക്കാരി പോയി. കുഞ്ഞിനെ എടുത്തിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, കാട് കാട് എന്ന് പറഞ്ഞപ്പോൾ അവർ പൂവമ്പഴം കൊടുത്തു, അതിനുശേഷം ഒരു മിണ്ടാട്ടമില്ല. അപ്പം അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ കുഞ്ഞാണ്, പക്ഷെ അത് വെളിപ്പെടുത്താൻ പറ്റില്ല. പക്ഷെ എന്നാലും ആ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ കുഞ്ഞിൻ്റെ വളർച്ച തടയാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലായി. ആ ബ്രാഹ്മണൻ പറഞ്ഞു, നീ വിഷമിക്കുന്നു വേണ്ട, അഹങ്കാരികളായ ബ്രാഹ്മണർ ഇവന് കൈവേഷം കൊടുത്തതാണ്, അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത്. അതിൻ്റെ വീര്യം മരുന്നുകൊണ്ടോ മന്ത്രം കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല, ഏക പരിഹാരം വിഷത്തെ വെല്ലുന്ന വീര്യം ഇവൻ്റെ അകത്ത് കാക്കലാണ്. അത് ആന്റിവെനിന്ന് കിട്ടില്ല, നമ്മുടെ പ്രതിവിഷം. അപ്പൊ പാമ്പുകടിയെ വിഷം മാറ്റണമെങ്കിൽ പ്രതിവിഷം തന്നെയാണ് നമ്മൾ കുത്തിക്കയറ്റുക. അപ്പൊ ഇവന്റെ അകത്ത് വിഷമുണ്ട്, പൂവമ്പഴത്തിൽ ചേർത്ത് വിഷമുണ്ട്, അത് ഒഴിവാക്കാൻ മറ്റൊരു വിഷം കൂടി അവനെ കുടിക്കാൻ കൊടുക്കണം. അങ്ങനെ ഏത് വിഷം കൊടുത്തു? കള്ള്. ഓരോ തുടം വീതം ദിവസേന ഇവനെ കൊടുത്തു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെറിയ കുഞ്ഞിന്റെ വായിലേക്ക് കള്ളൊഴിച്ചു കൊടുത്തു. കുറച്ച് നാൾക്കകം അവൻ ഊർവസ്ഥിതി പ്രാപിച്ചു, സംസാരിക്കാൻ പറ്റുന്നുണ്ട്, കേൾവി ശക്തിയൊക്കെ കിട്ടി. ഇങ്ങനൊരു കഥ കൂടി ഈ പുസ്തകത്തിലുണ്ട്. പിന്നെയും കുറേയധികം കഥകൾ ഉണ്ട്. നമ്മൾ ആഴ്വാഞ്ചേരി തമ്പറാക്കന്മാരാണ് ഇദ്ദേഹത്തിന് പേര് കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എഴുത്തച്ഛനെ ചുറ്റിപ്പറ്റി ഇതുപോലെ ഒരുപാട് കഥകളുണ്ട്. പക്ഷേ ആ കഥകളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് അല്ലേ.
1: പക്ഷേ രാമായണം മാത്രമല്ല എഴുത്തച്ഛൻ്റെതായിട്ട് നമ്മൾ അറിയുന്നുള്ളൂ,
0: അതെ,
1: വേറെ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ടല്ലോ.
2: അല്ല, ഭാരതം എഴുത്തച്ഛൻ്റെ അല്ലേ, നിനക്കറിഞ്ഞൂടെ?
1: വ്യാസന്റെ അല്ലേ,
0: മഹാഭാരതം കിളിപ്പാട്ട് അദ്ദേഹത്തിൻ്റെയാണ്. വ്യാസനാണ് എഴുതിയത്, അതുപോലെ രാമായണം എഴുതിയ വാത്മീകല്ലേ അല്ലേ. പക്ഷേ എഴുത്തച്ഛൻ്റെതായ രാമായണം ഉണ്ട്.
1: ഇപ്പൊ
0: മഹാഭാരതം വ്യാസവിരചിതമാണെങ്കിൽ കൂടി അത് കിളിപ്പാട്ട് രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുവന്ന് മലയാളികൾക്ക് സമ്മാനിച്ചത് ആരാണ്? എഴുത്തച്ഛനാണ്. മറ്റു കൃതികൾ രാമായണത്തിന്റെ ഉത്തരഭാഗത്തുള്ള ഉത്തര രാമായണം ഒരു സ്വതന്ത്ര കൃതിയായിട്ട് നമുക്ക് പറയാം. അതുപോലെ ശ്രീ മഹാഭാഗവതം കിളിപ്പാട്ട് എല്ലാം കിളിപ്പാട്ട് രൂപത്തിലാണ്.
2: ആന്താമാഷേ ഈ കിളിപ്പാട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത്?
1: സൂര്യച്ചി, ഒരു ചോദ്യത്തിന്റെ മറുപടി കഴിഞ്ഞിട്ട് അടുത്ത കേട്ടപ്പോലെ നിങ്ങൾ.
0: അതെ, നമുക്ക് എന്തായാലും നല്ല ചോദ്യം തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തിന്റെ മറ്റു കൃതികളെ കുറിച്ച് കൂടി പറഞ്ഞിട്ട് നമുക്ക് കിളിപ്പാട്ടിലേക്ക് വരാം. പിന്നെ ദേവി മഹാത്മ്യം അദ്ദേഹത്തിന്റെയാണ്. ഹരിനാമ കീർത്തനം അദ്ദേഹത്തിൻ്റെതാണ്. ബ്രഹ്മാണ്ട പുരാണം കിളിപ്പാട്ട്. ഈ ചിന്താരത്നം, കൈവല്യ നവനീതം, രാമായണം, 24 വൃത്തം, ഇത്രയൊക്കെയാണ്. ഈ ബ്രഹ്മാണ്ട പുരാണത്തെ കുറിച്ച് പറയുമ്പോൾ യഥാർത്ഥത്തിൽ അധ്യാത്മരാമായണം ബ്രഹ്മാണ്ട പുരാണത്തിലാണ് ഉണ്ടായിരുന്നത്. ആ ബ്രഹ്മാണ്ട പുരാണത്തിലെ അധ്യാത്മരാമായണമാണ് എഴുത്തച്ഛൻ എന്ത് ചെയ്യുന്നത്, തൻ്റെ രീതിയിൽ മലയാളത്തിലേക്ക് മാറ്റുന്നത്, മൊഴിമാറ്റം നടത്തുന്നത്. ഇപ്പൊ കിളിപ്പാട്ട് എന്ന് പറഞ്ഞ ഒരു പ്രശ്നം, എന്തുകൊണ്ടാണ് കിളികളെ കൊണ്ട് ഇങ്ങനെ പാടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, തൻ്റെ അധമ ബോധം, താനൊരു ശൂദ്രനാണെന്നുള്ളൊരു ബോധം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിയിരുന്നു. അപ്പൊ ശൂദ്രന്മാര് തൊട്ട് അശുദ്ധമാകരുതല്ലോ, എന്ത് ഭാഷ, സംസ്കൃത ഭാഷ എന്ന് അദ്ദേഹം കരുതി. അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, കിളിയെ കൊണ്ട് ആദ്യം പാടിക്കുക, ശാരിക പൈങ്കിളി, കിളികളെ കൊണ്ട് പാടിച്ച് അത് അദ്ദേഹം ഇതാക്കി മാറ്റുന്നു. നേരിട്ട് സംസ്കൃതം സ്പർശിക്കാതെ തനിക്കും സംസ്കൃതത്തിനിടയിലൊരു കിളിയെ നിലനിർത്തുന്നു. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വേദഭാഷ സ്പർശിച്ച് ഐത്തം വരാൻ പാടില്ല. മറ്റൊന്ന്, വേദഭാഷയാണ്, വേദങ്ങൾ ചമച്ച ഭാഷയാണ്, ദൈവങ്ങളുടെ ചരിതം ചമച്ച ഭാഷയാണ്.
1: അപ്പം
0: അതിൽ ഒരു മലയാള ഭാഷ, ദ്രാവിഡ ഭാഷയിലൊരാൾ അത് പരാവർത്തനം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നാൽ ശാപം കിട്ടും. ശാപം നേരിട്ട് വരാതിരിക്കാനാണ് മീഡിയേറ്ററായിട്ട് ആരെ വെച്ചത്?
1: കിളിയെ
0: വെച്ച്. ശാപം കിട്ടുന്നുണ്ടെങ്കിൽ കിളിക്ക് കിട്ടിക്കോട്ടെ. അങ്ങനെയാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കിളിപ്പാട്ട പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചൊരു കഥ പറയുന്നത്, അധ്യാത്മരാമായണം പ്രധാനപ്പെട്ട കൃതി തെലുങ്ക് ലിപിയിൽ എഴുതിയ ഒരു പകർപ്പ് അമ്പലപ്പുഴ രാജാവിന് ഒരിക്കലും കിട്ടി. രാജാവ് ഒരു ബ്രാഹ്മണ സന്യാസിയാണ് അദ്ദേഹത്തിന് കൊടുക്കുന്നത്. അത് തനിക്ക് വായിക്കാൻ പറ്റുന്ന പാകത്തിൽ, സംസ്കൃതത്തിലാണുള്ളത്, തനിക്ക് വായിക്കാൻ പറ്റുന്ന പാകത്തിന് മലയാള ലിപിയിൽ പകർത്തി കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് മേൽപ്പത്തൂരിൻ്റെ അടുത്ത് പോയി. മേൽപ്പത്തൂരിനറിയാലോ, ഭയങ്കര പണ്ഡിതൻ, നമ്മൾ പൂന്താനത്തിൻ്റെ കഥ പറയുമ്പോൾ പറഞ്ഞില്ലേ. അപ്പം മേൽപ്പത്തൂർ പറഞ്ഞു തനിക്ക് തെലുങ്ക് ഭാഷ അത്ര നിശ്ചയമില്ല, അത് കുറച്ചും കൂടി അറിയുന്ന ആളാരാണ്, എഴുത്തച്ഛനാണ്, അദ്ദേഹത്തോട് പറയാമെന്ന് പറഞ്ഞു.

0: എഴുത്തച്ഛന് ദ്രാവിഡ ഭാഷകളെല്ലാം അറിയാം, തെലുങ്ക് മാത്രമല്ല തമിഴും എല്ലാം അറിയാം. അങ്ങനെ എഴുത്തച്ഛൻ്റെ അടുത്ത് കൊടുക്കുകയും എഴുത്തച്ഛൻ ആ ഗ്രന്ഥം മലയാള ലിപിയിലേക്ക് പകർത്തി വെച്ചു. ശരിക്കും പകർത്തുന്നതിന് പകരം അദ്ദേഹം ചെയ്തത് വെറും പരിഭാഷക്ക ഉപരിയായിട്ട് കിളിപ്പാട്ട് ശീലകളും രാമൻ എന്ന് പറയേണ്ടിടുന്നിടത്തെല്ലാം പര്യായ പദങ്ങളും വിശേഷണങ്ങളും ഒക്കെ അദ്ദേഹം ഉപയോഗിച്ചു. ഒരു സ്വതന്ത്ര കൃതിയുടെ ഒരു മട്ടിലേക്ക് ആധ്യാത്മ രാമായണം മാറി. നമ്മൾ പറയല്ലേ വാത്മീകി രാമായണത്തിൽ രാമൻ ഒരു കഥാപാത്രമാണ്, പക്ഷെ ആധ്യാത്മ രാമായണത്തിൽ ഒരു രാമൻ ദൈവമാണ്, ഒരു അവതാര പുരുഷനാണ്. ഇപ്പൊ ഭക്തി എന്നൊരു നിറം, ഒരു ഗന്ധം ചാലിച്ചുകൊണ്ടാണ് എഴുത്തച്ഛൻ തന്റെ രാമായണം പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എഴുത്തച്ഛൻ ജനിച്ച് എത്രയോ വർഷങ്ങൾക്ക് ശേഷം, രാമായണം ഉണ്ടായിട്ട് ആയിരക്കണക്കിന് വർഷമായി, പക്ഷെ എഴുത്തച്ഛൻ 1500 പതിനാറാം നൂറ്റാണ്ടിലെ 15-ാം നൂറ്റാണ്ടിലാണെങ്കിൽ ഇത് 21-ാം നൂറ്റാണ്ടല്ലേ. 5 നൂറ്റാണ്ടുകൾ കഴിഞ്ഞു, 500 വർഷങ്ങൾക്കിപ്പുറവും എഴുത്തച്ഛൻ്റെ ശീലകൾക്ക് പ്രസക്തിയുണ്ട്. ശാസ്ത്രയുഗത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ ഓരോ രചനകളുടെയും ഫിലോസഫിക്കലാണ് അല്ലേ, രാഷ്ട്രതന്ത്രജ്ഞതയുണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് രാമായണത്തിൻ്റെ പ്രത്യേകതയായിട്ട് നമുക്ക് പറയാൻ പറ്റുക, അതൊക്കെ വരുത്തുന്നത് 500 വർഷങ്ങൾക്ക് മുൻപാണ്.
1: എഴുത്തച്ഛന് മുന്നേ ചെറുശ്ശേരി ഒക്കെ ഉണ്ടായിരുന്നല്ലോ മാഷേ, പക്ഷെ ഭാഷാപിതാവായിട്ട് എഴുത്തച്ഛനല്ലേ കണക്കാക്കുന്നത്?
0: അതൊരു നല്ല ചോദ്യം തന്നെയാണ്. കാരണം എഴുത്തച്ഛന് മുൻപേ കണ്ണശ്ശന്മാര്, നിരണം കവികൾ, 3 കവികളുണ്ടല്ലോ, അതുപോലെ രാമകഥാ മാനസം തുടങ്ങിയ ഒരുപാട് ശ്രീരാമനെ കുറിച്ചുള്ള രാമായണത്തെ അധികരിച്ചുകൊണ്ടുള്ള കൃതികൾ വന്നിട്ടുണ്ട്. പക്ഷേ എഴുത്തച്ഛൻ നൽകിയ സംഭാവനയോളം വരില്ല അതൊന്നും. ഭാഷയെ ഒരാളല്ല ഒരുപാട് പേരുണ്ട്, അതിൽ അഗ്രേസരൻ ആണാര് എഴുത്തച്ഛനെന്ന് മാത്രം. കാരണം എഴുത്തച്ഛൻ ജീവിച്ചൊരു കാലം 1498 എന്നാണ് 498 പ്രത്യേകത ചരിത്രത്തിലേക്ക് പോലെ
2: വാസ്കോഡഗാമ
0: നമ്മുടെ നാട്ടിലേക്ക് വന്നു, പാശ്ചാത്യർ നമ്മുടെ നാട്ടിലേക്ക് വരുന്നൊരു കാലമാണ്. അതിനും ഏതൊരു 2-3 നൂറ്റാണ്ട് മുൻപാണ് നമ്മുടെ മഹോദീപരും ആസ്ഥാനമാക്കി ഭരിച്ച ചേരമാൻ പെരുമാക്കന്മാർ തകരുന്നത്. അതോടുകൂടി നാടുവാഴികൾ സ്വതന്ത്രമായി, കേന്ദ്രീകൃത രാജവംശമില്ല. നാടുവാഴികളുടെ കീഴിലാണെങ്കിൽ ജന്മിമാർ, പ്രത്യേകിച്ചും ബ്രാഹ്മണ ജന്മിമാർ, ഭൂമിയുടെ ഉടമകളായ ബ്രാഹ്മണർ എല്ലാ തരത്തിലും അധികാരം കൈയാളുകയും ബാക്കി എല്ലാവരെയും അധസ്ഥിതരായി കണ്ടുകൊണ്ട് ചൂഷണം ചെയ്യുകയും ചെയ്തു. എല്ലാതരം കൊള്ളരുതായ്മകൾ, സാമൂഹിക അനീതിയും എന്തൊക്കെയാണ്?
1: ഐത്തം,
2: ജാതി വ്യവസ്ഥ, തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ,
0: വിദ്യാഭ്യാസത്തിന് സൗകര്യമില്ല അല്ലേ. അതായത് ദൃഷ്ടിയിൽപ്പെട്ടാലും ദോഷമുള്ളവർ. പൂന്താനം അത് വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അല്ലേ, ഈ ആ സമൂഹത്തിനെ കുറിച്ച്. പൂന്താനം എന്തൊക്കെയാ പറഞ്ഞു?

0: ചിലർ.
1: പുന്താനം അദ്ദേഹത്തിന്റെ ജ്ഞാനപ്പാനയിലൂടെ അവതരിപ്പിച്ച ആ സാമൂഹിക വ്യവസ്ഥയാണ് അല്ലെ, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിക്കുകയാണ്, എല്ലാ തരത്തിലുമുള്ള ദുരാചാരങ്ങളും ദുരന്തങ്ങളും നടമാടിയ സാമൂഹിക അവസ്ഥയാണ്. ഈ സാമൂഹിക അവസ്ഥയെ പരിവർത്തനം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച ഒരാളാണ് നമ്മുടെ ഭാഷാപിതാവ്. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരിൽ ഒരാളായിട്ട് അല്ലെങ്കിൽ ആദ്യമായ ഒരു മുന്നണി പോരാളിയായിട്ട് എഴുത്തച്ഛനെ കുറിച്ച് പറഞ്ഞാൽ തെറ്റില്ല. നമുക്കിപ്പോൾ ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത്, എഴുത്തച്ഛനെ കുറിച്ച് പറയുമ്പോൾ പല സാഹിത്യ നിരൂപകന്മാരൊക്കെ വിമർശിക്കുന്ന ഒരു കാര്യമുണ്ട്. എഴുത്തച്ഛൻ്റെ കാലം, മധ്യകാല കേരളീയ സമൂഹത്തിൽ പൂന്താനം പറഞ്ഞ പോലത്തെ വല്ലാത്തൊരു സാമൂഹിക അവസ്ഥയുണ്ട്. ഈ സാമൂഹിക അവസ്ഥയെക്കുറിച്ച് എഴുത്തുകാരൻ്റെ ചുമതല സമൂഹത്തോട് പ്രതികരിക്കുക, തിന്മകളോട് പ്രതിഷേധിക്കുക തുടങ്ങിയല്ലേ. അങ്ങനെ സമൂഹത്തിൽ അന്ന് നടമാടിയ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും ഒന്നും അദ്ദേഹം പ്രതിഷേധിക്കുകയോ തൻ്റെ മേഖലയായ കാവ്യരചന നടത്തുകയോ ചെയ്തിട്ടില്ലല്ലോ എന്ന് വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമുക്ക് അവരപ്പുറം ചേരാൻ വിനീതമായിട്ട് സാധ്യമല്ല. എന്തുകൊണ്ട്? എഴുത്തച്ഛൻ സാമൂഹ്യ വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ മാർഗമാണ്. സമൂഹത്തിന് എന്താണ് വിഷയം? അനാഥത്വമാണ് സമൂഹത്തിലുള്ളത്. അപ്പോൾ ആ സനാഥത്വം കൊടുക്കുകയാണ്, ജനങ്ങളുടെ മനസ്സ് ശുദ്ധീകരിക്കലാണ്. ആ മനസ്സിൻ്റെ ശുദ്ധീകരണത്തിനാണ് എഴുത്തച്ഛൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ടാഗോറൊക്കെ എളിമയുടെ പ്രാധാന്യം പറയും. അവർണനായതുകൊണ്ട് അധമബോധം ഉണ്ടാവണം എന്നില്ല. എളിമ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ എളിമ ടാഗോർ പറഞ്ഞതുപോലെ കിരീടത്തിൻ്റെ ശോഭ

0: ആണ് എന്നാണ് പറയുക. ലെറ്റ് ഹ്യൂമിലിറ്റി ബി ദ ക്രൗൺ എന്നാണ് ടാഗോർ പറഞ്ഞത്. എഴുത്തച്ഛൻ്റെ എളിമയാണ് അദ്ദേഹത്തിൻ്റെ സ്വർണ്ണ കിരീടത്തിലെ ഒരു വലിയ തൂവൽ. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും വ്യക്തിത്വ പ്രഭാവവും അതുതന്നെയാണ്. എന്നിട്ട് അദ്ദേഹം ഈ അലസരായ നിരക്ഷരരായ സാധാരണക്കാരുടെ ഉള്ളിലേക്ക് രാമൻ്റെ ചിന്ത ഏൽപ്പിച്ചു, ഭക്തിയുടെ രസം പകർന്ന് ഏൽപ്പിച്ചു, രസായനം പോലെ ഏൽപ്പിച്ചു രാമായണം അല്ലേ. ആ രാമായണത്തിൻ്റെ പാരായണം പ്രത്യേകിച്ചും കർക്കിടക മാസത്തിലാണ്. ആ പാരായണത്തിലൂടെ രാമകഥ അറിഞ്ഞ ആളുകളെല്ലാം ചെറിയ തോതിലെങ്കിലും അവരുടെ മനസ്സ് ഒരു തരം ഒരു ഉർവരത അവിടെ ഉണ്ടായി. അവിടെ ഒന്ന് ഒരു നല്ല വിത്ത് പതുക്കാൻ പാകത്തിലുള്ള ഒരു ഒരുക്കം, നിലമൊരുക്കം ഓരോരുത്തരുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. കാരണം രാമായണം വായിക്കുമ്പോൾ നമ്മൾ കേവലം രാമൻ്റെയും സീതയുടെയും കഥ മാത്രമല്ല, എന്തൊക്കെ ഫിലോസഫികളാണ് അല്ലേ. അപ്പം ഇതൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, എഴുത്തച്ഛൻ എന്ന സാമൂഹിക പരിഷ്കർത്താവ് അല്ലേ, എഴുത്തച്ഛൻ എന്ന ഭാഷാ പിതാവ്, അധ്യാത്മ രാമായണത്തിൻ്റെ കർത്താവ് എന്ന ഒരു തലം മാത്രമാണ് നമ്മളിവിടെ സംസാരിച്ചത്. എഴുത്തച്ഛൻ്റെ സാമൂഹിക പരിഷ്കാരം രാമായണത്തിലൂടെ എങ്ങനെ സാധ്യതമാകുന്നു എന്നുള്ള കാര്യം സുദീർഘമായൊരു വിഷയമാണ്. നമുക്കത് മറ്റൊരു ചാരികസയിലേക്ക് മാറ്റിക്കൂടെ?
1: അതാണ് നല്ലത് അല്ലേ, അല്ലെങ്കിലേ ശ്രോതാക്കൾ ആകെ കൺഫ്യൂഷൻ ആവും.
0: തീർച്ചയായിട്ടും അതെ. അപ്പൊ തൽക്കാലം നമുക്ക് ആദികാവ്യമായ രാമായണം, നമ്മുടെ എല്ലാ ഗൃഹങ്ങളിലും ഉഷസന്ധ്യകളിൽ ഉരുവിടുന്ന മുഖരിതമാകുന്ന രാമായണം ഭാഷയ്ക്ക് സമ്മാനിച്ച ആ ഭാഷാപിതാവിന് ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ചാരികസൈലയുടെ ആദ്യ ഭാഗം നമുക്ക് ഇവിടെ ഉപസംഹരിക്കാം. അടുത്ത ആഴ്ച നമുക്ക് അദ്ദേഹത്തിന്റെ സാമൂഹിക വിഷയങ്ങളിലേക്കുള്ള കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് തുടരാം. അതുവരേക്കും
1: നന്ദി, നമസ്കാരം. ചാരുകസേല, പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാറിൽ ഇപ്പോൾ അതിഥി ഭാഷാ ഗാനങ്ങൾ കേൾക്കാം.

അതിഥി ഭാഷാ ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഇന്നത്തെ ഭൂതല മധ്യാന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നന്ദി, നമസ്കാരം.

0: അച്ഛനെന്ന എത്ര സന്തോഷോ, ഹാള് കിട്ടിയ.
1: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മറ്റുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടൻ റോഡ്. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100-ഓളം പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
1: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് place to celebrate happiness.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannuroff, Simbolo and Collar, other brands, Grandfos, Hutik, Vox Lanit,
1: phone 9496420880,
0: 8111933600.
1: CM Vistara,
0: CM Vistara Nillooni.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിങ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച്വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിന് പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7999477-6836, 9447-371-836, 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847 1807 763.

0: ഓണം നബിദിന ആശംസകളോടെ സ്റ്റിച്ച്വെൽ ബ്യൂട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ.
1: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
1: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
0: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: ഫോൺ 7999447-6836,
0: 9447-371-836,
1: 8078-502-836.

അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തൂ. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
0: 1,00,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം, വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25 ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026.
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കിള്ളിക്കുരിശിയിലെ കുടുംബമേള എന്ന ചിത്രത്തിനു വേണ്ടി ബിജു നാരായണനും സുജാതാ മോഹനും ചേർന്ന് പാടിയ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763 9747538114. ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276240.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
4: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം, റേഡിയോ മലബാർ 89.6 FM.
5: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
2: ജനകീയം. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ജനകീയത്തിലേക്ക് സ്വാഗതം. JCI പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വോയിസ് ഓഫ് മട്ടന്നൂർ എന്ന പരിപാടിയിൽ മട്ടന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് സംസാരിക്കുന്നു മട്ടന്നൂർ നിയോജക മണ്ഡലം MLA ശ്രീ VK സനോജ്.
6: മട്ടന്നൂരിന്റെ വികസനം ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, JCIയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പരിപാടിക്ക് തുടക്കം കുറിച്ചത് എന്തുകൊണ്ടും നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് മട്ടന്നൂരിന്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഓൺലൈനായും ഓഫ്ലൈനായൊക്കെ ഉള്ള വേദികൾ ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മട്ടന്നൂരിന്റെ വികസന കാര്യങ്ങൾ പല ഘട്ടങ്ങളിലും നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന്റെ എല്ലാം അവസരത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ മാനിഫെസ്റ്റോ തയ്യാറെടുക്കുന്ന സന്ദർഭത്തിലെല്ലാം വിപുലമായ നിലയിൽ ജനങ്ങളിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും വിവിധ സംഘടനകൾ സമർപ്പിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ചേർത്തുകൊണ്ട് പലപ്പോഴും മാനിഫെസ്റ്റോ ഒക്കെ തയ്യാറാക്കി നൽകിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് നമുക്ക് അവസാനിപ്പിച്ചു പോകാൻ കഴിയുന്ന ഒന്നല്ല. പുതിയ പുതിയ നിർദ്ദേശങ്ങൾ ഉണ്ടാവും, പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവും, ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങൾ, അപ്പൊ അതിനെല്ലാം സംശീകരിച്ചുകൊണ്ട് വികസന ചർച്ചകൾ എല്ലാ ഘട്ടത്തിലും നടത്തുന്നത് നല്ലത് തന്നെയാണ്. വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ നിങ്ങളുടെ ഈ ഉദ്യമത്തെ നോക്കിക്കാണുന്നത്. മട്ടന്നൂരിന്റെ വികസനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു സംസാരം നടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ജില്ലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ വികസിച്ച് വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ല നിലയിൽ മുന്നോട്ട് വരാൻ സാധ്യതകൾ തെളിഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ്. അതേറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറിയത് നമ്മുടെ പ്രദേശത്ത് ഒരു വലിയ വിമാനത്താവളം യാഥാർത്ഥ്യമായി എന്നുള്ളതാണ്. വിമാനത്താവളത്തിന്റെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അത്രമാത്രം ആലോചിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ ആ കാര്യത്തിലേക്ക് അധികം കടന്നിട്ടില്ല. അപ്പൊ വിമാനത്താവളം യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് അതിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് ടൂറിസം മേഖലയിലും വ്യാവസായിക സംരംഭകത്വ മേഖലയിലും അതുണ്ടാക്കുന്ന തൊഴിൽ രംഗം അവിടെയെല്ലാം നമുക്ക് സജീവമായി മുന്നോട്ട് പോകാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വിമാനത്താവളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ അതിനൊരു പോയിന്റ് ഓഫ് കോൾ പദവിയുടെ പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അത് നേടിയെടുക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനാവശ്യമായിട്ട് വലിയ പരിശ്രമം നേരത്തെ ഗവൺമെന്റ് ശക്തമായി തുടർന്നിരുന്നു. പക്ഷേ നമുക്ക് കിട്ടിയില്ല. അപ്പൊ അത് ഇനി നമുക്ക് തുടരേണ്ടതുണ്ട്. പോയിന്റ് ഓഫ് കോൾ പദവി കൂടി കിട്ടുമ്പോഴാണ് നമുക്ക് അതിന്റെ സാധ്യതകൾ യഥാവിധം ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുക. മട്ടന്നൂരിൽ ഇപ്പം നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതിന്റെ എല്ലാം ഗുണഭോക്താക്കൾ തന്നെയാണ് നമ്മൾ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ അതിന്റെ ഒരു പാതി വഴിയിലാണ് ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അടിസ്ഥാന സൗകര്യ മേഖലയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച് തന്നെയാണ്. വിമാനത്താവളത്തിന്റെ അനുബന്ധ റോഡുകൾ, അതിന്റെ സൗന്ദര്യവൽക്കരണം, അതിനനുബന്ധമായി നമ്മൾ തുടങ്ങി വെച്ച ചില പദ്ധതികൾ പൂർത്തീകരിക്കേണ്ട കാര്യങ്ങൾ, അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ മുമ്പിൽ ഒരു ഉത്തരവാദിത്തമായിട്ട് വരുന്നത് വിമാനത്താവളത്തിന് അനുബന്ധമായി നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം അതിന്റെ ഒരു അവലോകന യോഗം ഒക്കെ ചേരുകയുണ്ടായി. നമ്മളൊരു ജനുവരി മാസം കൊണ്ട് അത് തുറന്നു കൊടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ജനുവരി മാസം വീണ്ടും കഴിഞ്ഞ മാസത്തെ അവലോകന യോഗത്തിൽ ജനുവരി മാസം ചെറിയൊരു തടസ്സമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അപ്പൊ അത് യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ നമ്മുടെ മട്ടന്നൂരിലും പരിസര പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ഒരു വലിയ സഹായമായിട്ടത് മാറും. നിങ്ങൾ ആരെങ്കിലും ആ പ്രദേശത്ത് പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനിപ്പോ ഒരു രണ്ടു മൂന്ന് തവണയായിട്ടാണ് ഇപ്പൊ അവിടെ പോയത്. ഞാൻ MLA അതിന് ശേഷമാണ് ആ പ്രദേശം കൂടുതൽ സന്ദർശിക്കുകയും ചെയ്തത്. അപ്പൊ അതൊരു വലിയ ഹോസ്പിറ്റലാണ്. കാരണം അത്രയും പണം ചെലവഴിച്ച് ഏറ്റവും പുതിയ ടെക്നോളജിയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ ആശുപത്രി ഈ സ്ഥാപിതമാവുന്നത്. അതിന്റെ പണി ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബാക്കി തടസ്സങ്ങൾ നീക്കാൻ ഇപ്പൊ തിരുവനന്തപുരത്ത് അടിയന്തരമായിട്ട് യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. അടുത്ത ദിവസം ആരോഗ്യമന്ത്രിയെ കണ്ട് ആ കാര്യങ്ങളൊക്കെ ഇടപെടൽ നടത്തുന്നുണ്ട്. പിന്നെ നമുക്ക് അന്താരാഷ്ട്ര ആയുർവേദ പഠന ഗവേഷണ കേന്ദ്രം നമ്മുടെ പടിയൂരിൽ സ്ഥാപിതമായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം ഒക്കെ നടന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെയും പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവൃത്തിയിലൊക്കെ ചെറിയ തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇടക്കാലത്ത് ഉണ്ടായിരുന്നു. അതെല്ലാം അതിജീവിച്ച് ആ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. കായിക മേഖലയുടെ കാര്യങ്ങൾ നമുക്കൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇപ്പൊ MLA എന്ന നിലയിൽ ഞാനിപ്പോ ആലോചിക്കുന്നത് നമ്മുടെ കായിക മേഖല, വിദ്യാഭ്യാസ മേഖലയെല്ലാം ചില പ്രത്യേക പദ്ധതികൾ തയ്യാറാക്കി ഇടപെടണം എന്നുള്ളത്. അത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്ലബ്ബുകളെയെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പരിപാടിയെ കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അത് സെപ്റ്റംബർ അവസാനത്തോടു കൂടി അതിന്റെ പ്രഖ്യാപനവും അതുമായി ബന്ധപ്പെട്ട പദ്ധതികളൊക്കെ അറിയിക്കും. അപ്പൊ അതിലെല്ലാം നിങ്ങളുടെ എല്ലാം വിലയേറിയ സഹായങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് ആ ഭാഗം സംബന്ധിച്ച് പറയേണ്ടത്. ആയുർവേദ പഠന ഗവേഷണ കേന്ദ്രം യാഥാർത്ഥ്യമാവുന്നു. തുടക്കത്തിൽ പറഞ്ഞ സ്പോർട്സ് സെന്റർ, അതൊരു ഇന്റർനാഷണൽ സ്പോർട്സ് സെന്റർ ആണ്. ഞാൻ അതിന്റെയും എന്റെ രൂപരേഖയും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അത് നമുക്ക് ഒരു പരിപാടി അവിടെ തുടങ്ങുന്നുണ്ടെന്നല്ലാതെ എന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അത് യാഥാർത്ഥ്യമായാൽ മട്ടന്നൂരില് ഒരുപാട് മത്സരങ്ങൾക്ക് വേദിയാവും. നമ്മുടെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നൊക്കെ സെലക്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അവിടെ വന്ന് പരിശീലനം നടത്താനുള്ള സൗകര്യവും ഉണ്ടാവും. അത് യാഥാർത്ഥ്യമായാൽ വലിയ അഭിമാനകരമായിട്ടുള്ള പദ്ധതിയായിട്ടത് മാറുമെന്ന് തർക്കമില്ല. തൊട്ടടുത്ത് ഉരുവച്ചാലിൽ നമ്മളൊരു വലിയ സാംസ്കാരിക സമുച്ചയം വരുന്നുണ്ട്. അത് ഗോപിനാഥ് മുതുകാട് ഉൾപ്പെടെയുള്ള ആളുകൾ നിർദ്ദേശവും അവരുടെ ഒരു സഹായമൊക്കെ ആ കാര്യത്തിനകത്ത് ഉണ്ടായിരുന്നു എന്നാണ് നേരത്തെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. സാധാരണ ഒരു കെട്ടിടമല്ല, ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഉൾപ്പെടെ ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു പാർക്കും അതുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനമാണ്. 1500-ൽ കൂടുതൽ ആളുകൾക്ക് അവിടെ ഓഡിറ്റോറിയത്തിന്റെ ഭാഗമായിട്ട് വന്ന് ഫംഗ്ഷനിൽ പങ്കെടുക്കാനുള്ള സൗകര്യമുണ്ട്. അതും നമ്മുടെ മട്ടന്നൂരിന്റെ വികസനത്തിന് വലിയ കുതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് അത് മാറുമെന്നായിട്ട് തർക്കമില്ല. ഞാൻ കുറച്ച് ആദ്യം മനസ്സിലാക്കിയപ്പോൾ അവിടെ ഒരു സാംസ്കാരിക സ്ഥാപനം എന്നാലും ഒരു കെട്ടിടം വരുന്നു എന്ന് മാത്രമാണ് മനസ്സിലാക്കിയത്. പക്ഷെ അതിന്റെ വിശദമായ ഒരു മാസ്റ്റർ പ്ലാൻ ഒക്കെ കാണുകയുണ്ടായി. കേരളത്തിൽ തന്നെ അങ്ങനത്തെ ഒരു സംവിധാനം ഞാൻ കണ്ടിട്ടില്ല, സർക്കാർ ഉടമസ്ഥതയിൽ. അപ്പൊ അത്രയും വലിയൊരു സംവിധാനമാണ് ഉരുവച്ചാലിൽ യാഥാർത്ഥ്യമാവാൻ വേണ്ടി പോകുന്നത്. അതിന്റെയും പണി നല്ല നിലയിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പട്ടന്നൂരിൽ ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവാൻ വേണ്ടി പോകുന്നൊരു

0: പ്രദേശം പുരളിമല, തില്ലങ്കേരി പഞ്ചായത്ത്, മാലൂർ പഞ്ചായത്ത് ഒക്കെ കണക്ട് ചെയ്യുന്ന ആ മേഖലയാണ്. അവിടെ ഇപ്പൊ അന്താരാഷ്ട്ര യോഗ പഠന കേന്ദ്രത്തിലുള്ള സ്ഥലം എടുക്കുകയും അതിന്റെ ചെറിയ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഇനിയും യാഥാർത്ഥ്യമാണെങ്കിൽ ഇതിന്റെ പിന്നാലെ നമ്മൾ ഒരുപാട് ഇടപെടൽ നടത്തേണ്ടതുണ്ട്. അതിന്റെ പ്രപ്പോസൽ ഒക്കെ തയ്യാറായി, സ്ഥലം ഏറ്റെടുത്തു. ഇനി കൂടുതൽ തുക ബജറ്റിൽ നീക്കി വെച്ചാൽ മാത്രമേ ആ കാര്യങ്ങൾ നടക്കൂ. കഴിഞ്ഞ ബജറ്റിൽ അതിന് അതുമായി ബന്ധപ്പെട്ട വലിയ തുക നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അടുത്ത ബജറ്റിലെങ്കിലും അതിന്റെ തുകയെല്ലാം നേടിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. വിമാനത്താവളവും അതുപോലെ തന്നെ യോഗാ പഠന കേന്ദ്രം, ആയുർവേദ പഠന ഗവേഷണ കേന്ദ്രം, നമ്മുടെ സ്പോർട്സ് സെന്റർ, കിൻഫ്ര ഏറ്റെടുത്തിട്ടുള്ള ഭൂമി, അതെല്ലാം കൂടി കണക്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മട്ടന്നൂരിന്റെ ഒരു മുഖച്ഛായ തന്നെ മാറും. കാരണം ഇവിടെ എല്ലാം തൊഴിൽ ഉണ്ടാവും. ഇപ്പൊ യോഗാ കേന്ദ്രം അവിടെ വന്ന് ഇന്റർനാഷണൽ യോഗാ കേന്ദ്രമാണ്. വിദേശത്തുള്ള ആളുകൾ ഉൾപ്പെടെ അവിടെ വന്ന് താമസിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യം വേണ്ടി വരും. സ്വാഭാവികമായിട്ടും അതിന്റെ പരിസരത്തുള്ള ധാരാളം ആളുകൾക്ക് അവിടെ വീടിനോട് ചേർന്ന് റിസോർട്ടുകൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. വീടിന്റെ മുകളിൽ പുതിയ റൂമുകളൊക്കെ പണിത് അവിടെ സൗകര്യം ഒരുക്കാൻ വേണ്ടി കഴിയും. അപ്പൊ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ തന്നെ അത്യാവശ്യം ഒരു പുരോഗതി ഉണ്ടാവുന്ന രൂപത്തിലേക്ക് ആ കാര്യങ്ങൾ പോകും എന്നതിൽ തർക്കമില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കണക്ട് ചെയ്ത് ഈ മട്ടന്നൂരിന്റെ വികസനത്തിൽ വലിയ സംഭാവന നൽകുന്ന ഒരു കാര്യമായിട്ട് തന്നെ നമുക്ക് അഭിമാനത്തോടുകൂടി അവതരിപ്പിക്കാൻ കഴിയും എന്നുള്ളതാണ്. പിന്നെ നമുക്ക് മട്ടന്നൂർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, മട്ടന്നൂരിന്റെ ഒരു സൗന്ദര്യവൽക്കരണം, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മട്ടന്നൂർ ടൗണിൽ നമ്മൾ അങ്ങനെ വലിയൊരു സൗന്ദര്യവൽക്കരണത്തേക്ക് പോയിരിക്കും. മറ്റെല്ലാ നഗരങ്ങളിലും പൂന്തോട്ടം അങ്ങനെയെല്ലാം നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കൈവരികൾ ഭംഗിയായി സ്ഥാപിക്കുക, മട്ടന്നൂർ ഇപ്പൊ നല്ല തുടക്കം ഉണ്ടായിട്ടുണ്ട്. ഇടപെടിയുടെ ഭാഗമായിട്ട് അപ്പുറത്ത് റോഡിൽ ആ കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ മട്ടന്നൂരിന്റെ സൗന്ദര്യവൽക്കരണത്തിന് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ കൊടുക്കാൻ കഴിയേണ്ടതുണ്ട് എന്നാണ് നമുക്ക് തോന്നുന്നത്. കൈത്തറി ഗ്രാമമാണ് നമുക്ക് നമ്മുടെ മണ്ഡലത്ത് പ്രത്യേകതയുള്ള ഒരു കാര്യമായിട്ട് വരാം. അത് കാഞ്ഞിരോടാണ്. കാഞ്ഞിരോട് നമുക്കറിയാം കൈത്തറിയുടെ ഒരു പ്രദേശം തന്നെയാണ്. അപ്പൊ അതിനും ചില പ്രപ്പോസൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. അതും യാഥാർത്ഥ്യമാകും നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളുടെ കൂടെ വെക്കാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. പിന്നെ നമുക്ക് ധാരാളം പുഴയും അങ്ങനെയൊക്കെയുള്ള കുറെ ഏരിയ നമുക്കുണ്ട്. അപ്പൊ അവിടെയെല്ലാം ഇപ്പം വെള്ളപ്പൊക്കത്തിന്റെയും കാര്യങ്ങളൊക്കെ പ്രശ്നം ഇപ്പം നമുക്കറിയാം. ആ പ്രദേശങ്ങളൊക്കെ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ സൗന്ദര്യവൽക്കരണം നടത്തി അതെല്ലാം ഒരു സ്പോട്ടുകളാക്കി മാറ്റാൻ വേണ്ടി കഴിയും, ടൂറിസ്റ്റ് സ്പോട്ടുകളാക്കി മാറ്റാൻ വേണ്ടി കഴിയും എന്നുള്ളതാണ്.
1: JCI പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോയിസ് ഓഫ് മട്ടന്നൂർ എന്ന പരിപാടിയിൽ മട്ടന്നൂരിന്റെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് മട്ടന്നൂർ നിയോജക മണ്ഡലം MLA ശ്രീ VK സനോജ് സംസാരിച്ചതിന്റെ തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ. ജനകീയം.
2: കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡും അംഗീകൃത ഖാദി സ്ഥാപനങ്ങളും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഓണം ഖാദി മേള 2026 ഓഗസ്റ്റ് 25 വരെ
1: 30% ഗവൺമെന്റിന്റെ സ്പെഷ്യൽ റിബേറ്റ്. ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്തു. ഖാദി തൊഴിലാളികൾക്ക് ഒരു കൈത്താങ്ങാകൂ.
2: 100,000 രൂപ വരെ സർക്കാർ, അർദ്ധ സർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് ക്രെഡിറ്റ് സൗകര്യം. വിവിധ സമ്മാന പദ്ധതികൾ. ഓരോ 1,000 രൂപയുടെ പർച്ചേസിനും ഒരു സമ്മാന കൂപ്പൺ. മെഗാ നറുക്കെടുപ്പ് 2026 സെപ്റ്റംബർ 25. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ. ജില്ലകളിൽ ആഴ്ചകൾ തോറും നറുക്കെടുപ്പിലൂടെ 3,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ. ഓണം ഖാദി മേള 2026
1: ഖാദി സൗഭാഗ്യ, മട്ടന്നൂർ ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9846765216.
3: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ, കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
4: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763 9747538114.
1: കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നാടൻ പാട്ടുകൾ.
1: പെൺമനസ്സുകളുടെ ഇഷ്ടങ്ങൾ ഇനി ഒരിടത്ത്. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. പുത്തൻ ട്രെൻഡിലുള്ള സാരികൾ, സ്റ്റൈലിഷ് ചൂരിദാറുകൾ, മനോഹരമായ കുർത്തികൾ, ഇന്നർ വെയർ ആന്റി കളക്ഷൻസ്, കോസ്മെറ്റിക്സ് ആൻഡ് ഫാൻസി കളക്ഷൻസ് തുടങ്ങി സ്ത്രീകൾക്ക് ആവശ്യമായ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ, മിതമായ വിലയിൽ ഗുണമേന്മയുള്ള പുതുപുത്തൻ കളക്ഷനുകൾ. മുനാസ് ലേഡീസ് കളക്ഷൻസ്, അലിമ പ്ലാസ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. ആശംസകളോടെ സഹോദര സ്ഥാപനം സഹകരണ നീതി ബ്യൂട്ടി പാർലർ, വെമ്പിടി റോഡ്, പാലോട്ടുപള്ളി. മുനാസ് ലേഡീസ് കളക്ഷൻസ്, പുതുമ തേടാം, സ്റ്റൈലോടെ അണിയാം. ഫോൺ 9497697664.
2: ഓണം നബിദിനാശംസകളോടെ ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: 916 BAS HUID ഗോൾഡ് ഓർണമെന്റ്സ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 925 സിൽവർ ഓർണമെന്റ്സ് എന്നിവയുടെ വിപുലമായ ശേഖരം.
2: ശ്രീരേഷ് ജ്വല്ലറി, മട്ടന്നൂർ.
3: ഫോൺ നമ്പർ 9656120022.
4: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ.

റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 മുതൽ 11:00 വരെ ഓണം ഗാനോത്സവം. നാളെ രാവിലെ 5:05 പ്രഭാതഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ സുഗതകുമാരി ടീച്ചറുടെ കാളിയമർദ്ദനം എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിക്കുന്ന പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 9-ാം ദിവസമായ നാളെ രാസക്രീഡ എന്ന ഭാഗം പാരായണം ചെയ്യുന്നു പത്മനാഭൻ തില്ലങ്കേരി. 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിൽ അറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയത്തിൽ JCI പഴശ്ശിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വോയിസ് ഓഫ് മട്ടന്നൂർ എന്ന പരിപാടിയിൽ മട്ടന്നൂരിൻ്റെ വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മട്ടന്നൂർ നിയോജക മണ്ഡലം MLA ശ്രീ VK സനോജ് സംസാരിച്ചതിൻ്റെ തുടർഭാഗം കേൾക്കാം. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ അച്ച് സ്കൂൾ. 8:00 നബിദിന ഗാനങ്ങൾ. 9:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ അവതരിപ്പിച്ച പത്രവിശേഷം പുനഃപ്രക്ഷേപണം. 9:15 നബിദിന പ്രത്യേക പരിപാടി, തുടർന്ന് ഉത്രാടപ്പാച്ചിലിനിടയിൽ ഇത്തിരി നേരം മട്ടന്നൂർ വനിതാവേദി പ്രവർത്തകരുടെ ഓണവിശേഷങ്ങളും പരിപാടികളും. 11:00 റീൽസ് ഓണം. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 12:40 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം നാട്ടുവിശേഷം. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. ഉച്ചയ്ക്ക് 1:00 ഓണം ഗാനോത്സവം. 2:00 നബിദിന വാട്സാപ്പ് സന്ദേശഗാനങ്ങൾ. 3:00 മാപ്പിളപ്പാട്ടുകൾ. 4:00 ഉത്രാടപ്പാച്ചിലിനിടയിൽ ഇത്തിരി നേരം. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം, തുടർന്ന് ആർദ്രഗീതങ്ങൾ. 6:00 ഈ നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ. 6:40 കൃഷ്ണകഥാമൃതം. രാത്രി 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 7:35 ഗാനതരംഗം. 8:00 റീൽസ് ഓണം. 8:30 ഗാനതരംഗം. 9:00 നബിദിന ഗാനങ്ങൾ. രാത്രി 10:00 ഓണം ഗാനോത്സവം. പ്രിയ ശ്രോതാക്കളെ, ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ആശുപത്രിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇൻഷുറൻസിനെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. കാലാവധി കഴിഞ്ഞിട്ടും വാഹന ഇൻഷുറൻസ് പുതുക്കാൻ മറക്കുന്നവരും ധാരാളം. ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? എങ്കിൽ ഇതാ ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. സ്റ്റാർ ഹെൽത്ത്, കെയർ ഹെൽത്ത്, ടാറ്റ, നിവാബുപ്പ, മാഗ്ന തുടങ്ങിയ എല്ലാവിധ ആരോഗ്യ ഇൻഷുറൻസുകളും, ന്യൂ ഇന്ത്യ, യുണൈറ്റഡ് ഇന്ത്യ, ഓറിയന്റൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാവിധ ഗവൺമെന്റ് പ്രൈവറ്റ് വാഹന ഇൻഷുറൻസുകളും ഏറ്റവും ഉത്തരവാദിത്വത്തോടെ കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ആരോഗ്യ ഇൻഷുറൻസ് തവണ വ്യവസ്ഥകളിലും ലഭ്യമാക്കുന്നു. ഇൻഷുറൻസ് സൊല്യൂഷൻസ്, നിയർ പോസ്റ്റ് ഓഫീസ് ശിവപുരം. ഫോൺ 9961004648, 9495127627, 9656948321.
1: മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്കിനി ഒന്ന് റിലാക്സ് ചെയ്യണം.
2: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹെയർ റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
3: പ്രിയ ശ്രോതാക്കളെ, അല്പസമയത്തിനുള്ളിൽ സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

ആകാശവാണി സംപ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചിക നിധിഃ ഝാഃ. ആദൌ മുഖ്യാഃ വാർത്താഃ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ റൂസ് ദേശസ്യ രാഷ്ട്രപതിനാ വ്ളാദിമിർ പുതിൻ ഇത്യനേന സഹ സമവേതഃ. ശീർഷ സമ്മേളനാനാം ദ്വിപക്ഷീയ സംബന്ധാനാം ച അഭവത് ഗഹനം മന്ഥനം. ബെയ്സിംഗ് നഗരം സംപ്രാപ്തഃ അജിത ഡോഭാലഃ. സീമാ പ്രകരണേ പഞ്ചവിംശതിതമസ്യ ഉച്ചസ്തരീയ വിശേഷ പ്രതിനിധി ഉപവേശനസ്യ നേതൃത്വം കരിഷ്യതി. വൈശ്വിക വാണിജ്യേ ഭാരതസ്യ സുദൃഢ പദക്ഷേപഃ. അർത്ഥവ്യവസ്ഥായാഃ പ്രതിനിധിത്വം കുർവദ്ഭിഃ രാഷ്ട്രൈഃ സഹ മുക്തവ്യാപാര സന്ധേഃ വാർത്താ പ്രചലതി ഇതി പീയൂഷ ഗോയലസ്യ ഉദ്ഘോഷണ. ഝാർഖണ്ഡ് ലോക്സേവാ പരീക്ഷാ വിവാദഃ. പരീക്ഷാ അനിയമിതതാനാം നിഷ്പക്ഷ സിബിഐ അന്വേഷണായ ഉച്ചതമ ന്യായാലയസ്യ പീഠേന കേന്ദ്ര സർവകാരതഃ ഝാർഖണ്ഡ് ശാസനാച്ച ആഹൂതം പ്രത്യുത്തരം. അപി ച കൊളംബോ ക്രിക്കറ്റ് നികഷ സ്പർധായാഃ ദ്വിതീയ ദിവസെ ശ്രീലങ്കാ ദലം വിരുദ്ധ്യ ഭാരതേന സ്വകീയേ പ്രഥമ പര്യായേ നവ ക്രീഡകാനാം ഹാനൌ ത്രയധിക പഞ്ചശതം ധാവനാങ്കാഃ സമാസാദിതാഃ. അഥ വാർത്താഃ വിശദീകൃത്യ. വിദേശമന്ത്രി ഡോക്ടർ എസ് ജയശങ്കരഃ അദ്യ ക്രെംലിൻ ഭവനെ റൂസസ്യ രാഷ്ട്രപതിനാ വ്ളാദിമിർ പുതിൻ ഇത്യമുനാ സഹ സൌഹാർദ്ദമേളനം അകരോത്. അസ്മിൻ പ്രതിനിധിമണ്ഡലേ

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.
4: ഈ കഥ ഒരു ഗൃഹനാഥയും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
5: ഇലക്ട്രിസിറ്റി ബിൽ, പലചരക്ക്, സ്കൂൾ ഫീസ് എല്ലാം കഴിഞ്ഞു.
4: വല്ലതും ബാക്കിയുണ്ടോ? 5,000 ബാക്കിയുണ്ട്. പുതിയൊരു സാരി വാങ്ങിയാലോ?
5: വേണ്ട, കഴിഞ്ഞ മാസമല്ലോ ഒന്ന് വാങ്ങിച്ചത്. ഒന്നുകൂടി വേണ്ട. ആദ്യം ബജറ്റ് ഉണ്ടാക്കൂ. ചെലവ് കഴിഞ്ഞുള്ള ചെറിയ തുകകൾ ബാങ്കിൽ സേവ് ചെയ്യൂ. സമ്പാദ്യം വർദ്ധിക്കുന്നത് കാണൂ.
4: അടിപൊളി.
5: എന്നാ വേഗം വിട്ടോ.
6: RBI പറയുന്നു,
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
7: വളരാൻ തയ്യാറാണോ? ഉയരാൻ തയ്യാറാണോ? നിങ്ങളുടെ ബിസിനസ് പുതിയ ഉയരങ്ങളിൽ എത്തിക്കൂ. 85% വരെ LTVയോടെ മണപ്പുറം IGL ഗോൾഡ് ലോണിലൂടെ ഫണ്ടുകൾ നേടുന്നത് ഇപ്പോൾ വളരെ എളുപ്പമാണ്.
8: നിങ്ങൾക്കായി മാത്രം 5 കോടി രൂപ വരെയുള്ള ലോണുകൾ നിങ്ങളുടെ ബിസിനസിനെ മുന്നോട്ട് നയിക്കാൻ സഹായിക്കുന്നു. ആത്മവിശ്വാസത്തോടെ വളരൂ, നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരൂ.

0: നിങ്ങളുടെ ബിസിനസ് വളർത്താൻ മണപ്പുറം നിങ്ങളെ സഹായിക്കുന്നു.
1: മണപ്പുറം ഫൈനാൻസ് ലിമിറ്റഡ്, മേക്ക് ലൈഫ് ഈസി. ടോൾ ഫ്രീ നമ്പർ 1-800-420-2233.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ. നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ച പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാന ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് വർണ്ണാഭമായ തുടക്കം. തിരുവനന്തപുരത്തെ കനകക്കുന്നിലെ നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു.
3: ഈ ചെറിയ സ്ഥലത്ത് ഇത്രയും വൈവിധ്യമുള്ള കാഴ്ചകൾ ലോകത്ത് ഒരിടത്തും ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ലോകത്തിന്റെ മുഴുവൻ ടൂറിസം ഡെസ്റ്റിനേഷനാക്കി നമുക്ക് ഈ കേരളത്തെ മാറ്റണം. അതാണ് ഈ സർക്കാരിന്റെ ലക്ഷ്യം. അതിനായി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതിനെല്ലാം ഈ സർക്കാർ ഈ വർഷം തന്നെ തുടക്കമിടും എന്ന് ഞാൻ ആദ്യമേ നിങ്ങൾക്ക് ഉറപ്പു നൽകുകയാണ്.
2: ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, കെ മുരളീധരൻ, ശശി തരൂർ എം പി, നഗരസഭാ മേയർ വി വി രാജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഓണത്തിരക്കിൽ കേരളം. കേരളീയ ജനതയുടെ സാമൂഹിക സാംസ്കാരിക പാരമ്പര്യത്തിന്റെ പ്രതിഫലനം എന്ന നിലയിൽ ഓണത്തിന്റെ പെരുമ. കാലദേശ സീമകൾക്കതീതമാണ്. പോയകാല നന്മകളിലേക്കും സുഹൃതങ്ങളിലേക്കും പിന്തിരിഞ്ഞു നോക്കാനുള്ള അവസരമൊരുക്കുകയാണ് ഓണം. ഒരു റിപ്പോർട്ട്.
4: ഓണത്തിന്റെ അവസാനവട്ട ഒരുക്കത്തിനുള്ള ഉത്രാടപ്പാച്ചിലാണ് നാളെ. കേരളീയരുടെ ഗൃഹാതുരത്വത്തെ ഇത്രമേൽ തൊട്ടുണർത്തുന്ന മറ്റൊരാഘോഷവുമില്ല. ചവിട്ടിത്താഴ്ത്തപ്പെട്ടവന് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. ഓണം അങ്ങനെ ചിലതുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മഹാബലി എന്നത് മാനവികത ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹത്തായ ഭരണസങ്കല്പമാണ്. സമൃദ്ധിയെ തുല്യമായി വീതം വയ്ക്കാനുള്ള സമഭാവനയുടെ ആഹ്വാനമാണ് പുതിയ കാലത്തെ ഓണത്തിലൂടെ നാം അറിയുന്നത്. മലയാള സ്വത്വത്തിന്റെയും സംസ്കാരത്തിന്റെയും അടയാളമായാണ് ലോകമെമ്പാടും ഓണം അറിയപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. ഓണം ടൂറിസം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതിയായിരിക്കും ഓണം ടൂറിസം വാരാഘോഷ സമാപനത്തിലെ മുഖ്യാതിഥി. ഞായറാഴ്ച കേരളത്തിൽ എത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ഓണം വാരാഘോഷങ്ങളുടെ സമാപനത്തിൽ സംബന്ധിക്കുക. ആലപ്പുഴയിലും കൊച്ചിയിലുമുള്ള പരിപാടികളിലും അദ്ദേഹം ദ്വിദിന സന്ദർശനത്തിനിടെ പങ്കെടുക്കും.
2: ഇന്ത്യയിലെ ആദ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ ഏലൂരു ജില്ലയിൽ പുറത്തിറക്കി. പോപ്കോൺ ചോളം ഇറക്കുമതി ചെയ്യുന്നത് അവസാനിപ്പിക്കാനും കർഷകർക്ക് സ്വാശ്രയത്വവും കയറ്റുമതി സാധ്യതകളും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുമെന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ കർഷകരുടെ പങ്കാളിത്തത്തെയും വായ്പകളില്ലാതെ അവർ നടത്തുന്ന കൃഷിയെയും ഉപരാഷ്ട്രപതി പ്രശംസിച്ചു. ഗവർണർ എസ് അബ്ദുൽ നസീർ, മുഖ്യമന്ത്രി എൻ ചന്ദ്രബാബു നായിഡു തുടങ്ങിയവർ പങ്കെടുത്തു. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ച പ്രതിരോധത്തിനുമായി പര്യാപ്തവും സുസ്ഥിരവുമായ അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് ഇന്ത്യ. മംഗോളിയയിൽ നടക്കുന്ന യു എൻ മരുഭൂവൽക്കരണ പ്രതിരോധ കൺവെൻഷന്റെ 17-ാമത് കോപ് ഉച്ചകോടിയിലാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് ഈ ആവശ്യം ഉന്നയിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
2: കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാമത്തേതും അവസാനത്തെയും മത്സരത്തിൽ ആതിഥേയർക്കെതിരെ ആദ്യ ഇന്നിംഗ്സ് 503 ഡിക്ലെയർ ചെയ്ത് ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. ശ്രീലങ്കയുടെ ബാറ്റിംഗ് പുരോഗമിക്കുകയാണ്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. സംസ്ഥാന

0: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്ന് അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ നിർദ്ദേശം നൽകി. താലൂക്ക്തല അടിയന്തര രക്ഷാപ്രവർത്തന കേന്ദ്രങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുവെന്ന് ജില്ലാ കളക്ടർമാർ ഉറപ്പാക്കണം. ആവശ്യമായാൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉടൻ ആരംഭിക്കാനുള്ള തരത്തിൽ മുന്നൊരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ഓണനാളിൽ വേറിട്ട കാഴ്ചയാണ് കണ്ണൂർ നഗരത്തിനടുത്ത് ചാല എന്ന സ്ഥലത്ത് നമുക്ക് കാണാനാവുക. പ്ലസ് വൺ വിദ്യാർത്ഥിനിയുടെ ചികിത്സയ്ക്ക് പണം സ്വരൂപിക്കാനായി പൂക്കച്ചവടം നടത്തുന്ന നാട്ടുകാരുടെ കൂട്ടം ആരെയും ആകർഷിക്കുന്ന കാഴ്ചയാണ്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ദേവനയുടെ വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായി പണം സ്വരൂപിക്കുന്നതിന് വേണ്ടിയാണ് നാട്ടുകാരുടെ കൂട്ടായ്മയായ ചങ്സ് ചാല ഇത്തരത്തിലൊരു പദ്ധതി ആസൂത്രണം ചെയ്തത്. 30 ലക്ഷം രൂപയാണ് ആവശ്യം. പായസ വിതരണം നടത്തിയും ഫണ്ട് ശേഖരിക്കുന്നുണ്ട്. നിങ്ങൾ വാങ്ങുന്ന ഓരോ പിടി പൂവും നാട്ടുകാരുടെ ശ്രമത്തിന് ശക്തി പകരും എന്ന കാര്യത്തിൽ സംശയമില്ല.
0: ഈ വർഷത്തെ ഉത്രാടക്കിഴി നാളെ രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം വയസ്കര കോവിലകത്തെത്തി സൌമ്യവതി തമ്പുരാട്ടിക്ക് കൈമാറും. ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ, ജില്ലാ പോലീസ് മേധാവി കെ എം സാബു മാത്യു തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഓണത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. ഉത്രാടദിനമായ നാളെ രാവിലെ 5 ദർശനത്തിനായി നട തുറന്ന് പൂജകൾ ആരംഭിക്കും. തിരുവോണ ദിവസം അയ്യപ്പ ഭക്തർക്കും ജീവനക്കാർക്കും തിരുവോണ സദ്യയുണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഓഗസ്റ്റ് 28 രാത്രി 10 നടയടയ്ക്കും. സഹകരണ മേഖലയിലെ വായ്പാ കുടിശ്ശികക്കാർക്ക് വേണ്ടിയുള്ള ആശ്വാസ് 2026 ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ കാലാവധി സെപ്റ്റംബർ 30 വരെ നീട്ടി. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് ഓണം ടൂറിസം വാരാഘോഷങ്ങൾക്ക് വർണ്ണാഭമായ തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. തിരുവോണത്തെ നിറവോടെ വരവേൽക്കാനുള്ള ഒരുക്കത്തിൽ മലയാളികൾ നാടും നഗരവും ഓണത്തിരക്കിൽ. നാളെ ഉത്രാടപ്പാച്ചിൽ. 2 സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഞായറാഴ്ച കേരളത്തിലെത്തും. രാജ്യത്തെ കാർഷിക മേഖലയിൽ ചരിത്ര നേട്ടം. ഇന്ത്യയിൽ ആദ്യത്തെ ജനിതക മാറ്റം വരുത്താത്ത സങ്കരയിനം ചോളം വിത്ത് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. ഭൂമി വീണ്ടെടുക്കലിനും വരൾച്ചാ പ്രതിരോധത്തിനും അന്താരാഷ്ട്ര ധനസഹായം ലഭ്യമാക്കണമെന്ന് കോപ് ഉച്ചകോടിയിൽ ഇന്ത്യ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നാളെ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: ഇന്ദ്രദർപ്പഹരണം എന്ന ഭാഗം ഇതുവരെ പാരായണം ചെയ്തത് ഉണ്ണികൃഷ്ണൻ കീച്ചേരി. ഭഗവത് ജീവിത ചരിത്രത്തിലൂടെ ഒരു യാത്ര.
1: കാളിയമർദ്ദനം കഴിഞ്ഞതോടെ തങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനും ഉദ്ധാരകനുമാണ് കണ്ണനെന്ന് യദുകുലവാസികൾ വിശ്വസിച്ചു തുടങ്ങി. ദിവസങ്ങൾ ചിലത് കഴിഞ്ഞു. കാളിയൻ ഒഴിഞ്ഞുപോയതോടെ കാളിന്ദിയുടെ കര സസ്യസമൃദ്ധമാകുവാൻ തുടങ്ങി. കംസന്റെ കൊട്ടാരത്തിൽ ദുർനിമിത്തങ്ങൾ ഉണ്ടാവാത്ത ദിനങ്ങളില്ല. കാളിയൻ എന്ന സർപ്പത്തിന്റെ ദർപ്പം കണ്ണൻ അടക്കിയ കഥ ചാരന്മാർ മുഖേനെ അറിഞ്ഞു. ഏതു മാർഗമുപയോഗിച്ചും കണ്ണനെ വധിക്കണമെന്ന് കംസൻ തീരുമാനിച്ചു. ഈ സമയത്താണ് പ്രലംബൻ കടന്നു വന്നത്. കംസന്റെ മുഖം കണ്ട് കാര്യങ്ങൾ ഊഹിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ തന്നെ വൃന്ദാവനത്തിലേക്ക് ഞാൻ യാത്ര തിരിക്കുകയാണ്. ആ കാലിച്ചെറുക്കന്റെ കഥക്ക് അടിവരയിടുകയാണ് ഞാൻ. അങ്ങ് സ്വസ്ഥനായി വസിച്ചാലും. പ്രലംബൻ വൃന്ദാവനത്തിലേക്ക് നടന്നു. ഒരു ബാലന്റെ വേഷത്തിൽ ഗോപാലന്മാരുടെ കൂടെ ചേർന്നു. എല്ലാവരും അവൻ ഇഷ്ടപ്പെട്ടു. പ്രളംബൻ ബലരാമനെ ചുമന്നു നടന്നു. ആൽച്ചുവട്ടിലെത്തിയ പ്രളംബൻ ബലരാമനെ താഴെ ഇറക്കിയില്ല. അവൻ ഭണ്ഡീരവനത്തിലേക്ക് കുതിച്ചോടുവാൻ തുടങ്ങി. ബലരാമന് കാര്യം ബോധ്യമായി. രാക്ഷസന്റെ മായ എറിഞ്ഞ് ബലരാമൻ മുഷ്ടിച്ചുരുട്ടി അവന്റെ മസ്തകത്തിൽ പ്രഹരിച്ചു. പ്രളംബൻ മുന്നോട്ടു പോവാനാവാതെ അവിടെ നിന്നു. ബലരാമൻ രണ്ടാമതും പ്രഹരിച്ചു. പ്രളംബൻ മരിച്ചു വീണു. തേജസ്സാർന്ന ഒരു രൂപം അവിടെ തെളിഞ്ഞു വരികയും ചെയ്തു. ബലരാമനെ കാണാതായപ്പോൾ കുട്ടികളുടെ സന്തോഷം പോയി. അവർ കേശവനോട് കാര്യങ്ങൾ പറഞ്ഞു. ജ്യേഷ്ഠനെ ആർക്കും ഒന്നും ചെയ്യുവാനാവില്ല. നിങ്ങളാരും വിഷമിക്കേണ്ടതില്ല. ചാരന്മാർ വഴി പ്രളംബൻ മരിച്ച വിവരം കംസൻ അറിഞ്ഞു. രോഹിണിയുടെ മകനായ ബലരാമനാണ് പ്രളംബനെ കൊന്നതെന്നും അറിഞ്ഞു. വൃന്ദാവനത്തിൽ മഴക്കാലമാണ്. ഒരു ദിവസം കണ്ണൻ തനിയെ യമുനയുടെ മണൽപ്പുറത്ത് പോയി. നീലമഴയത്ത് അകലെ നിന്ന് ആരോ വരുന്നതുപോലെ കണ്ണന് തോന്നി. അത് രാധയായിരുന്നു. കണ്ണൻ വേണുവെടുത്തു. രാധ കണ്ണന്റെ മാറോട് ചേർന്നു നിന്നു. കണ്ണൻ മുരളിയിലൂടെ ദിവ്യമായ ഗാനമുതിർത്തു. ഗോപികമാർ ബ്രാഹ്മമുഹൂർത്തത്തിൽ തന്നെ കാളിന്ദിയിലെത്തി. കഴുത്തിനൊപ്പം വെള്ളത്തിൽ കുളിച്ച് നദിക്കരയിൽ കയറി മണ്ണുകൊണ്ട് ദേവീരൂപമുണ്ടാക്കി ആരാധിച്ചു. വിഗ്രഹത്തിനു ചുറ്റും ഈറൻ വസ്ത്രങ്ങളോടെ ചുവടുവെച്ചു. പ്രാർത്ഥിച്ചു. ഗോപികമാരുടെ എല്ലാ വാക്കുകളും ഒരാളിലേക്കായിരുന്നു, കണ്ണനിൽ. അവരെല്ലാം മനസ്സിൽ പ്രതിഷ്ഠിച്ചത് ഒരാളുടെ രൂപം മാത്രമായിരുന്നു, കണ്ണന്റേത്. ഗോപികമാർ തികഞ്ഞ ഭക്തിയോടെ ദേവീപൂജയുമായി വ്രതമാചരിച്ചു. ഒരു ദിവസം ഏതാനും ഗോപികമാർ കാളിന്ദിയിൽ കുളിക്കുവാനിറങ്ങി. വസ്ത്രങ്ങളെല്ലാം തീരത്തു വച്ചിട്ടാണ് സുന്ദരികൾ നീരാടുവാനിറങ്ങിയത്. ഈ സമയത്ത് കണ്ണൻ നദീതടത്തിലെത്തി. ജലപ്പരപ്പിൽ നീന്തിത്തുടിക്കുന്ന ഗോപികമാർ കാണാതെ കണ്ണൻ അവരുടെ വസ്ത്രങ്ങൾ വാരിയെടുത്തു. അടുത്തുള്ള നീലക്കടമ്പിന് മുകളിൽ കയറിയിരുന്നു. അല്പസമയം കഴിഞ്ഞു. കുമാരിമാർ കരയിൽ കിടന്ന് വസ്ത്രം നഷ്ടപ്പെട്ടതറിഞ്ഞില്ല. അവർ കരയിൽ ശ്രദ്ധിക്കാതെ പരസ്പരം ജലം തെറിപ്പിച്ചും നീന്തിയും കളിച്ചുകൊണ്ടിരുന്നു. കടമ്പിന്റെ കൊമ്പിൽ വസ്ത്രങ്ങൾ തൂക്കിയിട്ട് കണ്ണൻ മുരളിയെടുത്തു. സാവധാനം വേണു വായിക്കുവാൻ തുടങ്ങി. കുമാരിമാർ നിശ്ചലരായി. കരയിലേക്ക് കയറിവന്ന ഗോപികമാർ തങ്ങളുടെ വസ്ത്രങ്ങൾ കണ്ടില്ല. എവിടെയാണ് വസ്ത്രങ്ങൾ? കാറ്റടിച്ചെല്ലാം നദിയിലേക്ക് തന്നെ പോയോ? അവർ നഗ്നത മറന്ന് നദിയിലേക്ക് ശ്രദ്ധിച്ചു. നദിയിലും വസ്ത്രം കാണുന്നില്ല. കണ്ണന്റെ ഗാനം അടുത്തു വരുന്നതുപോലെ അവർക്ക് തോന്നി. അപ്പോൾ ഒരു ഗോപിക വിളിച്ചു പറഞ്ഞു, അതാ നമ്മുടെ വസ്ത്രങ്ങൾ, നീലക്കടമ്പിന്റെ കൊമ്പിൽ ഉടക്കി വച്ചിരിക്കുന്നു. അവിടെ ഇരുന്ന് കണ്ണൻ മുരളി വായിക്കുന്നു. കഴുത്തിനൊപ്പം ജലത്തിൽ നിന്നുകൊണ്ട് ഗോപികമാർ പറഞ്ഞു, കണ്ണ എന്തൊരു കളിയാണിത്, വേഗം ചേല തരൂ. കണ്ണൻ പറഞ്ഞു, ഗോപികാരമണികളെ, കാളിന്ദി നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയാണ്. അമലയും ശുദ്ധയുമാണവർ. ആ നദിയിലിറങ്ങി നഗ്നരായി സ്നാനം ചെയ്യുന്നത് തെറ്റാണ്. നിങ്ങളുടെ ഈ പ്രവൃത്തിയിൽ കാളിന്ദിക്ക് അമർഷമുണ്ട്. ഗോപികമാർ പറഞ്ഞു, അറിവില്ലാത്തവരിലേ കണ്ണ, ഞങ്ങൾ ഇനി തെറ്റു ചെയ്യുകയില്ല. ദയവായി വസ്ത്രങ്ങൾ തരൂ. ശരി, നിങ്ങളുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുന്നു. ഓരോരുത്തരായി വന്ന് വസ്ത്രങ്ങൾ വാങ്ങിക്കൊള്ളുക. ആദ്യം ഗോപികമാർ തയ്യാറായില്ലെങ്കിലും കണ്ണൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോൾ അവരുടെ നാണം മനസ്സിൽ നിന്നു മാറ്റി. ശിരസ് നമിച്ച് അവർ കടമ്പിന്റെ ചുവട്ടിലെത്തി. കണ്ണൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇങ്ങനെ കണ്ടതുകൊണ്ട് നാണിക്കേണ്ട കാര്യമില്ല. ബാഹ്യമായതിനൊന്നും ഞാൻ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല. മനസ്സാണ് മുഖ്യം. നിങ്ങളുടെ ജന്മങ്ങൾക്കപ്പുറം കാണുന്നവനാണ് ഞാൻ. പക്ഷേ

0: ഒന്നോർക്കണം, വ്രതമനുഷ്ഠിക്കുന്നവരാണ് നിങ്ങൾ. വ്രതശീലകൾക്ക് ചില നിയമങ്ങളുണ്ട്. പരിപാവനമായ നദികളിൽ നഗ്നത പടർത്തുവാൻ അവർക്ക് പാടില്ല. കേശവന്റെ തിരുവായ്മൊഴികൾ ഗോപികമാർ എതിരില്ലാതെ സ്വീകരിച്ചു. അവർ കൈപ്പത്തികൾ ചേർത്ത് ശിരസിൽ കൈവച്ച് കൂപ്പി. സൂര്യദേവന്മാരെ പോലെ അവർ ശോഭിച്ചു. ഒരു ദിവസം പ്രഭാതത്തിൽ നാരദ മഹർഷി ഗർഗാചാര്യന്റെ ഭവനത്തിലേക്ക് എഴുന്നള്ളി. ആചാര്യൻ നാരദരെ സ്വീകരിച്ചു. നാരദർ പറഞ്ഞു, പ്രപഞ്ചേശ്വരനായ നാഥന്റെ തിരുവിലാസങ്ങൾ നിത്യവും കണ്ടു വസിക്കുന്നവനല്ലേ ഭവാൻ. അതാണ് ഏറ്റവും വലിയ സുകൃതം. മായാമയന്റെ ലീലകൾ നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ്. ഗോപികമാരുമായുള്ള ഭഗവാന്റെ ബന്ധവും അങ്ങനെ തന്നെ. ഗോപികമാരുടെ കഥകൾ വ്യക്തമായി അറിഞ്ഞാൽ കണ്ണന്റെ കളികൾ വെറും ലീലകളല്ലെന്ന് നമുക്ക് മനസ്സിലാകും. മഹാന്മാരുടെ പല കർമ്മങ്ങളും അല്പബുദ്ധികൾക്ക് വികടത്തരമായിട്ടാണല്ലോ തോന്നുക. ആചാര്യർ പറഞ്ഞു, മഹർഷി, എനിക്ക് ഗോപികമാരുടെ കഥകൾ അറിഞ്ഞാൽ കൊള്ളണമെന്നുണ്ട്. നാരദർ ഗോപികമാരുടെ കഥകൾ പറയാൻ തുടങ്ങി. ആദ്യം ശ്രുതിരൂപ ഗോപികളുടെ കഥയാണ് നാരദർ പറഞ്ഞത്. പിന്നീട് ഋഷിരൂപ ഗോപികമാരുടെ കഥ. അതിനെ തുടർന്ന് കൗശല ഗോപികകളുടെ കഥയും നാരദർ പറഞ്ഞു. പിന്നെ യജ്ഞസീതാ ഗോപികമാരുടെ കഥയാണ് മഹർഷി പറഞ്ഞത്. ദേവാംഗന ഗോപികമാരുടെ കഥയും ജാലന്ധര ഗോപികകളുടെ കഥയും നാരദർ പറഞ്ഞു. ഗർഗാചാര്യന്റെ മനസ്സ് തെളിഞ്ഞു വന്നു.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

കർക്കിടകത്തിൻ്റെ ദുരിതകാലം കഴിഞ്ഞു. ഇനി പ്രതീക്ഷകളുടെ ചിങ്ങപ്പുലരി. തുടികളിൽ പൂക്കളുടെ വസന്തം തീർത്ത്, പാടങ്ങളിൽ വിളവിൻ്റെ വിഭവങ്ങൾ തീർത്ത് സമൃദ്ധിയുടെ ഓണമെത്തുകയാണ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് റേഡിയോ മലബാറും ഒരുങ്ങുകയാണ്. പ്രശസ്തരുടെ ഇഷ്ടഗാനങ്ങളും ഓണവിശേഷങ്ങളുമായി റേഡിയോ മലബാർ അവതരിപ്പിക്കുന്നു

0: തിരുവോണം വരെ. രാവിലെ 8 മണി മുതൽ 9 മണി വരെ, ഉച്ചക്ക് 1 മണി മുതൽ 2 മണി വരെ. പുനഃപ്രക്ഷേപണം രാത്രി 9 മണി മുതൽ 11 മണി വരെ. ഓണവിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമായി ഓണം ഗാനോത്സവം അത്തം മുതൽ തിരുവോണം വരെ.
1: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. SVS ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180763, 9747538114.
2: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര നെല്ലൂന്നി.
3: CM വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
2: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
3: ഫോൺ 9496420880 8111933600. CM വിസ്താര,
2: CM വിസ്താര നെല്ലൂന്നി.
4: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
5: റേഡിയോ മലബാറിലിപ്പോൾ സന്ധ്യാഗീതങ്ങൾ കേൾക്കാം.

0: ഓണാശംസകളോടെ ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ വിലക്കുറവിലും ഗുണമേന്മയിലും എന്നും മുന്നിൽ. 13 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, ഓണക്കോടികൾക്ക് വമ്പിച്ച വിലക്കുറവുമായി ന്യൂ സ്റ്റൈൽ ടെക്സ്റ്റൈൽസ് ആൻഡ് റെഡിമെയ്ഡ്സ് ഉരുവച്ചാൽ.
1: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.0.

0: സന്ധ്യാഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഒരു സ്ഥലം ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവട്ടുകുന്ന് മട്ടന്നൂർ, ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025-9000-17 7025-9000-15. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
0: അല്പസമയത്തിനുള്ളിൽ ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
2: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. പൊന്നോണത്തെ വരവേൽക്കനൊരുങ്ങി മലയാള നാട്. നാളെ ഉത്രാടം. സംസ്ഥാനത്തിന് ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മംഗളൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. രാജ്യത്തെ ജനിതകമാറ്റം വരുത്താത്ത ആദ്യ ഹൈ എക്സ്പാൻഷൻ പോപ്കോൺ ചോള സങ്കരയിനം വിത്ത് ആന്ധ്രാപ്രദേശിലെ മുസനൂരിൽ പുറത്തിറക്കുകയായിരുന്നു അദ്ദേഹം. ഈ നേട്ടം ഇന്ത്യൻ കർഷകരുടെ സംരംഭകത്വ ശക്തിയെ പ്രതിഫലിപ്പിക്കുന്നതായി പറഞ്ഞ ഉപരാഷ്ട്രപതി, കൃഷി കൂടുതൽ സാങ്കേതിക വിദ്യാധിഷ്ഠിതവും ലാഭകരവുമായി മാറണമെന്നും അഭിപ്രായപ്പെട്ടു.
3: I appreciate both the state and the central governments for their various schemes for safeguarding the interest of farmers, like PM Kisan Samman Nidhi, PM Special Bima Yojana, Kishan Credit Card schemes and many others. National Food Security and Nutrition Mission also ensures seed certification, integrated nutrient and pest management, on farm mechanization assistance and field demonstrations for maize farmers.
2: Russian President Vladimir Putinumayi Kremlinil koodikkaazhcha nadathi videshakaryamantri S. Jayshankar. ഇന്ത്യ റഷ്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ചും സുപ്രധാന മേഖലകളിലേക്ക് സഹകരണം വ്യാപിപ്പിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ നടന്നു. ഉഭയകക്ഷി വ്യാപാരം, ആണവ സഹകരണം, ഊർജ്ജം, രാസവളം തുടങ്ങിയ മേഖലയിലെ പങ്കാളിത്തവും ചർച്ചയായി. ഇന്ത്യയിലേക്കുള്ള രാസവള വിതരണം വർദ്ധിപ്പിക്കുമെന്നും ഇന്ത്യൻ കർഷകർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും വ്ളാഡിമിർ പുടിൻ അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി റഷ്യയിലെത്തിയ ശ്രീ ജയശങ്കർ റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ ചൈന അതിർത്തി വിഷയം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിനുള്ള 25-ാമത് പ്രതിനിധി ചർച്ചയിൽ പങ്കെടുക്കുന്നതിനായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്ന് ബെയ്ജിംഗിലെത്തി. അതിർത്തി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പുറമെ പ്രാദേശിക അന്താരാഷ്ട്ര വിഷയങ്ങളും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്യിയുമായി ശ്രീ ഡോവൽ ചർച്ച നടത്തും. ചൈനീസ് വൈസ് പ്രസിഡന്റ് ഹാൻഷെങ്ങുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. കാത്തിരിപ്പിനൊടുവിൽ മറ്റന്നാൾ തിരുവോണം വന്നെത്തുന്നതിന്റെ ഉത്സാഹത്തിലാണ് നാടും നഗരവും. അവസാനവട്ട ഒരുക്കങ്ങളുടെ ഓണപ്പാച്ചിലുമായി നാളെയാണ് ഉത്രാടം. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് ഇന്ന് വർണ്ണാഭമായ തുടക്കമായി. നിശാഗന്ധിയിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഓണം വാരാഘോഷം ഉദ്ഘാടനം ചെയ്തു. ചലച്ചിത്ര നടൻ കുഞ്ചാക്കോ ബോബൻ ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി. ഓണം വാരാഘോഷത്തിന്റെ ഈ മാസം 30-ന് നടക്കുന്ന സമാപന ചടങ്ങിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറും പങ്കെടുക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റജു കോലിയക്കോട്.
4: കേരളത്തിന്റെ സാംസ്കാരിക വൈവിധ്യവും പാരമ്പര്യവും കലാപൈതൃകവും വിനോദസഞ്ചാര സാധ്യതകളും ഒരുമിച്ച് അവതരിപ്പിക്കുന്ന തരത്തിലാണ് സർക്കാരിന്റെ ഓണം വാരാഘോഷം ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. നടി ശോഭനയുടെ പ്രത്യേക നൃത്ത പരിപാടിയോടെയാണ് ഓണം വാരാഘോഷത്തിന് തുടക്കമായത്. 7 ദിവസങ്ങളിൽ വിവിധ വേദികളിലായി 340-ലേറെ പരിപാടികളാണ് അരങ്ങേറുന്നത്. ഇത്തവണ കോവളത്തെയും ഓണാഘോഷത്തിന്റെ പുതിയ വേദിയായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കവടിയാർ, അട്ടക്കുളങ്ങര, ശാസ്തമംഗലം എന്നിവിടങ്ങളെ ബന്ധിപ്പിച്ചുള്ള വൈദ്യുത ദീപാലങ്കാരമാണ് ഓണം വാരാഘോഷത്തിന്റെ മറ്റൊരു ആകർഷക കാഴ്ച. ഈ മാസം 30-ന് നടക്കുന്ന ഘോഷയാത്ര അവിസ്മരണീയമായ ദൃശ്യവിരുന്നാകും. ഓണാഘോഷ പരിപാടികൾ പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്.
2: പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലൂരു സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. കേരളത്തിന്റെ റെയിൽവേ അടിസ്ഥാന സൌകര്യ വികസനത്തെയും ഭാവി വികസന സാധ്യതകളെയും ബാധിക്കാവുന്ന ഇത്രയും പ്രധാനപ്പെട്ട തീരുമാനം സംബന്ധിച്ച് കേരള സർക്കാരുമായി യാതൊരു കൂടിയാലോചനയും നടത്താതെയാണ് റെയിൽവേ ബോർഡ് തീരുമാനമെടുത്തതെന്ന് കത്തിൽ പറയുന്നു. CBSEയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്നു. CBSEയുടെ കാര്യക്ഷമതയും സുതാര്യതയും ഉറപ്പുവരുത്തുന്നതിനൊപ്പം അക്കാദമിക പ്രവർത്തനങ്ങളും പരീക്ഷാ ഭരണനിർവഹണ പ്രക്രിയകളും ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് യോഗത്തിൽ ചർച്ച നടന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: ആക്രമണകാരികളും രോഗബാധിതവുമായ തെരുവ് നായ്ക്കളുടെ ദയാവധം സംബന്ധിച്ച് ഏകീകൃത മാനദണ്ഡം പുറപ്പെടുവിച്ച് സംസ്ഥാന സർക്കാർ. ഇതു സംബന്ധിച്ച സുപ്രീംകോടതി നിർദ്ദേശം നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പേവിഷബാധയുള്ളതോ ചികിത്സിച്ച് മാറ്റാനാകാത്ത രോഗബാധയുള്ളതോ ഗുരുതരമായി പരിക്കേറ്റവയോ ആക്രമണകാരികളോ ആയ നായകളെ മാത്രമേ ദയാവധത്തിന് വിധേയമാക്കാൻ പാടുള്ളൂ എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റു ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. നാളെ 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന കാലാവസ്ഥാ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര സാഹചര്യം നേരിടാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് റവന്യൂ മന്ത്രി AP അനിൽകുമാർ നിർദ്ദേശം നൽകി. ഓണക്കാലത്തെ വരവേൽക്കാൻ ഇടുക്കിയുടെ മലനിരകളിൽ കാശിത്തുമ്പപ്പൂക്കൾ വസന്തം തീർക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ ഗ്യാപ് റോഡിലാണ് ഇംബേഷ്യസ് മാക്കുലേറ്റ എന്ന ശാസ്ത്രനാമമുള്ള പുള്ളിക്കാശിത്തുമ്പകൾ കൂട്ടത്തോടെ പൂത്തിരിക്കുന്നത്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: ഹൈറേഞ്ചിന്റെ വഴിയോരങ്ങളിലും അരുവികളുടെ തീരങ്ങളിലും ഇളം പിങ്ക് നിറത്തിൽ സമൃദ്ധമായി വിരിഞ്ഞു നിൽക്കുന്ന കാശിത്തുമ്പകൾ കാഴ്ചക്കാരുടെ മനം കവരുന്നവയാണ്. ധാരാളം മഴയും തണുപ്പും ആവശ്യമായ ഈ സസ്യത്തെക്കുറിച്ച് നിരവധി സസ്യശാസ്ത്രജ്ഞർ പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. മൂപ്പെത്തിയ വിത്തുകൾ സ്വയം പൊട്ടിത്തെറിച്ച് പുതിയ ചെടികൾ വളരുന്ന പ്രത്യേകതയും ഇവയ്ക്കുണ്ട്. എങ്കിലും മനുഷ്യന്റെ കടന്നുകയറ്റവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം ഈ അപൂർവ പുഷ്പങ്ങൾ ഇന്ന് രൂക്ഷമായ വംശനാശ ഭീഷണി നേരിടുകയാണ്. പ്രകൃതിയുടെ

0: അപൂർവ നിധിയെ സംരക്ഷിക്കേണ്ടത് വരും തലമുറയ്ക്കായി അത്യാവശ്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു.
1: ഗാന്ധി ജയന്തി ദിനമായ ഒക്ടോബർ 2 മുതൽ തമിഴ്നാട്ടിലെ ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഡീലക്സ്, പോയിന്റ് ടു പോയിന്റ്, മുഫ്യൂസിൽ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി ജോസഫ് വിജയ്. ട്രാൻസ്ജെൻഡറുകൾക്കും ഈ സൌകര്യം ഉപയോഗിക്കാമെന്ന് നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയിൽ അദ്ദേഹം വ്യക്തമാക്കി. ബീഹാറിലെ താഴ്ന്ന പ്രദേശങ്ങളെ പ്രളയത്തിലാഴ്ത്തി ഗംഗാനദിയിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുന്നു. പട്ന, വൈശാലി, ഭോജ്പൂർ, ബക്സർ, ഭഗൽപൂർ, മുൻഗർ, സമസ്തിപൂർ, ബെഗുസാരായ് ജില്ലകളിൽ ഗംഗ കരകവിഞ്ഞൊഴുകുകയാണ്. 100 ഏക്കർ സ്ഥലത്തെ കൃഷി നശിച്ചതായാണ് റിപ്പോർട്ടുകൾ. കൊളംബോയിൽ നടക്കുന്ന ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ 503 റൺസിന് 1 ഇന്നിംഗ്സ് ഡിക്ലയർ ചെയ്ത ഇന്ത്യ. കനത്ത മഴ മൂലം മത്സരം നേരത്തെ അവസാനിപ്പിക്കുകയായിരുന്നു. 2 ദിനമായി ഇന്ന് കളി അവസാനിക്കുമ്പോൾ ശ്രീലങ്ക 1 ഇന്നിംഗ്സിൽ 2 വിക്കറ്റിന് 8 റൺസ് എന്ന നിലയിലാണ്. 2 ടെസ്റ്റുകളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു ജയം. FIH ഹോക്കി ലോകകപ്പ് മത്സരത്തിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. നിലവിൽ അർജന്റീന 3 ഗോളും ഇന്ത്യ 1 ഗോളുമാണ് നേടിയിട്ടുള്ളത്. നെതർലൻഡ്സിലാണ് മത്സരം നടക്കുന്നത്. 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്താനുള്ള നിർദ്ദേശവുമായി ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ക്രിസ്റ്റഫർ ലക്സൺ. നിയമം ലംഘിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്ക് വരുമാനത്തിന്റെ 10% വരെ പിഴ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ബിൽ ന്യൂസിലൻഡ് പാർലമെന്റിൽ അവതരിപ്പിക്കും. ഇൻസ്റ്റഗ്രാം, ടിക്ടോക്, സ്നാപ്ചാറ്റ്, ഫേസ്ബുക്ക് തുടങ്ങിയ ജനപ്രിയ പ്ലാറ്റ്ഫോമുകൾക്ക് നിരോധനം ബാധകമായിരിക്കും. ഓസ്ട്രേലിയ, കാനഡ, ബ്രസീൽ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ 16 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ നിരോധിച്ചതിന്റെ ചുവട് പിടിച്ചാണ് ഈ നീക്കം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സമ്പദ്വ്യവസ്ഥയിൽ കാർഷിക മേഖലയ്ക്ക് പ്രഥമ സ്ഥാനമാണുള്ളതെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ക്രെംലിനിൽ കൂടിക്കാഴ്ച നടത്തി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. പൊന്നോണത്തെ വരവേൽക്കാൻ ഒരുങ്ങി മലയാള നാട്. നാളെ ഉത്രാടം. സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മംഗളൂരുവിനെ പാലക്കാട് ഡിവിഷനിൽ നിന്നും മൈസൂരു ഡിവിഷനിലേക്ക് മാറ്റാനുള്ള റെയിൽവേ ബോർഡിന്റെ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. FIH ഹോക്കി ലോകകപ്പിൽ ഇന്ത്യൻ പുരുഷ ടീം അർജന്റീനയെ നേരിടുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കഥാനായകൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷനൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
2: 9447-371-836,
1: 8078-502-836.
3: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

0: ചിരിപ്പിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: എന്റെ
0: മോനെ ഞാൻ പെട്ടിട്ടുള്ള വലിയ പെടലാ വീട്ടിനെട്ടാ.
1: എന്നാ സംഭവിച്ചു? കാര്യം പറ.
0: മൂന്നാല് കുട്ടികള് പുരക്ക് വന്നിട്ടാ.
1: എന്നിട്ട്
0: പുരക്ക് വന്നിട്ട് മൂന്നാല് ചോദ്യം ആരോ പറഞ്ഞേച്ചാന്ന് പറഞ്ഞു എന്നോട്.
1: അത് ശരി. ഇപ്പോഴത്തെ പിള്ളേരുടെ മുമ്പിൽ ഒന്നും പോയിട്ട് പെട്ടേക്കണ്ട. എന്തെല്ലാം ചോദ്യം ചോദിക്കാൻ, നമ്മളെ ചോദ്യം ചോദിച്ചു നമ്മള് പെട്ടുവോ?
0: അതുപോലെ പെട്ടന്റെ കരണ. ഓരോരോ ചോദ്യങ്ങളുമായിട്ട് ഇങ്ങ് വന്നിന്, വയസ്സായ നിങ്ങൾക്കേ അറിയൂ ഉത്തരങ്ങള്. വയസ്സായവരോട് ചോദിച്ചറിഞ്ഞാ മതി എന്നാ പറഞ്ഞത്. എടോ വയസ്സായി വന്നിട്ട് ഇന്ത്യയിൽ ഉത്തര അനക്കറിയണ്ടേ?
1: എന്തല്ലോ
0: പൂക്കളെ പേര് പറഞ്ഞിട്ടാ വന്നിന്?
1: അല്ല, ഞാൻ വിചാരിച്ച മറ്റേ ഓണത്തിന്റെ പരിപാടിയായിട്ട് എന്തെങ്കിലും
0: അതാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്ക. കാരണ ഇവര് 50 rupees അങ്ങ് കൊടുത്തിട്ട് അങ്ങ് വിട്ടാ മതിയല്ലോ.
1: മതിയല്ലോ.
0: ഇതൊരുമാതിരി ചോദ്യങ്ങള്, എന്തെല്ലോ പേരുകള്, എന്തെല്ലോ ചോദ്യങ്ങള്. ഞാൻ പറഞ്ഞ് മക്കളെ വൈകുന്നേരം കൊണ്ടൊരു തീരുമാനം അറിയിക്കാന്ന് പറഞ്ഞാ ഞാൻ എന്റെ അടുത്ത് വന്നിനി.
1: അത് ശരി.
0: എന്നാലേ നീ എനക്ക് എന്തെങ്കിലും ഉത്തരം പറഞ്ഞല്ലേ എനക്ക് അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറ്റൂ.
1: അല്ല പോട്ടെ, എന്താണ് അവര് ചോദ്യങ്ങൾ? എന്തെല്ലാം നിങ്ങൾ പറ.
0: അവരാദ്യം ചോദിച്ചത് ഓർക്കിഡ് ഓർക്കിഡ് എന്നാന്ന്.
1: എന്തോർക്കെ?
0: അതല്ലേ ഞാൻ കരുണ പറയുന്നേ.
1: അപ്പൊ
0: ഞാൻ പറഞ്ഞ് മക്കളെ വയസ്സും പ്രായമായ എന്നോട് എനക്കൊന്നും ഓർമ്മയില്ല, നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം പറയേണ്ട കണക്കൊന്നും ഓർമ്മ വേണ്ടേ. ഞാൻ വെച്ച് ഇവർ ഓർക്കാനോളി പറയുന്നു. ഞാൻ കൊറേ ചിന്തിച്ച് മുത്തശ്ശി ഉത്തരം പറ മുത്തശ്ശി ഉത്തരം പറ. ഞാൻ എന്ത് പറയാനാ കരുണ?
1: എല്ലാം ഉണ്ടാവും, ഓർമ്മക്കുറവ് ഉണ്ടാവല്ലോ. നിങ്ങൾക്ക് എത്രയപ്പ പ്രായോ?
0: അത് ഓർമ്മയൊന്നല്ലേ കരുണാന്നേ.
1: പിന്നെന്താന്ന്?
0: അതൊരു പൂവിന്റെ ഓർക്കിഡ്. അങ്ങനെ ഒരു പൂവിന്റെ പേരുണ്ട് പോലും. അത് എന്താണ്, അതെങ്ങനെയാണ്, അത് എങ്ങനത്തെ പൂവാണെന്നൊക്കെയാണ് ചോദ്യോ?
1: അത് ശരി.
0: എനിക്കറിയണ്ട കരുണ. പോട്ടെ ഓർക്കിഡ് അടക്കട്ട്, അതെന്തെങ്കിലും പറഞ്ഞു കൊടുക്ക. രണ്ടാമത്തെ ചോദിക്കലാന്ന്, എന്താണ് ഡാലിയ? അപ്പൊ എന്താണ് ഡാലിയ എന്ന് ചോദിച്ചാലും ഞാൻ പറഞ്ഞ് കുന്നുമ്മല ശേഖരന്റെ മോൻ കല്യാണം കഴിച്ചുകൊണ്ടുവന്ന ആ കുട്ടിന്റെ പേര് ഇങ്ങനത്തെ ഡാലിയ എന്തുവാന്ന്. ഡെയ്സി എന്നതിനും പേര്. അപ്പൊ പിള്ളേരോട് ഞാൻ പറഞ്ഞു മോനെ കുന്നുമല ശങ്കരേട്ടന്റെ
1: അത് ചക്കേ അങ്ങനെ ലൈനാക്കിട്ടേട്ടൻ കഴിച്ചുട്ടല്ലേ.
0: അതെയാ? അപ്പൊ ഡാലിയ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു ശേഖരന്റെ മോൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നിന് മോനെ ഓള പേരാന്ന് ഡാലിയ. എല്ലാം മുത്തശ്ശി ഡാലിയ എന്ന് പറഞ്ഞാല് പൂവാന്ന്. ആ പൂവ് എങ്ങനെയിരിക്കും എന്നാ അപ്പൊ ഇംഗ്ലീഷിലല്ലാന്ന് ചോദിക്കുന്നേ. എന്താ കളറ് എന്നൊക്കെ ചോദിച്ച് എനക്കറിയണ്ടേ കരുണ.
1: ശരിക്കും പറഞ്ഞാ നിങ്ങള് പെട്ട്. എന്നിട്ട്
0: മൂന്നാല് പൂവിന്റെ പേരും കൂടി പറഞ്ഞ് ഞാനത് ഓർമ്മിച്ചില്ല. പണ്ടത്തെ കാക്കപ്പൂ തുമ്പപ്പൂ എല്ലാം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. പിന്നെ ഒരു വൃത്തിയട്ട പേരും കൂടി പറഞ്ഞ എന്റെ കരുണ. അത് കേട്ടരാ നിനക്ക് അതിലോ ക്ഷീണ. ആന്തൂറിയോ
1: ആരുതൂറി?
0: ആന്തൂറിയോ ആരുതൂറിയതെന്നല്ല ആന്തൂറിയോ.
1: എല്ലാ ആമിൻത പടിങ്ങൾ വായെടുത്തമ്പാട് പറയണ്ടേ.
0: എന്തെന്നേ
1: ഇവിടെ ആണ് മാത്രല്ല പെണ്ണും തൂറലുണ്ടെന്ന് പറയണ്ടേ നിങ്ങള്?
0: അത് ഈ പിള്ളന്മാരോട എന്ത് വെട്ടിത്ത കരണ നീ പറയുന്ന ഇത്തിരി പോന്ന പിള്ളന്മാരോട്.
1: അല്ല പിന്നെ ആന്തൂറി എന്ന് പറയുമ്പോ പിന്നെ
0: എടോ അതൊന്നും അല്ല രസോ. അതും പൂവിന്റെ പേരാ പോലും.
1: ദൈവമേ ഇങ്ങനെയും പേരുണ്ടാ
0: ആന്ന്.
1: എന്നാ പിന്നെ ഉണ്ടല്ലോ ഇത് ഭയങ്കര നാട്ടുള്ള പൂവായിരിക്കും എന്റെ ആമിൻത.
0: എന്നാന്ന് അറിയല്ല കരണ. ഇന്ത്യയിൽ ഉത്തരം എനിക്ക് കിട്ടണം, വൈകുന്നേരം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കും വേണം.
1: അല്ല ആലം പോട്ടെ, ഈ പിള്ളേർക്ക് തന്നെ ഇപ്പൊ പൂവിന്റെ പേരല്ലോ.
0: എടോ ഇത് സ്കൂൾ കൊണ്ടുപോയിട്ട് എന്തെല്ലോ പരിപാടികളാന്ന് തോന്നു. പൂക്കള മത്സരമായിട്ടുണ്ട് പോലും. അപ്പൊ ഈ പൂക്കള മത്സരത്തില് ഈ ഓർക്കിഡ് ആന്തൂറിയോ പിന്നെ എന്താ നേരത്തെ പറഞ്ഞ ഡാലിയ പിന്നെ വേറെ സീനിയെല്ലാം പറഞ്ഞ കുറെ പേരുണ്ട്. അതൊക്കെയാന്ന് ചോദിച്ചിനി ഇതൊക്കെ ഇടണം പോലും. പണ്ടത്തെ കാക്കപ്പൂ തുമ്പപ്പൂ ഒന്നും വേണ്ട പോലും. ഏത് പഹയനാന്ന് എന്റെ അടുത്ത് പറഞ്ഞേച്ചതൊന്നും അറിയല്ല എന്റെ കരുണ. ഓനെ അത് എന്റെ കൈമക്കിട്ടിട്ടാണെങ്കിലേ ഞാനെടുത്ത് എറിയും. പറഞ്ഞ നിക്കട്ടെ അനക്ക് അമ്മാതിരി ദേഷ്യം.
1: എന്ത്
0: പ്രാകാണ്ടിക്കുക? ഏത് പാപ്പട്ടെ നീ എന്നീ പറയുന്നേ? എന്നെ പറ്റിയിട്ട് നന്നായിട്ട് അറിയുന്ന ഏതോ ഒരാളാന്ന് പറഞ്ഞു കൊടുത്തിന്. ഞാൻ ഈ കുട്ടികളെ മുമ്പിൽ എന്തായി? ഒന്നും അറിയാത്തോളായില്ലേ. കുട്ടികളോടുള്ള ദേഷ്യം നനക്കൊരു ദേഷ്യമായിട്ട് തോന്നിയിട്ടില്ല കാരണ. ഈ പറഞ്ഞുകൊടുത്തോനോടാ നനക്ക് ദേഷ്യം തയ്യ ചേച്ചി വന്നിട്ടാ. അനക്ക് തലപ്പരാന്ത് ഓനോടാ ദേഷ്യം വന്നിട്ട്.
1: എന്റെ ആമിൻത അതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന്. അയാൾ ചിലപ്പോ ഒരു പാവായിരിക്കും. പിള്ളേർ പിന്നെ ആമിൻതക്ക് എല്ലാ വിവരവും ഉണ്ട് എന്നുള്ള ഒരു രീതിയിൽ ചിലപ്പോ അങ്ങോട്ട് വന്നേ ആയിരിക്കും.
0: എന്റെ കരണ ഇമ്മാതിരി പൂവിന്റെ പേരൊന്നും എനിക്കറിയില്ല. എനിക്കറിയാലോ എല്ലാം. നീ എന്ന അവർക്ക് വേണ്ടിട്ട് ശുപാർശ പറയുന്നു വയ്യ. എനിക്കറിയുന്ന ആളങ്ങാറ്റാ എല്ലാം അറിയാൻ വേണ്ടി
1: ചോദിക്കുന്നയാ. എനക്ക് ചെറുതായിട്ട് പരിചയമുണ്ടപ്പാ. നിങ്ങള് അയാളെങ്ങനെ നിങ്ങളെ മോശാക്കിട്ട് പറയുന്ന ആളൊന്നല്ല. അയാള് നല്ല വിചാരിച്ചിട്ട് പറഞ്ഞു വിട്ടതാണ്.
0: എന്റെ കരുണ എന്ത് നല്ല വിചാരിച്ചിട്ട്? ഓനേതാന്ന് മോനെ അനക്കിപ്പറയണോ? നീ ഓന്റെ പേരിങ്ങോട്ട് പറഞ്ഞാട്ടെ. ഓനെ ഞാനില്ലേ എന്ത് ചെയ്യുന്നറിയ നീ എല്ലാം. പിന്നെ ഞാൻ ആ കുട്ടികളെ മുമ്പ് ചൂളിപ്പോയില്ലടോ. അനക്ക് എല്ലാ ലോക വിവരം ഉണ്ട് എന്നല്ലേ കുട്ടിക്കും നാട്ടുകാർക്കെല്ലാം അറിയേ. ഇതിപ്പോ ഒന്നും അറിയാത്ത അവസ്ഥയായില്ല ഞാൻ അവരുടെ മുമ്പില്. എന്റെ കരുണ പ്രഷർ കുറഞ്ഞു പോയി തോന്നുന്നു എനക്ക്.
1: നമ്മൾ സ്കൂളിലെല്ലാം പോയിട്ടാകുമ്പോൾ ടീച്ചർ മാഷന്മാരിലെന്നാ പറയുക, നമ്മളെ മുതിർന്നവർ അല്ലെങ്കിൽ കുറച്ച് അറിവും വിവരമുള്ള ആൾക്കാരെല്ലാം അടുത്ത് പോയി ചോദിച്ചിട്ട് വേണം കാര്യങ്ങളെല്ലാം പഠിച്ച് മനസ്സിലാക്കാന്നല്ലേ.
0: ആടോ,
1: നമ്മളെ നാട്ടിൽ കുറച്ച് അറിവും വിവരമുള്ള ആരാ? ആ നിങ്ങളെ സംബന്ധിച്ചല്ലോ. അപ്പൊ നിങ്ങളടുത്തേക്ക് പറഞ്ഞു വിട്ടതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്റെ അമിന്ത?
0: അപ്പൊ എനിക്ക് വേണ്ടപ്പെട്ട ആളാൻ തോന്നല്ല എന്റെ കരണ. എട കരണ, അനക്ക് പണ്ട് കാലത്തെ കുറേ അറിവുകൾ അറിയാം, ഇപ്പോഴത്തെ അറിവ് അനക്ക് അറിയില്ല പൊന്നുമോനെ. ഈ അറിവൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. ഇപ്പൊ എന്തല്ലോ പേരുകളും ഇതെല്ലാന്ന് പണ്ടത്തെ കാര്യം ചോദിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു.
1: എന്നാലും നിങ്ങൾ അയാളെ എങ്ങനെ കുറ്റപ്പെടുത്തണ്ടേനോ?
0: ശരി, ഞാൻ സമ്മതിച്ച്. നീ ആളെ പേര് പറ. അതാ ഏതോനാന്ന് അന്റെ അടുത്ത് പറഞ്ഞേച്ചോനേതാ?
1: നമ്മളെ അടുത്ത് കരുണനില്ലേ?
0: ഏത് കരുണേ?
1: നിങ്ങളിങ്ങനെ അടക്ക് പോയിട്ട് ഭർത്താനം പറയുന്നേ?
0: അല്ലപ്പാ, കരുണേ നീയല്ലാണ്ട് വേറെ കരുണന്റെ അടുത്തൊന്നും ഞാൻ പോക്കില്ലല്ലോ മോനെ.
1: ഞാനൊരു കരുണനാണല്ലോ.
0: അപ്പൊ നീയാണ് അന്റെ അടുത്തേക്ക് അയച്ചത്?
1: എന്റെ അമിൻതാ, ഞാനല്ലാണ്ട്

0: ഇനി ആരാന്ന് ഇത്ര ധൈര്യപ്പെട്ടിട്ട് നിങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞേക്കുക? മൂന്നാല് പിള്ളേർ വന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ഓരോ ചോദ്യം ചോദിച്ചു നോക്കുമ്പോൾ എനിക്ക് തലപ്പിരാന്തെടുത്തിട്ട് പിന്നെ ഞാനെന്തെന്നാ ചെയ്യേണ്ടത്? എന്നെക്കാളും കുറച്ച് വിവരമുണ്ടല്ലോ നിങ്ങൾക്ക്, എന്ന് വിചാരിച്ചിട്ടല്ലേ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ടിന്.
1: എന്റെ കരുണ, ഈ പൂവിന്റെ പേര് നിനക്കറിയില്ല മോനെ.
0: അല്ല, ഇതിപ്പോ നമുക്ക് കാര്യങ്ങളിൽ ഇപ്പൊ ചോദിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഇപ്പൊ ഒറ്റൊരു പോംവഴിയുള്ളൂ എന്റെ ആമിൻത.
1: നീ പറഞ്ഞ നേരെ കുട്ടിരാമാട്ടിന്റെ അടുത്തേക്ക് പോവാ.
0: നമുക്ക് നേരെ അങ്ങോട്ട് പോവാ. ഇനിയുള്ള എല്ലാ ഉത്തര മൂപ്പര കൈമിലുണ്ടാവും.
2: കുട്ടിരാമാട്ടാ,
1: ഞാനും കരുണൻ വലിയൊരു പടല് പിടിച്ചുള്ളത്.
2: അതെന്ത് പടലാടോ?
0: ഓണപ്പടല്.
2: ഓണപ്പടലാ?
0: ആണ്.
2: പുതിയ പുതിയ പേരുകളാണല്ലോ, ഓണസദ്യ, ഓണത്തല്ല്, ഓണ വിഭവങ്ങൾ എന്നൊക്കെ, ഓണക്കൊടി എന്നൊക്കെ പറഞ്ഞ പോലെ ഓണപ്പെടൽ പെട്ടു. ഏതെങ്കിലും നല്ല
1: അതായത് കുട്ടിരാമാട്ട, ഇവന്റെ അടുത്ത് നാലഞ്ച് പിള്ളന്മാർ വന്ന് ഓനെന്ത് ചെയ്ത് നേരെ എന്റെ അടുത്ത് പറഞ്ഞേച്ച്.
2: എന്തിനാണ് കുട്ടികളെ പോയെ?
0: എന്റെ കുട്ടിരാമാട്ട, ഇപ്പോഴത്തെ സ്കൂളിൽ എന്തൊക്കെയോ പരിപാടികളുണ്ട് പോലും. പൂ മത്സരവും പൂക്കള മത്സരവും എന്തൊക്കെയോ
2: സംഘടിപ്പിച്ചിട്ടുണ്ട്.
0: അപ്പൊ പണ്ട് കാലത്ത് നമ്മള് തുമ്പപ്പൂവും ഉള്ള അരിപ്പൂ എല്ലാം ഇട്ടിട്ടല്ലേ നമ്മള് പണ്ടത്തെ ഓണാഘോഷ പരിപാടിക്കെല്ലാം പൂക്കളെല്ലാം ഇട്ടത്. അതൊന്നും പോരെ, പോലെ പുതിയ പൂവിന്റെ പേരും ഇതെല്ലാം കണ്ടെത്തിയിട്ട് വേണം പോലും പോയെ.
1: എന്നിട്ട് ആ കുട്ടികൾ നമ്മളോട് ചോദിച്ച് ഓർക്കിഡ് എന്നാണ്, പിന്നെ ചോദിച്ച് ഡാലിയ, പിന്നെ ചോദിച്ചെന്നാലാ,
0: നിങ്ങൾ അത് ഈടുന്ന് പറയല്ല, ഓർക്ക് ഒന്നും വിചാരിക്കണ്ട.
1: പിന്നെ വായില് കൊള്ളാത്ത കൊറേ ഇംഗ്ലീഷിലുള്ള
2: പേരും. നമുക്ക് ഈ പൂക്കളൊന്നും അറിയില്ല.
0: ഇല്ല, നമ്മള് പണ്ട് പിന്നെ ഇങ്ങനത്തെ പേരെല്ലാം കേട്ടിനാ.
1: നമ്മള്
2: കേട്ട പൂക്കൾ ഏതൊക്കെയാണ്?
1: കാക്കപ്പൂ, തുമ്പപ്പൂ, അരിപ്പൂ, പിന്നെ കോളാമ്പി,
0: എള്ളുംപൂ,
1: അതെ എള്ളുംപൂ, പിന്നെ പേഗോട,
0: മുള്ളുംപൂവ്,
1: ആ തന്നെ,
0: അതിരാണിപ്പൂ, വെള്ളിയിലപ്പൂ,
1: ഇതെല്ലാം നമുക്കറിയുന്നേ.
0: പിന്നെ നമ്മളെ വട്ടപ്പേര,
1: പിന്നെ പുല്ലരി,
0: ഇതെല്ലാം ഇട്ടിട്ടല്ലേ നമ്മള് പൂക്കൾ ഇടലേ.
1: കഞ്ഞിമൊട്ടിന്റെ പൂവിടലുണ്ട്.
0: തന്നെ.
2: അപ്പൊ ഇതൊന്നും അല്ല കുട്ടികൾ ചോദിച്ചത്.
1: അല്ല,
2: ഒരുപക്ഷെ അവര് ചോദിച്ചതും ഈ പൂക്കളുടെ പേരുകൾ തന്നെ ആയിരിക്കും. അവർക്ക് കാക്കപ്പൂ എന്നുള്ള മലയാളം അറിയാത്തോണ്ട് അതിന്റെ ശാസ്ത്രനാമൊക്കെ ആയിരിക്കും ചിലപ്പോ നിങ്ങളോട്
0: ചോദിച്ചിട്ടുണ്ടാവുക.
2: സ്കൂളില് ഈ പൂക്കളുടെ ഒരു പ്രദർശനം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പുതിയ കുട്ടികളാ പഴയ കാലത്തെ പൂക്കളൊക്കെ പരിചയപ്പെടുത്തേണ്ട ഒരു പ്രദർശനം. പൂക്കളമല്ല, പൂമത്സരം തന്നെ. നാട്ടിലൊക്കെ ലഭ്യമായ വിശേഷപ്പെട്ട പൂക്കളൊക്കെ അവിടെ അലങ്കരിക്കണം. അപ്പൊ അത് കാണാൻ വരുന്നവര് ചോദിക്കുമല്ലോ, ഏതാ ഏത് പൂവാണ്, ഇതെന്താണ്, ഇതിന്റെ നിറം ഇങ്ങനെ, മണം എന്താണ്, എപ്പോഴാണ് ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിക്കല്ലോ. അത് അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്തു, നിങ്ങൾ രണ്ടുപേരുടെത്തേക്കും കുട്ടികൾ വന്നു. എന്നിട്ട് നിങ്ങൾ അവരെ ശരിക്കും പഠിപ്പിച്ചു തന്നെ വിട്ടോ?
1: ഞാൻ പേടിപ്പിച്ചു വിട്ടിരുന്നു കുട്ടിരാമാട്ടാ.
2: പേടിപ്പിച്ചു വിടുവോ ചെയ്ത്?
0: എല്ലാ കുട്ടിരാമാട്ടാ, നമുക്ക് അറിയുന്നല്ലേ, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റൂ.
1: അതിനും വലിയ ചതി കേൾക്കണ കുട്ടിരാമാട്ടാ, ഇവന്റെ അടുത്ത് വന്ന ആളെ എന്റെ അടുത്ത് പറഞ്ഞാ എനിക്ക് വിചാരിച്ചുകൂടാത്ത.
0: അല്ല കുട്ടിരാമാട്ട, അതിലൊന്ന തെറ്റ്. നമ്മളെ നാട്ടിൽ കുറച്ച് അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലേ നമ്മൾ ആമിൻത. ഞാൻ പിന്നെ ഒന്നും ആലോചിച്ചില്ല, നേരെ പറഞ്ഞു കുട്ടികളോട്, മക്കളെ അവിടെ നല്ലൊരു മുത്തശ്ശിയുണ്ട്, മുത്തശ്ശി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടിനെ.
2: അല്ല, അത് തെറ്റൊന്നുമില്ല, ചതിയൊന്നുമില്ല ആമിൻത. കാരണം അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെക്കാൾ നല്ലത് അറിയുന്നത് എവിടുന്നാണ് അയാളെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നില്ലേ.
1: അത് ശരി തന്നെ.
2: പിന്നെന്താണ്?
1: എന്റെ അടുത്ത് വന്ന പിള്ളന്മാർ എന്നോട് പറഞ്ഞ്, മുത്തശ്ശി മുത്തശ്ശി, നിങ്ങളുടെ അടുത്ത് വരുന്നതിന് മുന്നേ ഞമ്മള് വേറെ ഒരാളുടെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു, അയാള് വെറും ബടായും തള്ളുമെല്ലാം നമുക്ക് പറഞ്ഞു നിന്ന് പറഞ്ഞു. അയാൾക്കറിയാത്ത ഒന്നുമില്ല, പക്ഷെ നമുക്ക് തോന്നിന് വെറും നുണയാന്ന് തട്ടി വിടലാന്ന് നമുക്ക് തോന്നിനിന്ന് പിള്ളേർ പറഞ്ഞു.
0: ഞാനങ്ങനൊന്നും പറഞ്ഞിട്ടില്ല.
1: കേട്ടാ കേട്ടാ കേട്ടാ, നിങ്ങള് കേട്ടാ, കുമ്പളങ്ങ കട്ടോന്റെ തലയിൽ എന്താന്ന്? അതന്നെ.
2: അപ്പോ കരുണാകരൻ ഒരു വലിയ ക്ലാസ് എടുത്തു കുട്ടികൾക്ക് അല്ലേ. അപ്പൊ അതത്ര സത്യസന്ധമല്ലെന്ന് തോന്നിയിട്ടാണ് ആമിനത്താത്ത അടുത്തേക്ക് പോയത്. ഏതായാലും കുട്ടികൾ ഏതായാലും പെരുവഴിയിലായി, അവര് എവിടുന്നെങ്കിലൊക്കെ കണ്ടെത്തട്ടെ.
0: എന്റെ കുട്ടിരാമാട്ടാ, ഇപ്പൊ ഇങ്ങനെല്ലാം നാട്ടിൽ ഇങ്ങനെ ആടിയെല്ലാം പരിധി നടന്നിട്ട് നോക്കേണ്ട കാര്യമെല്ലാം ഉണ്ടാ? ഇപ്പൊ നമ്മളെ ഗൂഗിൾ അമ്മാവനില്ലേ, ആടി ഒന്ന് പോയാ പോരെ.
2: അവരതായിരിക്കും ചെയ്യുക, പക്ഷേ വിദ്യാലയത്തിന്ന് നാട്ടിൻപുറങ്ങളിലൊക്കെ തൊടികളിലും വയലുകളിലൊക്കെ ഇറങ്ങി നടന്ന് ശേഖരിച്ചു വരാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുണ്ടാവും അല്ലേ. അതുകൊണ്ടായിരിക്കും.
1: അതിനേടിയ തൊടി ഏടിയ വയല് കുട്ടിരാമാട്ടുള്ള ഒന്നുമില്ല.
0: തൊടിയും വയലും ഇല്ലെങ്കിൽ എന്താ ഓണം ഇല്ലേ, ഗംഭീര ഓണോ?
1: അത് ശരിയാ, ശമ്പളം വാങ്ങുന്നവന്റെ ബോണസ് ഉത്സവം.
0: അത് തന്നെ.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

0: ആർദ്രഗീതങ്ങളാണ് ഇപ്പോൾ കേട്ടത്.
1: സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
0: ചേകവർ എന്ന ചിത്രത്തിനു വേണ്ടി വിജയ് യേശുദാസും ചിത്രയും ചേർന്ന് പാടിയ ഗാനം.

0: നിങ്ങളുടെ വിഭവങ്ങളിൽ ചിക്കൻ ആവശ്യമുണ്ടോ? എങ്കിൽ വരൂ, എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. കുറഞ്ഞ വില, കൂടുതൽ ഗുണം. എസ് വി എസ് ഫാം ചിക്കൻ, അയ്യലൂർ സ്കൂളിന് സമീപം അയ്യലൂർ. ഇന്നത്തെ വില കിലോ 130 രൂപ മാത്രം. ഫോൺ 9847180773, 9747538114.
1: സൂത്രധാരൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങൾ.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഓണം ഗാനോത്സവം. പ്രിയ ശ്രോതാക്കളെ, ഓണം ഗാനോത്സവത്തിലേക്ക് ഏവർക്കും

0: ഈ ഓണക്കാലം കൂടുതൽ മനോഹരമാക്കാൻ ഞങ്ങളോടൊപ്പം ഇന്നൊരു അതിഥിയുണ്ട്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നടൻ സൂരജ് സൺ, പാടാത്ത പൈങ്കിളി എന്ന സീരിയലിലെ ദേവ. സൂരജ് സണ്ണിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും കേൾക്കാം.
1: ആദ്യം തന്നെ റേഡിയോ മലബാർ കുടുംബത്തിന്റെ എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. കുട്ടിക്കാലത്തെ ഓർമ്മകൾ എന്ന് പറയുന്നത് എനിക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ്. ഞാൻ കണ്ണൂർ തലശ്ശേരി പാനൂര് കല്ലിക്കണ്ടി, അതായത് കൊളവല്ലൂരാണ് എൻ്റെ വീടൊക്കെ. നല്ല ഓർമ്മകൾ എനിക്ക് ഓണത്തിനെ കുറിച്ച് നല്ല നല്ല ഓർമ്മകൾ എനിക്കുണ്ട്. അതിൽ കുട്ടിക്കാലത്ത് നമ്മുടെ കൂട്ടുകുടുംബമായിരുന്നു. കൂട്ടുകുടുംബത്തിൽ അച്ചാച്ചനും അച്ഛമ്മയും അമ്മയും അച്ഛനും അച്ഛൻ്റെ അനുജനും അവരുടെ കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഓണത്തിൻ്റെ എല്ലാ സന്തോഷവും ആ ഒരു ഫീലും ഞാൻ അറിഞ്ഞിട്ടാണ് വളർന്നത്. നമ്മൾ പൂക്കൾ പറിക്കാൻ പോയി, അങ്ങനെ പൂക്കളൊക്കെ കളക്ട് ചെയ്ത്, ഇപ്പോൾ ഇന്നാണല്ലോ നമ്മൾ പൂക്കളൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നത്. പക്ഷെ അന്ന് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടത്ത് കിട്ടുന്ന പൂക്കളും കാര്യങ്ങളൊക്കെ എടുത്ത് അത് കൊണ്ടുവന്ന് രാവിലെ അതിൻ്റെ പരിപാടികളായിരിക്കും. അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് നല്ല സ്വാദുള്ള ഭക്ഷണത്തിൻ്റെ സ്മെല്ലിങ്ങനെ മൂക്കിലേക്ക് വരും. എല്ലാവരും ഇരുന്ന് പായൊക്കെ വിരിച്ച് അതിലിരുന്ന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും. അതൊക്കെ ഭയങ്കര രസകരമായിട്ടുള്ള ഓർമ്മകളാണ്. ഇന്ന് ഒരിക്കലും തിരിച്ച് കിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അതാണ് എൻ്റെ കുട്ടിക്കാലത്ത് ഓണം. പിന്നെ ഇപ്പം ഓരോ തിരക്കുകൾ കാരണം ഓണം ഒക്കെ ചിലപ്പോഴൊക്കെ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ആയിരിക്കും. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഓണവും പണ്ടത്തെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഓണവും തമ്മിൽ എനിക്കുള്ള വലിയ ഓർമ്മകൾ. ഓണത്തെക്കുറിച്ച് ഓർമ്മ വരുന്ന ചില സോങ്ങുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും ലാസ്റ്റ്, അതായത് എൻ്റെ അച്ഛമ്മ നമ്മളെ വിട്ടു പോയി. അപ്പം അതിൻ്റെ മുന്നിലത്തെ വർഷത്തെ ഓണത്തിന് നമ്മൾ പൂക്കളൊക്കെ ഇട്ട് അച്ഛമ്മയൊക്കെ ആയിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ആ സോങ്,

വെച്ചിട്ടുണ്ടായിരുന്നു. ആ സോങ് വെച്ചാൽ ഓണത്തുമ്പി പാടു ജയറാംവേട്ടൻ്റെ ഹിറ്റായിട്ടുള്ള ആ ഒരു സൂപ്പർമാൻ എന്ന സിനിമയിലെ ഓരോ രാഗം നീ, അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ ഓണത്തുമ്പി പാടു. ആ ആ സോങ് ഇപ്പോഴും കേൾക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത ഓണത്തെ എനിക്ക് വീണ്ടും വീണ്ടും എൻ്റെ നെഞ്ചിലേക്ക് ഒരു വേദന പോലെ എനിക്ക് വരാറുണ്ട്. ആ പാട്ടെനിക്ക് കേൾക്കുന്നത് ഇഷ്ടമാണ്.

0: സൂരജ് സണ്ണിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: എനിക്കൊരിക്കലും ഒരു എന്താ പറയാ, എന്റെ ചുറ്റുപാട്, എന്റെ കുടുംബം, എന്റെ നാട് അവിടെ കണ്ട് അല്ലെങ്കിൽ കണ്ട് മനസ്സിലാക്കാനോ അല്ലെ സിനിമയെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാഹചര്യങ്ങളില്ലാതൊരു ചുറ്റുവട്ടത്താണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം സിനിമ എന്നത് വെറും സ്വപ്നമാണ്. അങ്ങനെ ഒരു കണ്ടീഷനിൽ എനിക്ക് തോന്നുന്ന 1999 ഒരു പൂതപ്പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഡോക്യുമെൻ്ററിൻ്റെ അകത്തൊക്കെ ചെറുങ്ങനെ മുഖം കാണിച്ചപ്പോഴും പിന്നെ 2006-2007 ഒരു ആൽബത്തിൽ അഭിനയിക്കാൻ എൻ്റെ മനസ്സ് എന്തു പറയുന്നു അതിലേക്ക് ഓട്ടോമാറ്റിക്കലി എത്തി എന്ന് പറയാം. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചു. കാരണം ഈ ടി വിയിലൊക്കെ ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലില്ല. ആൾക്കാർ ഇപ്പം പണ്ട് ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെ ഒക്കെ പടം കാണാൻ വേണ്ടി ആൾക്കാർ ക്യൂ ആയിട്ട് വീട്ടിലിരുന്ന് ടി വി കാണുമ്പോൾ എന്തോ അതിലുണ്ട്, അങ്ങനെ അതിൽ ആ ടി വിക്കുള്ളിൽ എത്താൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ചിന്താഗതി ആവാം ചിലപ്പോൾ. അത് പിന്നെ ഒരു തരം ലഹരി പോലെ എന്ന് പറയാം, അങ്ങനെ ആവണം, അതിൻ്റെ അകത്ത് കാണണം. അങ്ങനെ എന്താ പറയില്ലേ, അന്നും 2006-2007 10th കഴിഞ്ഞ് +1+2 പഠിക്കുന്ന സമയത്താണ് ആദ്യമായിട്ട് സെൻസേഷൻ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സൂര്യ ടി വിയിൽ, ഒരു ഫാഷൻ ഷോ. അതിലേക്ക് ഞാൻ മനോരമയിലോ എവിടെയോ ഒരു പത്രത്തിൽ കണ്ടിട്ട് ഞാനങ്ങനെ എൻ്റെ ബയോഡേറ്റ അയച്ചു കൊടുത്തു. അങ്ങനെ ഞാൻ കൊച്ചിയിൽ പോയി ഒരു ഷോയിൽ പങ്കെടുത്തു. അങ്ങനെ അത് സൂര്യ ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴും ഞാൻ നാട് മൊത്തം എൻ്റെ എന്താ പറയുക മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ആൾക്കാരോട് അയ്യോ ഞാൻ സിനിമ മീൻസ് ടി വി കാണാം സൂര്യ ടി വിയിൽ ഇത്ര മണി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴേ ഞാൻ 2006-2007 മുതൽ ആൾക്കാരെ കൊണ്ട് എൻ്റെ ഈ പറഞ്ഞ വിഷ്വലുകൾ കാണിച്ച് തുടങ്ങി. അതൊരു ക്രേസായി മാറി ആൾക്കാർ ഇങ്ങനെ കാണാൻ വേണ്ടി. പിന്നെ ആൾക്കാർ കണ്ടതിന് ശേഷം ആൾക്കാർ പറയുന്നത് കേട്ടപ്പോൾ അത് മറ്റൊരു ലഹരിയിലേക്ക് മാറി. അത് കൂടുതൽ അതിലേക്ക് പിന്നെയും പിന്നെയും എന്നെ അത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2007-2008 ഒരു വിധു പ്രതാപിൻ്റെ ഒരു പാട്ട് അതിന് ആൽബം, അന്ന് അങ്ങനെ ഒരു ആൽബം സീസൺ ആയിരുന്നല്ലോ, അങ്ങനെ ഒരു ആൽബം ചെയ്തു. എന്നാലും എൻ്റെ ആഗ്രഹങ്ങൾ മുന്നോട്ട് പോകാനുള്ള കണ്ടീഷൻ ആയിരുന്നില്ല. കാരണം നമുക്കതിൻ്റെ പൈസ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്, സാധാരണ ഒരാളെപ്പോലെ ഇറങ്ങി നടക്കാനുള്ള ചുറ്റുപാട് ആയിരുന്നില്ല. പക്ഷേ ഞാൻ സ്വന്തമായി ജോലി ചെയ്തപ്പോൾ ആദ്യം തന്നെ സ്വന്തം പ്രൊഡക്ഷനിൽ ഒരു ഷോർട്ട് ഫിലിം എടുത്തു. അതിൽ നിന്ന് പിന്നെ ഒരു വലിയൊരു ഗ്യാപ്പ് എടുത്തു എൻ്റെ ലൈഫൊന്ന് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ 2018-19 പാടാത ബംഗ്ലിയിലേക്ക് വന്നു. അങ്ങനെ ഒരു വർഷം പാടാത ബംഗ്ലിയിൽ സീരിയലിൽ അഭിനയിച്ചു. അതിനിടയിൽ ഞാനൊരു ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഗ്യാപ്പിനിടയിൽ പാടാത ബംഗ്ലിൻ്റെ ലൈഫിൽ ബ്രേക്ക് ഉണ്ടാക്കിയത് 1 week കൊണ്ട് തന്നെ പറഞ്ഞ പോലെ ഒരു ഹിറ്റ് സംഭവിച്ചു. ഏഷ്യാനെറ്റ് പോലുള്ള വലിയ പ്ലാറ്റ്ഫോമിൽ ഒരു ഹിറ്റ് സംഭവിച്ചപ്പോഴേക്കും എന്നെ മലയാളികൾ ഏറ്റെടുത്തു. അത് വലിയൊരു സംഭവമായിരുന്നു എനിക്ക് ആ സമയത്ത്. അതിൻ്റെ എഫക്റ്റ് ഇപ്പോഴും പോയിട്ടില്ല, ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ്. ഞാൻ ഒരു വർഷം മാത്രമേ സീരിയൽ അഭിനയിച്ചിട്ടുള്ളെങ്കിലും പിന്നെ അതിൽ നിന്ന് അങ്ങോട്ടാണ് എൻ്റെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടായത്. 6 സിനിമകൾ ചെയ്തു. വടക്കുനാഥൻ പോലുള്ള മലയാളത്തിൽ ലാലേട്ടനൊക്കെ വെച്ച് സിനിമ ചെയ്തു. ഷാജുൻ കരിയൽ സാറിൻ്റെ സിനിമയിൽ നായകനായിട്ട് എൻട്രി ചെയ്തു. അതിന് മുന്നേ ഹൃദയം എന്ന സിനിമയിൽ ചെറിയൊരു വേഷം ചെയ്തു വിനീത് ശ്രീനിവാസൻ്റെ. അതിനുശേഷം പ്രൈസ് ഓഫ് പോലീസ് എന്ന പടത്തിൽ ചെറിയ വേഷം ചെയ്തു. പിന്നെ ആറാട്ടുമുണ്ടൻ, ആവണി, അങ്ങനെ പിന്നെ ഒരു വടക്കൻ പ്രണയപർവം ഇപ്പം ലാസ്റ്റ് റിലീസായ പടം, അതിലൊക്കെ ഹീറോ വേഷങ്ങൾ ചെയ്തു. അപ്പം വളരെ സന്തോഷം. ഇപ്പം പുതിയൊരു സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങി വെച്ചിട്ടുണ്ട്. അതാണ് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നതല്ല ജീവിതം സംഭവിക്കുക. പക്ഷേ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ആവണമെന്ന്. ഒരു 10 മുന്നേ ഞാനൊരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാനൊരു നടനാകും, സിനിമയിൽ ഹീറോ ആകും എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെയൊക്കെ സംഭവിച്ചു. നമ്മൾ ഈ യൂണിവേഴ്സിനോട് ഒരു വിഷ് പറയുന്ന പോലെ എനിക്ക് ഒരുപാട് വിഷുകളുണ്ട്, അതിൻ്റെ അകത്ത് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. ഈ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ല സിനിമ, അല്ലെങ്കിൽ നമ്മുടെ മറ്റ് എന്ത് സ്വപ്നങ്ങൾക്കും ബാക്ക്ഗ്രൗണ്ടൊന്നും അല്ല ഇമ്പോർട്ടൻ്റ്. നമ്മളുടെ കഠിനമായ പ്രയത്നവും നമ്മുടെ എന്താ പറയുക ഒറ്റ ഒരു ഫോക്കസിലേക്ക് നമ്മളിങ്ങനെ അതിനെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിങ്ങനെ വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലക്ഷ്യത്തിലെത്താൻ പറ്റുമെന്നതിൻ്റെ ചെറിയൊരു ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നത്. ഒരു സോങ് മൃദുഭാവേ ദൃഢഗതി എന്ന സിനിമയിൽ വെള്ളാരം കണ്ണുള്ള മാന എന്നുള്ള പാട്ടുണ്ട്. അതെനിക്ക് ഷാജുൻ കരിയൽ സാറിനെ ഡെഡിക്കേറ്റ് ചെയ്യണം. കാരണം അദ്ദേഹമാണ് ഈ മൃദുഭാവേ എന്ന സിനിമയുടെ ഡയറക്ടർ. അദ്ദേഹം എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് എന്താ പറയുക എൻ്റെ വളർച്ച കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഒന്ന് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്.

മൃദുഭാവേ ദ്രഗത്യെ, അതുപോലെ തന്നെ ഒരു വടക്കൻ പ്രണയപർവം, ഈ രണ്ട് പടങ്ങളാണ് ഇപ്പം നിലവിൽ റിലീസായിട്ടുള്ള എൻ്റെ ഹീറോ പടങ്ങൾ. അതിനു മുന്നേ ഞാൻ ചെറിയ വേഷത്തിൽ കയറിയതാണ് ഹൃദയം എന്ന സിനിമ, എന്താ പറയുക, ഗസ്റ്റ് റോൾ ചെയ്ത് ഒരു ചെറിയൊരു. പക്ഷേ എനിക്ക് സീരിയൽ സിനിമയിൽ നിന്ന് വ്യത്യസ്തത തോന്നിയത്, സീരിയലിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം നമ്മൾ ഒരേ കഥാപാത്രത്തിൽ തന്നെ ആയിരിക്കും നമ്മൾ ജനങ്ങൾക്ക് കാഴ്ചവെക്കുക. ഒരു നടൻ എന്ന് പറയുമ്പോൾ, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പം പലതരം കഥാപാത്രങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കാറുണ്ട്. അപ്പം സിനിമകളിലാകുമ്പോൾ ഞാനിപ്പോൾ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു 5-6 കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തു. സ്കൂൾ മാഷായിട്ടും പോലീസ് ഓഫീസറായിട്ടും, അതുപോലെ തന്നെ ആദ്യത്തെ സിനിമയിൽ തന്നെ 3 ലുക്കിൽ 1987 കാലഘട്ടം പല രൂപങ്ങളായിട്ട്, അതായത് ഒരു വ്യക്തിയെ തന്നെ അച്ഛനും മകനായിട്ടൊക്കെ എനിക്ക് ഡബിൾ റോളൊക്കെ ചെയ്യാൻ പറ്റി ആദ്യത്തെ മൃദുഭാവേ ദ്രഗത്യൻ സിനിമയിൽ. അത് വടക്കൻ പ്രണയപർവ്വത്തിൽ ഞാൻ കോളേജ് പയ്യനായിട്ട് അത് 2 കാലഘട്ടം എനിക്ക് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു രാഷ്ട്രീയക്കാരനായിട്ട് ചെയ്യാൻ പറ്റി, പ്രിൻസിപ്പളായിട്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയത് സിനിമയിലൂടെയാണ്. പടത് ബംഗിളിൽ എനിക്ക് ദേവ എന്ന ഒരു കഥാപാത്രത്തിൻ്റെ എല്ലാ ഇമോഷൻസും എനിക്ക് പഠിക്കാൻ പറ്റി. എനിക്ക് ആ സീരിയലാണ് ശരിക്കും എൻ്റെ ജീവിതത്തിൽ അഭിനയ പാഠം എന്നെ പഠിപ്പിച്ചത്. കാരണം ഒരു സിനിമയിൽ വേണ്ട എല്ലാ തുടക്കവും അതിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഡിഫറൻസ് എന്ന് പറയുമ്പം തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ജനങ്ങളുടെ ലൈവായിട്ടുള്ള റെസ്പോൺസ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞില്ല ഈ കയ്യടികൾ ലഹരിയായി മാറുന്നത് പോലെ മറ്റൊന്നുമല്ല ലഹരി എന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം തിയേറ്ററിൽ ഇപ്പോൾ 2 പടം തിയേറ്ററിലിരുന്ന് കയ്യടിയും അവരുടെ ആ ഒരു റെസ്പോൺസും കണ്ട് 3-ാമത്തെ പടം റിലീസാവാൻ വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം അതൊരു തരം പറയുകയെന്ന് വെച്ചാൽ എൻ്റെ ആരോഗ്യം ഇന്ന് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നാളെയും സിനിമ ചെയ്യണമല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ ആരോഗ്യത്തെ കെയർ ചെയ്യും. സിനിമയിൽ നമ്മൾ ജീവിക്കുന്നത് തന്നെ അങ്ങനെ ഒരു ആഗ്രഹത്തോട് നിൽക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തെ കെയർ ചെയ്യും. നമ്മൾ വളരെ എല്ലാത്തിൽ നിന്നും പക്ഷേ ഡിഫറെൻ്റായിട്ട് ചിന്തിക്കാൻ തുടങ്ങും. ഒരുപാട് കഥാപാത്രം തുടക്കമാണല്ലോ, ഇപ്പം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഫീല് എനിക്ക് അഭിനയത്തിൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഓരോ തവണയും, ഓരോ സിനിമയിലും ഓരോ ചേഞ്ചസ് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്ര തന്നെ, എനിക്ക് തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ എന്നെ പണ്ട് എന്നെ ഒരു സ്റ്റെപ്പ് മുകളിലേക്ക് കൊണ്ടുപോയ പ്രേക്ഷകർ തന്നെയാണ്. ഇപ്പോഴും അതിൽ കൂടുതൽ ആൾക്കാരിലേക്ക് സിനിമകൾ എത്തുന്നത് കൊണ്ട് തന്നെ അവരുടെ സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട്, ആ സ്നേഹവും ഇപ്പോഴും ഉണ്ട്. ഞാനൊരു പക്കാ നാട്ടിൻപുറത്തുകാരനാണ്. എൻ്റെ സംസാരത്തിലും എൻ്റെ പ്രവൃത്തിയിലൊക്കെ ഒരു നാട്ടിൻപുറത്തുകാരൻ ഇപ്പോഴും ഉണ്ട്. ജനിച്ച് വളർന്ന ചുറ്റുപാടിനെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ നാടിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ഏറ്റവും പീസ്ഫുള്ളായി ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ സ്വന്തം വീട്ടിലാണ്. അത്രയും ഗ്രീനറി ഉള്ള ഒരു ഏരിയയാണ് എൻ്റെ വീട്. അപ്പം അതിനോളം എനിക്ക് മറ്റൊന്നും എനിക്ക് സന്തോഷമായി തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ നാടും വീടും ചുറ്റുപാടും അവിടെ വന്നിരുന്നാൽ കിട്ടുന്ന സന്തോഷമൊന്നും എനിക്ക് ഈ ലോകത്ത് എവിടെ പോലും കിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മറ്റൊക്കെ കാഴ്ചകൾ മാത്രമാണ്, മറ്റത് എനിക്ക് എൻ്റെ മനസ്സിനെയും കൂടി സന്തോഷിപ്പിക്കുന്ന ഒരുപാട് ഓർമ്മകൾ എനിക്കുണ്ട്. പിന്നെ എന്താ, എനിക്ക് അങ്ങനെ ഒരു പേഴ്സണാണ്. പിന്നെ അത് എൻ്റെ കഥാപാത്രങ്ങളിലൊക്കെ എനിക്ക് വരുന്ന ചിലപ്പോൾ സിനിമകളിലൊക്കെ ആ കഥാപാത്രത്തിനെ എനിക്ക് ഇടയ്ക്ക് കൊണ്ടുവരാൻ പറ്റാറുണ്ട്.

0: ഓണം ഗാനോത്സവം. സൂരജ് സണ്ണിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ഓണം ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: സിനിമ എന്നത് എന്റെ ഡ്രീം ആയിരുന്നു. പക്ഷെ ആ ഡ്രീമിൽ എല്ലാവരും പറയാറല്ലോ സിനിമയിലൊക്കെ പോയാൽ നശിച്ചു പോവും. പക്ഷെ ഞാൻ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം എൻ്റെ സിനിമയിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് എന്ന് പറയുമ്പോൾ എന്ന് എൻ്റെ ഭക്ഷണത്തിന് സ്വാദ് കൂടുതലാണ്. പലരും പറഞ്ഞതല്ല ചരിത്രം, പലരും പറഞ്ഞതിനെ നമ്മൾ തിരുത്തുമ്പോഴും ചരിത്രമാവും എന്നൊക്കെ പറഞ്ഞില്ല. അതുപോലെ നശിച്ച കഥകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ, പക്ഷേ നമ്മൾ സിനിമയിൽ വന്ന് നശിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ നാശങ്ങളൊന്നുമല്ല, ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്, പക്ഷെ അത് നാശമായിട്ട് ഞാൻ കണ്ടില്ല. അതുപോലെ തന്നെ ആ ഇഷ്ടപ്പെട്ട മേഖലയിൽ ഞാൻ ജോലി ചെയ്ത മേഖല എന്നൊക്കെ മാറി പുതിയൊരു മേഖലയിൽ വന്നു, അതിൽ നിന്ന് എനിക്ക് ഒരു നേരത്തെ എൻ്റെ ഫാമിലിക്കും എനിക്കും കഴിക്കാനുള്ള അന്നം കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഒരു പാഷനിൽ തുടങ്ങിയാണെങ്കിലും ഇന്ന് എനിക്ക് ജോലിയും കൂടിയാണ് സിനിമ. എൻ്റെ ഒരു നേരത്തെ ഭക്ഷണം ഇപ്പോൾ സിനിമ എനിക്ക് തരുന്നുണ്ട്. ഞാൻ ഇപ്പം ആഗ്രഹിക്കുന്നത് എന്തായിരുന്നു, അന്ന് ആഗ്രഹിച്ചതും സിനിമയിൽ തന്നെ തുടരണമെന്നും സിനിമയിൽ തന്നെ ഞാൻ അവസാനിക്കണം എന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി എന്ത് തന്നെ സംഭവിച്ചാലും മറ്റൊരു മേഖലയിലേക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. പോയാൽ തന്നെ ഞാൻ അവിടെ നിന്നും ഒരിക്കലും ഒരു കുറച്ച് സമയം പോലും ഇരിക്കാൻ എനിക്ക് സാധിക്കും. എനിക്ക് സിനിമയുടെ മണം ഉള്ള സ്ഥലങ്ങളിൽ എനിക്ക് പറ്റും. സിനിമയിലെ പല മേഖലകളിൽ എനിക്ക് വർക്ക് ചെയ്യണം. സൂരജ് സൺ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞൊരു പ്രൊഡക്ഷൻ കമ്പനി. അപ്പം അങ്ങനെയാകുമ്പം എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എൻ്റെ കോൺസെപ്റ്റുകൾക്കനുസരിച്ച് സിനിമകളെ എനിക്ക് തന്നെ നിർമ്മിക്കാൻ സാധിക്കും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ നമ്മുടെ ഒരു വടക്കൻ പ്രണയപർവം എന്ന സിനിമയിൽ ഉള്ളൊരു നല്ലൊരു സോങ് ഇതിൽ വെച്ചേരണം കേട്ടോ. ഇപ്പം കഴിഞ്ഞ മാസം റിലീസായ എൻ്റെ അടുത്തൊരു നിലവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ് ഉണ്ട്, അതുകൂടെ വെച്ചേരണം. എൻ്റെ പ്രേക്ഷകർക്ക് കേൾക്കട്ടെ.

സിനിമയും ആ ഫാമിലിയും അതുപോലെ തന്നെ ബിസിനസ്സും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ റിസ്ക്കായി തോന്നിയിട്ടില്ല. എൻ്റെ വീട്ടിൽ എല്ലാവർക്കും അറിയാം ഞാൻ സിനിമയെ അത്രമേയാൽ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട് തന്നെ ആരും ഈ പറഞ്ഞ പോലെ അതിനൊരു ബുദ്ധിമുട്ടായി തോന്നിയിട്ടില്ല. പിന്നെ ബിസിനസ് ഇപ്പം ഞാൻ സിനിമയിൽ തന്നെയാണ് എൻ്റെ എല്ലാം ഉള്ളത്. ആദ്യം ബിസിനസ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ബിസിനസ് ഒരിക്കലും സൈഡായി ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പം സിനിമയിൽ ഇപ്പം ഒരു പ്രൊഡക്ഷൻ കമ്പനി ഓണാക്കണം, അതിലൂടെ സിനിമകൾ പുതിയ പുതിയ സിനിമകൾ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴേ തുടങ്ങിയാൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലുള്ള സിനിമകൾ നിർമ്മിച്ചിട്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാറുണ്ട്. ഞാൻ എത്രയും തിരക്കുണ്ടെങ്കിലും എത്ര തിരക്കാണെങ്കിലും എൻ്റെ പേഴ്സണൽ സ്പേസ് എപ്പോഴും ഞാൻ മാറ്റി വെക്കാറുണ്ട്.

ഫ്യൂച്ചർ പ്രൊജക്റ്റാണ് ഞാൻ പറഞ്ഞ ഒരു സിനിമ കമ്പനി, സൂരജ് സൺ പ്രൊഡക്ഷൻസ്. അതാണ് എൻ്റെ അടുത്ത ഡ്രീം. അത് ദൈവം സഹായിച്ച് ഈ വർഷം തന്നെ അത് ലോഞ്ച് ചെയ്യും. അതിൽ നിന്ന് ഒരു സിനിമ ഇപ്പോൾ അടുത്ത് തന്നെ തുടങ്ങാനും പ്ലാനൊക്കെ ഉണ്ട്.

0: ഓണം എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ വലിയ നല്ല ഓർമ്മകളൊക്കെ ഇപ്പോൾ എന്താ പറയുക ഒരുപാട് ഓർമ്മകളായി മാറി. എങ്കിലും ഇപ്പം നല്ല ഓർമ്മകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യത്തെ ഓണം എനിക്ക് വീട്ടിൽ കൂടാൻ സാധിക്കില്ല.
1: പൂക്കളും പുലികളും ഓണപ്പാട്ടുകളും നിറഞ്ഞ പൊന്നോണക്കാലം വീണ്ടും എത്തിയിരിക്കുകയാണ്. ഏവർക്കും എൻ്റെയും റേഡിയോ മലബാറിൻ്റെയും 1000 ഐശ്വര്യം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു.

സൂരജ് സണ്ണിന്റെ വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളുമാണ് ശ്രോതാക്കൾ ഇതുവരെ ഓണം ഗാനോത്സവത്തിൽ കേട്ടുകൊണ്ടിരുന്നത്. ഓണം ഗാനോത്സവം.

0: ഗാനത്തിലൂടെ മണ്ണിന്റെ മണമുള്ള ഗാനങ്ങൾ കേൾപ്പിച്ചു തന്ന ഗായകൻ മധു ബാലകൃഷ്ണൻ. മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ ഇദ്ദേഹം മലയാളത്തിനു പുറമെ തമിഴ്, കന്നഡ, തെലുങ്കു സിനിമകളിലും ഗാനങ്ങളുമായി എത്തിയിട്ടുണ്ട്. ഇന്ന് റേഡിയോ മലബാറിന്റെ ഓണം ഗാനോത്സവത്തിൽ മധു ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന പ്രത്യേക ചലച്ചിത്ര ഗാന പരിപാടി.
1: റേഡിയോ മലബാർ 89.6 FM-ൽ നിങ്ങളുടെ കൂടെ ഞാൻ മധു ബാലകൃഷ്ണൻ. എനിക്ക് ഇഷ്ടപ്പെട്ട ചില ഗാനങ്ങളുമായി ഞാൻ നിങ്ങളോടൊപ്പം. ഞാൻ കുട്ടിക്കാലത്ത് എന്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് പാടിയ പാട്ട്, ഞാൻ പഠിച്ച പാട്ടും, അതൊരു മത്സരത്തിന് വേണ്ടിയിട്ടായിരുന്നു. അത് എന്നെ പഠിപ്പിച്ചു തന്നത് എന്റെ അമ്മയും എന്റെ സ്കൂളിൽ സീനിയറായി പഠിച്ചിരുന്ന ഒരു ചേട്ടനും കൂടിയാണ്. ശരദിന്ദു മലർദീപനാളം നീട്ടി സുരധിലയാമങ്ങൾ ശ്രുതി നീട്ടി. ഈ ഗാനം നമുക്കൊന്ന് കേൾക്കാം ആദ്യം തന്നെ.

എന്നെ കുട്ടിക്കാലത്ത് എന്നെ വളരെയധികം ആകർഷിച്ച ഒരു പാട്ടാണ് ബാബുരാജ് മാഷിന്റെ ഇന്നലെ മയങ്ങുമ്പോൾ ഒരു മണിക്കിനാവിന്റെ ഒന്നിൻ ചിലം പോലീ കേട്ടുണ. ഈ ഗാനം നമുക്കൊന്ന് കേട്ടാലോ?

പിന്നെ ഞാൻ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ ഒരു വലിയ ആരാധകനാണ്. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു ഗാനമാണ് പാടുത്തത്. ഞാൻ മിക്ക വേദികളിലും പാടാറുള്ള ഒരു പാട്ടാണ്, കാട്ടിലെ പാൽമൂളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവളേ. ഈ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.

നമ്മുടെ മലയാളത്തിന് ഒട്ടനേകം ഗൃഹാതുരത്വം ഉണർത്തുന്ന ഹൃദയസ്പർശിയായ, ഒരുപക്ഷെ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ തന്നെ സംഗീത സംവിധാനം ചെയ്ത ഒരു വ്യക്തിയാണ് ദേവരാജൻ മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്രവേരുതേ നിനച്ചുപോയി, ഒരു മാത്രവേരുതേ നിനച്ചുപോയി.

0: നിനച്ചുപോയി.
1: ഇനി നമുക്ക് ദക്ഷിണാമൂർത്തി സമയത്ത് തന്നെ വേറൊരു ഗാനം കേൾക്കാം. അതും എന്നെ വളരെയധികം ആകർഷിച്ച ഗാനമാണ്. ഹംസനാദം രാഗത്തിലുള്ളൊരു പാട്ടാണത്.
2: വാതിൽ പഴുതിയിലൂടെ മുന്നിൽ കുങ്കുമം വാരി വിതറും തൃസന്ധ്യ ഭൂകി.
1: ഈ ഗാനം കേൾക്കാം.

നമ്മുടെ കുട്ടിക്കാലത്തുള്ള ഓണമാണ് മിക്കവർക്കും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഓണം. എനിക്കും അതുപോലെ തന്നെയാണ്. കുട്ടിക്കാലത്ത് നമ്മുടെ തറവാടുകളിൽ എല്ലാവരും ഒത്തുകൂടി ഒരുമിച്ച് ആഘോഷിച്ചിരുന്ന ആ ഓണം, നമ്മുടെ സഹോദരങ്ങളും കസിൻസും നമ്മുടെ അയൽവക്കക്കാരും ബന്ധുക്കളും എല്ലാവരും ഒത്തുചേർന്ന് പൂക്കളെല്ലാം പറിച്ച് പൂക്കളമിട്ട് ഒരുമിച്ച്, എന്ത് രസമായിരുന്നു ആ ഓണം. അപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന, എപ്പോഴും എന്റെ മനസ്സിൽ നിൽക്കുന്ന ഓണാഘോഷം എന്ന് പറയുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ച് ഞാൻ അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. അവർക്ക് ഇതിനെപ്പറ്റിയുള്ളൊരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഞാനിപ്പോൾ ആഘോഷിക്കുന്നത്. എന്റെ മുത്തച്ഛൻ, അമ്മുമ്മ, എന്റെ അച്ഛൻ അവരെല്ലാം മരിച്ചതിന് ശേഷം അങ്ങനെ കാര്യമായിട്ട് ഓണം ആഘോഷിക്കാറില്ലായിരുന്നു. പിന്നെ കല്യാണത്തിന് ശേഷം കുട്ടികൾക്ക് വേണ്ടിയാണ് ഓണം ആഘോഷിക്കാറുള്ളത്. ഇപ്പൊ ഈ ഓണത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓണപ്പാട്ട് ആയാലോ നമുക്ക് അടുത്തത്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗായകൻ ശ്രീനിവാസ് ഏട്ടൻ സംഗീതം നൽകിയ ഒരു ഓണപ്പാട്ടുണ്ട്. നാവൊരു പാടുകുയിലേ പൂക്കളമിട്ടു പുലരി, അങ്ങനൊരു പാട്ടുണ്ട്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് മമ്മൂക്ക അഭിനയിച്ച ട്രെയിൻ എന്ന സിനിമയിലാണെന്ന് തോന്നുന്നു. ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം.

ഞാൻ പങ്കെടുക്കുന്ന എല്ലാ പ്രോഗ്രാമുകളിലും, പ്രത്യേകിച്ച് ഗാനമേളകളിൽ, രവീന്ദ്രൻ മാഷിന്റെ പാട്ടുകൾ ഉൾപ്പെടുത്താറുണ്ട്. അതിലെപ്പോഴും ഞാൻ പാടുന്ന ഒരു പാട്ട് പ്രമദവനം വീണ്ടും, അതല്ലെങ്കിൽ ഹരിമുരളിരവം, ഗംഗെ ഇങ്ങനെയുള്ള പാട്ടുകളാണ്. പക്ഷെ രവീന്ദ്രൻ മാഷിന്റെ ഒരു വ്യത്യസ്തമായ ഒരു ഗാനമുണ്ട്, അഹം എന്ന സിനിമയിലെ നിറങ്ങളെ പാടൂ എന്ന ഗാനം. ആ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.

അതുപോലെ തന്നെ എനിക്ക് വളരെ ഇഷ്ടമാണ് എം ബി ശ്രീനിവാസൻ, അദ്ദേഹത്തിന്റെ സംഗീതം. ഞാൻ ആദ്യം പറഞ്ഞ പാട്ടും അദ്ദേഹത്തിന്റെ ആയിരുന്നു. പിന്നൊരു പാട്ടും കൂടി എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതൊരു പക്ഷെ നിങ്ങൾക്കും ഇഷ്ടപ്പെടുമായിരിക്കും. മലയാള സിനിമയിലെ ആദ്യകാല ഗാനങ്ങളിൽ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഇത് പാടിയിട്ടുള്ളത് ജാനകിയമ്മയാണ്. അന്ന് മൾട്ടി ട്രാക്കിൽ റെക്കോർഡ് ചെയ്ത ഒരു പാട്ടാണിത്. കൗമാരസ്വപ്നങ്ങൾ ഇങ്ങനൊരു ഗാനം ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം.

റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബാംഗങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ ഈ അടുത്ത കാലത്ത് ആലപിച്ച, എന്നെ വളരെയധികം ആകർഷിച്ച ഞാനും പിന്നൊരു ഞാനും എന്ന സിനിമയിൽ രാജസേനൻ ചേട്ടൻ സംവിധാനം ചെയ്ത് അഭിനയിച്ച ശ്രീ എം ജെ ചന്ദ്രൻ സംഗീതം നൽകിയ കാഞ്ചന കണ്ണെഴുതി പാതിരാ പൂവു ചൂടി, ഇങ്ങനൊരു ഗാനമുണ്ട്. ഈ പാട്ട് നമുക്കൊന്ന് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ മധു ബാലകൃഷ്ണൻ അവതരിപ്പിച്ച പ്രത്യേക ചലച്ചിത്രഗാന പരിപാടിയാണ് റേഡിയോ മലബാറിന്റെ ഓണം ഗാനോത്സവത്തിലൂടെ ഇതുവരെ കേട്ടത്.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഇതോടുകൂടി ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. ശ്രോതാക്കൾക്കിനി ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കൂട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേവ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി MG ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONB കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം തച്ചോളി വർഗീസ് ജേഗവർ എന്ന ചിത്രത്തിനായി ചിത്രയാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ജയചന്ദ്രനും വാണിജ്യ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും ചിത്രയും ചേർന്നാലപിച്ച ഗാനം, ചിത്രം മേഘമൽഹാർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഗ്രാമം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിലാദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 9, ഹിജറ വർഷം 1448, റബിയുൽ അവ്വൽ 12, ശകവർഷം 1948, ഭാദ്രം 3, 2026 ആഗസ്ത് 25, ചൊവ്വാഴ്ച. ഏവർക്കും നബിദിനാശംസകൾ നേർന്നുകൊണ്ട് എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റ്.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.